പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ആഗസ്റ്റ് 13. ടൈം ട്രാവലർ ആഗസ്റ്റ് 13 അന്തരംഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. 1795 ആഗസ്റ്റ് 13, മറാഠ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പശ്ചിമ മധ്യഭാരതത്തിൻ്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന മാൾവ രാജ്യം 3 പതിറ്റാണ്ട് കാലം പ്രശസ്തമായ നിലയിൽ ഭരിച്ച തത്വജ്ഞാനിയായ രാജ്ഞി അഹല്യബായ് ഹോൾക്കർ അന്തരിച്ചു 1926 ആഗസ്റ്റ് 13. പശ്ചിമാർദ്ധഗോളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം സ്ഥാപിച്ചുകൊണ്ട് വിപ്ലവ പ്രസ്ഥാനത്തിലെ ചരിത്ര നായകനായി ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ച ഫിദൽ കാസ്ട്രോ ജന്മം കൊണ്ടിരിക്കുന്നു. 1961 ആഗസ്റ്റ് 13, രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള വിശ്വ മാനവികതയുടെ ചരിത്രത്തിലെ മഹാകളങ്കമായി നിലനിന്നിരുന്ന ബെർലിൻ മതിലിൻ്റെ നിർമ്മാണം ദേ ആരംഭിച്ചിരിക്കുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും പഞ്ഞമില്ലാത്ത ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. സൃഷ്ടിപരമായ വിമർശനങ്ങളും അനുയോജ്യമായ അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എല്ലാവരുടെയും എല്ലാവിധത്തിലുമുള്ള അഭിപ്രായങ്ങൾക്കും വില കൽപ്പിച്ച് തദനുസരണം നീങ്ങാനൊരുമ്പെടുന്നത് മൗഢ്യമായിരിക്കും. ആര് എന്തഭിപ്രായം പറഞ്ഞാലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവതാളത്തിലാകുമെന്നതിന് പല അനുഭവകഥകളുമുണ്ട്. നല്ലൊരു വീട് നിർമ്മിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിച്ചൊരാൾ വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് അതിനുള്ള പണമുണ്ടാക്കി. സാമാന്യം ഭേദപ്പെട്ട ഒരു പ്ലാൻ സ്നേഹിതനിൽ നിന്ന് ലഭിച്ചു. പണി തുടങ്ങി. ഭിത്തികൾ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അയാളുടെ മറ്റൊരു സുഹൃത്തിന്റെ ഉപദേശം. മുറികൾക്ക് വിസ്താരം കുറവാണെന്ന്. പണി തീർത്ത ഭിത്തികൾ പൊളിക്കുവാനും അടിത്തറയ്ക്ക് വിസ്താരം കൂട്ടി സുഹൃത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പുതുക്കി പണിയാനും അയാൾ തെല്ലും വൈകിയില്ല. അതിനിടയ്ക്ക് മറ്റൊരാൾ വേറൊരഭിപ്രായം പറഞ്ഞു. ജനാലകളും കതകുകളും വേണ്ടത്ര വലിപ്പമുള്ളവയല്ലെന്ന്. വീണ്ടും പൊളിച്ചു, പണിഞ്ഞു. കട്ടിള നിരപ്പിലെത്തിയപ്പോഴേക്കും കയ്യിലുള്ള പണമെല്ലാം തീർന്നു. പാവം അധോഗതിയിലുമായി. പഴയ പ്ലാനും എസ്റ്റിമേറ്റും അനുസരിച്ച് പണികൾ നടത്തിയിരുന്നെങ്കിൽ തനിക്ക് ഈ ദൗർഭാഗ്യം അനുഭവിക്കേണ്ടി വരികയില്ലെന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കിയപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. ശാലീനയായ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലുണ്ടായ അനുഭവം പറയാം. അവളുടെ സ്നേഹിത ഒരിക്കൽ പറഞ്ഞു, എതൊക്കെ പറഞ്ഞാലും നിനക്കൊരു സെക്സ് അപ്പീലില്ല. ഒരു പുരുഷനും നിന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്നേഹിതയുടെ മുന്നിൽ വച്ച് പുഞ്ചിരിച്ച് കാണിച്ചെങ്കിലും ആ പാവം പെൺകുട്ടിയുടെ മനസ്സ് നീറുവാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ മാനസികവും ശാരീരികവുമായി തകർന്നതുപോലെയായി. ആയിടയ്ക്കാണ് അവളുടെ കാമുകൻ അവധിക്ക് നാട്ടിലെത്തിയത്. കാമിനിയുടെ ഭാവപ്പകർച്ച അയാളെ ഖിന്നനാക്കി. കാരണമന്വേഷിച്ചപ്പോഴാണ് സ്നേഹിതയുടെ അഭിപ്രായം അവൾ പറഞ്ഞത്. നിനക്ക് സെക്സ് അപ്പീലില്ലെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിക്കുമായിരുന്നു മണ്ടി. ഈ വാക്കുകൾ അവളുടെ ഹൃദയത്തിന് കുളിർമയേകി. തന്റെ സ്നേഹിതയുടെ അസൂയയിൽ നിന്ന്

ഉടലെടുത്ത അഭിപ്രായ പ്രകടനമായിരുന്നു അതെന്ന് മനസ്സിലാക്കിയ അവളുടെ ചുണ്ടുകളിൽ വീണ്ടും പുഞ്ചിരി വിടർന്നു. എന്തിനെക്കുറിച്ചും എന്തഭിപ്രായം വേണമെങ്കിലും ആർക്കും പറയാം. അഭിപ്രായം ഇരുമ്പുലക്കയല്ലെന്നൊരു ചൊല്ലുണ്ടല്ലോ. പണ്ടൊരു വൃദ്ധനും മകനും കഴുതയുടെ കൂടെ നടന്ന കഥ കേട്ടിരിക്കുമല്ലോ. അച്ഛനും മകനും കഴുതയുടെ കൂടെ നടക്കുകയാണ്. അമ്മാവാ, ഈ പൊരിയുന്ന വെയിലത്ത് നിങ്ങൾ നടന്ന് വിഷമിക്കുന്നത് എന്തിനാണ്? ഈ കഴുതയുള്ളപ്പോൾ അതിന്റെ പുറത്ത് കയറിപ്പോകരുതോ? അച്ഛനും മകനും കൂടി കഴുത പുറത്ത് യാത്രയായി. അല്പദൂരം നടന്നപ്പോൾ വഴിയിൽ കണ്ട രണ്ടുപേർ പരസ്പരം സംസാരിക്കുകയാണ്. ഇയാൾ എന്തൊരു ദുഷ്ടനാണ്, ആ പാവപ്പെട്ട കഴുതയുടെ പുറത്ത് മകനെയും കൊണ്ട് നടക്കുന്നു. ആ പയ്യനെ മാത്രം കയറ്റിയിട്ട് അയാൾക്ക് നടന്നാ പോരെ. വൃദ്ധൻ താഴെ ഇറങ്ങി കഴുതപ്പുറത്ത് മകനെയും വെച്ചുകൊണ്ട് യാത്ര തുടർന്നു. അപ്പോഴാണ് മറ്റൊരാളുടെ വിമർശനം. ആ ചെറുപ്പക്കാരന്റെ ധിക്കാരം കണ്ടില്ലേ, ആ കിളവനെ പൊരിയുന്ന വെയിലത്ത് നടത്തിക്കൊണ്ട് അവൻ സുഖമായി കഴുതപ്പുറത്തിരിക്കുന്നു. മൂപ്പിലാം പയ്യനെ താഴെ ഇറക്കിയിട്ട് കഴുതപ്പുറത്ത് കയറി കുറച്ചു ദൂരം പോയി. അപ്പോഴാണ് അയാളുടെ ഒരു പരിചയക്കാരനെ കണ്ടത്. താൻ എന്തൊരു മനുഷ്യനാടോ, ആ കൊച്ചിനെ ഇങ്ങനെ നടത്തുകയും താൻ സുഖമായി കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയും ചെയ്യുന്നല്ലോ. വൃദ്ധൻ താഴെ ഇറങ്ങി. അച്ഛനും മകനും കൂടി അടുത്ത പരിപാടിയെക്കുറിച്ച് ആലോചിച്ചു. രണ്ടുപേരും കൂടി കഴുതയെ ചുമലിലേറ്റി നടക്കുവാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ ചിലർ ഇവരെ ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞ് അവഹേളിക്കാൻ തുടങ്ങി. വൃദ്ധനും മകനും ത്രിശങ്ക സ്വർഗത്തിലായി. ആരെന്ത് അഭിപ്രായം ഉന്നയിച്ചാലും ആലോചന കൂടാതെ അത് പ്രാവർത്തികമാക്കുവാൻ തുടങ്ങുന്നവർക്ക് ഈ കഥ ഒരു വഴികാട്ടിയാണ്. എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. അഭിപ്രായങ്ങളും വിമർശനങ്ങളും കേൾക്കേണ്ടി വരുമ്പോൾ അവ പ്രാവർത്തികമാക്കുന്നതിന് മുൻപായി രണ്ടു കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, അഭിപ്രായം പറയുകയോ വിമർശിക്കുകയോ ചെയ്യുന്നവർ അതിന് യോഗ്യതയുള്ളവരാണോ എന്ന് തിട്ടപ്പെടുത്തണം. രണ്ടാമതായി, അവരുടെ ഉപദേശങ്ങൾ സദുദ്ദേശത്തോടുകൂടിയവയും ആത്മാർത്ഥതയിൽ നിന്ന് ഉടലെടുത്തവയും ആണോ എന്നുകൂടി ആലോചിക്കണം. അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആൾ ആ വിഷയങ്ങളിൽ പരിജ്ഞാനമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അയാളുടെ നിഗമനം സ്വീകാര്യമായിരിക്കുകയില്ല. തങ്ങൾക്ക് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചുകൂടി വിമർശനങ്ങളും അഭിപ്രായങ്ങളും തട്ടിവിടുന്നവരുമുണ്ട്. തങ്ങൾ സർവജ്ഞാനികളാണെന്ന് അന്യരെ അറിയിക്കുവാനോ നമ്മിൽ നിന്നെന്തെങ്കിലും പ്രതിഫലം നേടുവാനോ ഉള്ള ഉദ്ദേശമായിരിക്കും അതിനു പിന്നിലുള്ളത്. യാതൊരു യോഗ്യതയുമില്ലാത്തവരുടെ ഉപദേശങ്ങൾ പോലും ചിലപ്പോൾ അനുയോജ്യമായവയായിരിക്കും, പക്ഷേ അത് വളരെ ചുരുക്കമായിരിക്കും. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളെ നിത്യജീവിതത്തിൽ കാണാം. ഒരു പുതിയ വസ്ത്രം ധരിച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ അഭിപ്രായപ്പെട്ടെന്നിരിക്കും, നിങ്ങൾക്ക് ഈ കളർ പറ്റുകയില്ല, കുറച്ചുകൂടി ലൈറ്റ് കളറാണ് നിങ്ങൾക്ക് ചേർച്ച. നമുക്കിഷ്ടപ്പെട്ട തുണിയായിരിക്കുമല്ലോ നാം തിരഞ്ഞെടുത്തത്, മറ്റേയാൾക്കിഷ്ടം അതായിരിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾക്ക് വലിയ വില കൽപ്പിക്കാതിരിക്കുകയാണ് ഭംഗി. ഓരോരുത്തരുടെയും അഭിപ്രായം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയാൽ അതിനു മാത്രമേ സമയം കാണുകയുള്ളൂ. മാത്രമല്ല, അത് നമ്മുടെ വ്യക്തിത്വത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. സ്വന്തം വ്യക്തിത്വം വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും ആദർശങ്ങളും ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ താളത്തിനൊപ്പിച്ച് അവയ്ക്ക് കൂടെ കൂടെ വ്യതിയാനം വരുത്താൻ തുടങ്ങിയാൽ സ്വന്തം വ്യക്തിത്വത്തിന് കോട്ടം തട്ടും. ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന പലരെയും അപഗ്രഥനം ചെയ്താൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും, അവർക്കെല്ലാം സ്വന്തമായ ആദർശങ്ങളും തീരുമാനങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കും ഉപദേശങ്ങൾക്കും ആലോചന കൂടാതെ അവർ വഴങ്ങുന്നില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവർക്കും ശത്രുക്കളുണ്ടായേക്കാം, പക്ഷേ അവർ നിത്യശത്രുക്കളായിരിക്കുകയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും വില കൽപ്പിക്കരുതെന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാം ശ്രദ്ധിക്കുകയും തീരുമാനമെടുക്കുമ്പോൾ സ്വയം ചിന്തിച്ചുറപ്പിച്ചതിനു ശേഷം അനുയോജ്യമെന്ന് കണ്ടാൽ മാത്രം മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. ഇത് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുമെന്ന് മാത്രമല്ല, കാര്യങ്ങൾ തടസ്സം കൂടാതെ നീങ്ങുവാൻ സഹായിക്കുകയും ചെയ്യും.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: आकाशवाणी। നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. സംസ്ഥാനത്ത് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. KSRTCയുടെ ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഇന്ന് ലോക അവയവദാന ദിനം. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ 115 കലാകാരന്മാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്, സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അക്കാദമി പുരസ്കാരങ്ങൾ മികവിന്റെയും നേട്ടങ്ങളുടെയും ഉന്നത നിലവാരത്തെ പ്രതിനിധീകരിക്കുന്നതിനൊപ്പം വ്യക്തികളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളെയും സംഭാവനകളെയും അംഗീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ലോക്സഭ ഇന്നലെ ഖനന ധാതു വികസന നിയന്ത്രണ ഭേദഗതി ബിൽ പാസാക്കി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും രാജ്യസഭ പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കൂടുതൽ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതിന് ലോക്സഭയും രാജ്യസഭയും അംഗീകാരം നൽകി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കൽ ഘട്ടത്തിലാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കെ ഫ്രാൻസിസ് ജോർജ് MP ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് ഗവൺമെന്റ് ഇക്കാര്യം അറിയിച്ചത്. തുറമുഖത്തിന്റെ ചരക്ക് കൈകാര്യശേഷിയും ബഹുമുഖ ലോജിസ്റ്റിക് സംവിധാനവും ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും ഗവൺമെന്റ് അറിയിച്ചു. 10.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റെയിൽപാത വിഴിഞ്ഞം തുറമുഖത്തെ ദക്ഷിണ റെയിൽവേയിലെ ബാലരാമപുരം സ്റ്റേഷനുമായി ബന്ധിപ്പിക്കും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാവും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ആധുനിക ജനാധിപത്യ സമൂഹത്തിന് അനുയോജ്യമായ വിധത്തിൽ സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി പോലീസിന്റെ പ്രവർത്തനവും പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനവും പടിപടിയായി മെച്ചപ്പെടുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. KSRTCയുടെ വാഹനശേഷി മെച്ചപ്പെടുത്തുന്നതിനും യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതത്വവും സൌകര്യപ്രദവുമായ യാത്രാനുഭവം ഉറപ്പാക്കുന്നതിനുമായി നടപ്പാക്കുന്ന ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയ 14 ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് രാവിലെ 11 തിരുവനന്തപുരത്ത് മന്ത്രി CP ജോൺ നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: കാലപ്പഴക്കം വന്നെങ്കിലും സാങ്കേതികമായി മികച്ച രീതിയിൽ പുനരുപയോഗിക്കാൻ സാധിക്കുന്ന പഴയ ബസ്സുകളെയാണ് റീഫർബിഷ്മെന്റ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവയുടെ വിവിധ ഭാഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് ആവശ്യമായ അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തി മികച്ച നിലവാരത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നിലവിൽ BS3, BS4 വിഭാഗങ്ങളിൽപ്പെടുന്ന ബസ്സുകളാണ് റീഫർബിഷ് ചെയ്യുന്നത്. പ്രകടനത്തിൽ പിന്നാക്കം നിൽക്കുന്ന എഞ്ചിനുകൾ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കി റീകണ്ടീഷൻ ചെയ്യും. ഇത് വാഹനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മലിനീകരണം കുറയ്ക്കാനും സഹായിക്കും. മികച്ച സാങ്കേതിക നിലവാരമുള്ള പഴയ ബസ്സുകളെ പുനരുജ്ജീവിപ്പിച്ച് കൂടുതൽ കാലം സർവീസിൽ നിലനിർത്താൻ പദ്ധതിയിലൂടെ സാധിക്കും.
0: ജർമ്മൻ കമ്പനിക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിച്ച MS മരിയ കപ്പൽ കൈമാറി. 8 HS ഇക്കോ ഫൈറ്റർ ശ്രേണിയിലെ ബഹുമുഖ ചരക്ക് കപ്പലുകളിൽ രണ്ടാമത്തേതാണ് ഇത്. മഞ്ഞു പ്രദേശങ്ങളിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്ന കപ്പലിന് 7,000 മെട്രിക് ടണ്ണാണ് ചരക്കുശേഷി. അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകാനും കപ്പലിൽ സൌകര്യമുണ്ട്. ഉയർന്ന വേഗതയും ഇന്ധനക്ഷമതയും ഉറപ്പാക്കുന്ന ഗ്രൂട്ട് ക്രോസ്ബോ രൂപകൽപ്പനയാണ് കപ്പലിന്റെ പ്രധാന സവിശേഷത. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സായുധ സേനാ ബാൻഡ് സംഘങ്ങൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടികൾ ഇന്ന് സംസ്ഥാനത്ത് 3 ഇടത്തായി നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
2: സംഗീതത്തിന്റെ ശക്തിയിലൂടെ ദേശീയ ഐക്യം വളർത്തുക എന്ന ലക്ഷ്യവുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സായുധ സേനാ ബാൻഡുകൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടികളുടെ ഭാഗമായാണ് തിരുവനന്തപുരത്തും കണ്ണൂരും കൊച്ചിയിലും ഇന്ന് നാവിക വ്യോമസേനാ ബാൻഡുകൾ അരങ്ങേറുന്നത്. അതീവ കൃത്യതയോടുള്ള ചലനങ്ങളും ഏകോപനവും അച്ചടക്കവും പശ്ചാത്തലമാക്കി ദേശഭക്തി ഗാനങ്ങളും ജനപ്രിയ ഗാനങ്ങളും ഈ പരിപാടിയിൽ അവതരിപ്പിക്കും. തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ വ്യോമസേനാ ബാൻഡും എറണാകുളം ലുലു മാളിൽ കൊച്ചി ദക്ഷിണ നാവിക കമാൻഡ് ബാൻഡും കണ്ണൂർ താഴെ ചൊവ്വയിൽ ഏഴിമല നാവിക അക്കാദമി ബാൻഡും ഇന്ന് വൈകിട്ട് 6 മണിക്ക് പരിപാടികൾ അവതരിപ്പിക്കും.
0: 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെയും ഹർ ഘർ തിരംഗ ക്യാമ്പയിന്റെയും ഭാഗമായി വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ മോട്ടോർ സൈക്കിൾ റാലിയും തിരംഗയാത്രയും സംഘടിപ്പിച്ചു. സ്റ്റേഷൻ കമാൻഡർ കമാൻഡന്റ് സുരേഷ് ആർ കുറുപ്പ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ സമാപിക്കും. ദക്ഷിണ നാവിക കമാൻഡിലാണ് പ്രകടനങ്ങൾ നടക്കുന്നത്. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, വിഷയവിദഗ്ധ കൈമാറ്റങ്ങൾ, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും തെറ്റിദ്ധാരണകളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. അവയവദാനം മഹാദാനം, ഒരു ജീവൻ രക്ഷിക്കുക, പുതിയ ജീവിതം നൽകുക എന്നതാണ് ദിനാചരണ സന്ദേശം. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യുണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ ലൈഫ് കോഴ്സ് സമീപനം എന്ന വിഷയത്തിൽ ദേശീയ കോൺക്ലേവ് ഇന്നും നാളെയും തിരുവനന്തപുരത്ത് നടത്തും. മന്ത്രി കെ മുരളീധരൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ഡോക്ടർ എം കെ സി നായർ ഓഡിറ്റോറിയത്തിലാണ് കോൺക്ലേവ്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 2 സഹോദരങ്ങളുടെ ദത്തെടുക്കൽ നടപടികൾ വിജയകരമായി പൂർത്തിയാക്കിയതായി മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. സംസ്ഥാനത്ത് ഫോസ്റ്റർ കെയർ പദ്ധതിയുടെ ഭാഗമായി കഴിയുന്ന 228 കുട്ടികളെ ദത്തെടുക്കുന്ന സാധ്യതകൾ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. കുടുംബ അന്തരീക്ഷം ലഭിക്കേണ്ട ഓരോ കുട്ടിക്കും അത് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതാ ശിശു വികസന വകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമി ഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. പുരുഷ സിംഗിൾസിൽ അമേരിക്കൻ താരം ബ്രാൻഡൻ നകാഷിമ സ്പാനിഷ് താരം റാഫേൽ ജോദാറിനെ തോൽപ്പിച്ചു. വനിതാ സിംഗിൾസിൽ പോളണ്ടിന്റെ ഇഗ സ്വിയാടെക് ഉക്രൈനിന്റെ എലീന സ്വിറ്റ്ലോണിയെ നേരിടുകയാണ്. കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിന അമേരിക്കയുടെ കോക്കോ ഗൌഫിനെ അല്പസമയത്തിനകം നേരിടും. മറ്റൊരു സെമി ഫൈനലിൽ കനേഡിയൻ താരം ബെൻ ഷെൽട്ടൺ അമേരിക്കയുടെ ലേണർ ടിയനിയുമായും ഏറ്റുമുട്ടും. ഇന്ത്യക്കെതിരായ 2 മത്സര പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന് 16-അംഗ ടീമിനെ ശ്രീലങ്കൻ ക്രിക്കറ്റ് പ്രഖ്യാപിച്ചു. ധനഞ്ജയ ഡി സിൽവയാണ് ടീമിനെ നയിക്കുക. വിക്കറ്റ് കീപ്പർ ബാറ്റർ നിരോഷൻ ഡിഗ്വെലയും ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തും. ശ്രീലങ്കയിലെ ഗാലി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മാസം 15 മുതൽ 19 വരെയാണ് ആദ്യ ടെസ്റ്റ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ 2024-25 വാർഷിക റിപ്പോർട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് സമർപ്പിച്ചു. ഭരണഘടനാ വ്യവസ്ഥകളിൽ പട്ടികജാതിക്കാർക്കായി നടപ്പാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അവലോകനമാണ് റിപ്പോർട്ടിൽ അവതരിപ്പിച്ചതെന്ന് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. പട്ടികജാതിക്കാർക്ക് ഭരണഘടനാപരമായ സംരക്ഷണങ്ങളും ക്ഷേമ നടപടികളും ഫലപ്രദമായി നടപ്പിലാക്കാൻ നിലവിലെ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ രാഷ്ട്രപതി കമ്മീഷനോട് നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി യോഗത്തിൽ പങ്കെടുത്തു. ഈ സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം തുടരുന്നതിന് നിർദ്ദേശം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചതെന്ന് പ്രഹ്ലാദ് ജോഷി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കൈത്തറി മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ന്യൂഡൽഹിയിൽ ശ്രീജൻ വോയ്സസ് ഫ്രം ദി ലൂം എന്ന പേരിൽ ഒത്തുചേരൽ സംഘടിപ്പിക്കും. സെഷനിൽ 6 കൈത്തറി ക്ലസ്റ്ററുകളിൽ നിന്ന് 100-ലധികം വനിതാ നെയ്ത്തുകാർ ഇന്ത്യയുടെ നെയ്ത്ത് പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവരുടെ പങ്കിനെക്കുറിച്ച് സംസാരിക്കും. CBSE 12-ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ഡിജി ലോക്കർ പോർട്ടലിലൂടെ വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം. ഈ വർഷത്തെ +1 പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ശാസനങ്ങളെക്കുറിച്ചും ചെപ്പേടുകളെക്കുറിച്ചും കേൾക്കാം. ഭാഷാ ചരിത്ര പഠിതാക്കൾക്കും കേരള ചരിത്ര പഠിതാക്കൾക്കും വിശ്വാസയോഗ്യമായതും പ്രാചീന ചരിത്ര സംബന്ധിയായതുമായ രേഖകളാണ് ശാസനങ്ങളും ചെപ്പേടുകളും. ശാസന എന്നാൽ രാജകീയ കൽപ്പന, ഉടമ്പടി എന്നൊക്കെയാണ് അർത്ഥം. ഭരണാധികാരികളുടെ തിട്ടൂരം, മതപുരോഹിതന്മാരുടെ ശാസനം, വ്യക്തികൾ, ഭരണാധികാരികൾ, സ്ഥാനികൾ എന്നിവരുടെ വസ്തുദാനം, ക്രയവിക്രയം തുടങ്ങിയവയിൽ ഏതെങ്കിലും രേഖപ്പെടുത്തിയിട്ടുള്ള ചെമ്പ് തകിടുകൾ എന്നിവയാണ് ചെപ്പേടുകൾ. ദീർഘകാലം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ളവ ചെമ്പ് തകിടിലും താൽക്കാലിക ആവശ്യത്തിനുള്ളവ പനയോലകളിലും ശാശ്വതമായി നിലനിർത്തേണ്ടവ കല്ലുകളിലും കൊത്തിവെക്കുകയുണ്ടായി. കേരളത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള ശാസനം വാഴപ്പള്ളി ശാസനമാണ്. ജൂതശാസനം, താരസപ്പള്ളി ശാസനം, പാലിയം ചെപ്പേട്, ഹജൂർ ശാസനം തുടങ്ങിയവയാണ് മറ്റ് പ്രധാന ശാസനങ്ങൾ. മംഗളവാചകത്തോടെയാണ് ശാസനങ്ങൾ മിക്കപ്പോഴും ആരംഭിക്കുന്നത്. ശുഭനാമത്താൽ മംഗളകാര്യങ്ങൾ ആരംഭിക്കുന്നത് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുണ്ടെന്ന വിശ്വാസം ഉറപ്പിക്കാൻ ഉതകുന്നതാണ്. നമശിവായിലാണ് വാഴപ്പള്ളി ശാസനം ആരംഭിക്കുന്നത്. താരസപ്പള്ളി ശാസനം ആരംഭിക്കുന്നത് സ്വസ്തിയിലാണ്. ശാസനദാതാവിന്റെ പേര് കൃത്യമായി ഒട്ടുമിക്ക ശാസനങ്ങളിലും രേഖപ്പെടുത്തി കാണും. നൽകുന്ന ആളിന്റെ കീർത്തനങ്ങൾ പൊതുവെ കുറവായിട്ടാണ് കേരളീയ ലിഖിതങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത്. മലയാള ഭാഷാ പഠനത്തിനും കേരള ചരിത്ര പഠനത്തിനും ഉപാദാനമായി ശാസനങ്ങളും ചെപ്പേടുകളും അടിസ്ഥാനമാക്കി ഒട്ടേറെ പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട്. ഐതിഹ്യങ്ങളെ ഉപേക്ഷിച്ച് ക്ഷേത്രരേഖകളിലൂടെ കേരള ചരിത്ര രചന തുടങ്ങിവെച്ചത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്. അതിനുശേഷം ഈ രംഗത്തെ ചരിത്ര പഠിതാക്കളിൽ പ്രമുഖൻ MGS നാരായണനാണ്. ലിഖിതത്തിൽ സ്വീകർത്താവിന്റെ വിവരങ്ങൾ നൽകാറുണ്ട്. വ്യക്തികളോ ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട അധികാരികളോ പൊതുജന പ്രാതിനിധ്യമുള്ള സഭകളോ ആണ് സ്വീകർത്താക്കളായി കേരള ലിഖിതങ്ങളിൽ കാണുന്നത്. താരസാപ്പള്ളി ചെപ്പേട്, ജൂത ചെപ്പേട്, വീരരാഘവ പട്ടയം എന്നീ രേഖകളിൽ സ്വീകർത്താക്കളായി കാണുന്നത് വ്യക്തികളാണ്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവദ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരള പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കോംഗോയിൽ എബോള രോഗബാധ അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മുന്നേറ്റം. 8 സ്വർണം ഉൾപ്പെടെ മെഡൽ നേട്ടം 29. വാർത്തകൾ വിശദമായി. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 പേർക്കാണ് പുരസ്കാരം. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് ലോക്സഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള എംപിമാരായ എ എ റഹീം, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. 2010 നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. വിദേശ സംഭാവനകളുടെ വിനിയോഗം കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്തമുള്ളതുമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ലോക്സഭാ സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന 21 അംഗങ്ങളും രാജ്യസഭാ അധ്യക്ഷൻ നാമനിർദ്ദേശം ചെയ്യുന്ന 10 അംഗങ്ങളുമാണ് സമിതിയിൽ ഉണ്ടാവുക. നീറ്റ് വിദ്യാർത്ഥി പ്രശ്നം ഉൾപ്പെടെ ഏത് വിഷയവും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാരിന് പൂർണ്ണ സമ്മതമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ശ്രീ ഷാ പറഞ്ഞു.
1: സംസദ് കോ ചലനേ ഹി നഹി ദേ രഹാ ഹൈ ദോനോ ഗ്രൂഹോ മേ തോ കോയി ജാകർ ക്യാ കരേഗാ. ജഹാൻ തക് ചർച്ച കാ സവാൽ ഹൈ, സർക്കാർ കി ഓർ സേ കിരൺ റിജിജു ജി നേ ബഹുത് സ്പഷ്ട കർ ദിയാ ഹൈ കി ജോ നീറ്റ് ആന്ദോളൻ കെ ഛാത്ര പ്രദർശൻ പർ സഭി പ്രകാർ കി ചർച്ച കർനേ കേ ലിയേ സർക്കാർ തയ്യാർ ഹൈ ഓർ ചർച്ച കേ ലിയേ സമയ സുനിശ്ചിത് കിയാ ജായ ഓർ വിപക്ഷ് തയ്യാർ ഹോ ജായ.
0: സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ സ്വകാര്യ മൂലധനം സമാഹരിക്കുന്നതിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പങ്ക് എന്ന വിഷയത്തിലുള്ള സെമിനാറിനെ ജയ്പൂരിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ആഗോള വളർച്ചയുടെ പ്രധാന ചാലക ശക്തികളിലൊന്നാണ് ബ്രിക്സ് രാജ്യങ്ങളെങ്കിലും സ്വകാര്യ മൂലധനം ആകർഷിക്കുന്നതിൽ ഇവ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അവർ പറഞ്ഞു. മൂലധന ലഭ്യത ഉറപ്പാക്കുന്നതിനൊപ്പം നിക്ഷേപകരുടെ ആത്മവിശ്വാസം വളർത്തുക, സ്ഥിരത നിലനിർത്തുക തുടങ്ങിയവയ്ക്കും തുല്യ പ്രാധാന്യമുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അധ്യക്ഷതയിൽ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. നാഷണൽ മീൻസ് കം മെരിറ്റ് സ്കോളർഷിപ്പ് പദ്ധതി 2030-31 സാമ്പത്തിക വർഷം വരെ തുടരുന്നതിനുള്ള നിർദ്ദേശം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചതെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന പദ്ധതിയുടെ തുടർന്നുള്ള നടത്തിപ്പിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ഇന്ത്യൻ കൈത്തറി മേഖലയുടെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ആദരിക്കുന്നതിന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സൃജൻ വോയിസസ് ഫ്രം ദ ലൂം എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. കൈത്തറി മേഖലയിലെ സ്ത്രീകളുടെ പ്രചോദനാത്മകമായ ജീവിതയാത്രകളെയും രാജ്യത്തിന്റെ നെയ്ത്ത് പാരമ്പര്യത്തിന് അവർ നൽകിയ സംഭാവനകളെയും ഉയർത്തിക്കാട്ടുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ പോർട്ട് ലൂയിസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗൂലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. നാവികസേനാ സഹകരണം, സംയുക്ത പരിശീലനം, വിവര കൈമാറ്റ സംവിധാനങ്ങൾ എന്നിവ പ്രധാന ചർച്ചാവിഷയങ്ങളായെന്ന് ഇന്ത്യൻ നാവികസേന സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹർഘർ തിരംഗ ക്യാമ്പയിന്റെ ഭാഗമായി ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലാ ഭരണകൂടം ഇന്നലെ ചെനാബ് നദിയിൽ തിരംഗ ബോട്ട് റാലി സംഘടിപ്പിച്ചു. വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഛത്തീസ്ഗഡിലെ ബസ്തറിലും തിരംഗ യാത്ര സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്നുണ്ടാകും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ നേവി ബാൻഡ് ഇന്ന് വൈകുന്നേരം കണ്ണൂരിൽ പ്രത്യേക സംഗീത പരിപാടി അവതരിപ്പിക്കും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സ്വാതന്ത്ര്യത്തിന്റെ ആവേശവും രാജ്യസ്നേഹത്തിന്റെ അഭിമാനവും സംഗീതത്തിലൂടെ പകർന്നു നൽകുന്നതാവും കണ്ണൂർ താഴേച്ചൊവ്വയിലെ മോളിനു മുന്നിൽ നടക്കുന്ന ഈ പരിപാടി. മാസ്റ്റർ പെറ്റി ഓഫീസർ ആന്റണി രാജിന്റെ നേതൃത്വത്തിൽ ദേശഭക്തി ഗാനങ്ങളും ഹൃദയസ്പർശിയായ സംഗീതാവിഷ്കാരങ്ങളും ഉണ്ടാകും. 32 പേരടങ്ങുന്ന ടീമിൽ ഇന്ത്യൻ നേവി ബാൻഡിന്റെ മികവുറ്റ വാദ്യ അവതരണം അരങ്ങേറും. വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കുന്ന സംഗീത പരിപാടി 1 മണിക്കൂർ നീണ്ടു നിൽക്കും. പ്രവേശനം സൌജന്യമാണ്.
0: ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള രോഗബാധ നിയന്ത്രണാതീതമായി അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. നിലവിലെ വ്യാപന നിരക്ക് തുടർന്നാൽ 2014-16 കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ 11,000-ത്തിലധികം പേരുടെ ജീവനെടുത്ത എബോള പ്രതിസന്ധിയേക്കാൾ മാരകമായി മാറുമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയസ് പറഞ്ഞു. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് ഒഡീഷയിലും പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖലയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടകം, കിഴക്കൻ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്, കാരക്കൽ, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗോവ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ദേശീയ നിർമ്മിത ബുദ്ധി നൈപുണ്യ സംരംഭത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച ആകെ രജിസ്ട്രേഷനുകളുടെ എണ്ണം 60,253 വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പരിപാടിയുടെ ഒന്നാം ഘട്ടത്തിലെ 2 മൊഡ്യൂളുകൾ പൂർത്തിയാക്കിയവരുടെ എണ്ണം 4,620. 552 പേരാണ് ഒന്നാം ഘട്ടത്തിലെ 4 മൊഡ്യൂളും വിജയകരമായി പൂർത്തിയാക്കിയതെന്നും മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: 2 പഠന പ്ലാറ്റ്ഫോമുകളിലൂടെ ആകെ 33 മണിക്കൂർ ദൈർഘ്യമുള്ള 4 മൊഡ്യൂളുകളാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. AI അടിസ്ഥാന പാഠങ്ങൾ, പ്രോംപ്റ്റിംഗ് അടിസ്ഥാന പാഠങ്ങൾ, ജനറേറ്റീവ് AI എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രായോഗികവും അടിസ്ഥാനപരവുമായ AI വൈദഗ്ധ്യം നൽകുന്നതിന് IICT സ്വകാര്യ മേഖലയിലെ പങ്കാളികളും സംയുക്തമായാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. AI സാക്ഷരത വർദ്ധിപ്പിക്കാനും വ്യവസായ മേഖലകൾക്ക് അനുയോജ്യമായ ഡിജിറ്റൽ ശേഷി വിദ്യാർത്ഥികളിൽ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് സംരംഭം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ 8 സ്വർണവും 7 വെള്ളിയും 14 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 29. യൂറോപ്പിലും UKയിലും കഴിഞ്ഞ 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സൂര്യഗ്രഹണം ദൃശ്യമായി. തലമുറയിൽ ഒരിക്കൽ മാത്രം കാണാനാകുന്ന അപൂർവ പ്രതിഭാസത്തിന് ദശലക്ഷക്കണക്കിന് ആളുകൾ സാക്ഷിയായി. ഗ്രീൻലൻഡ്, ഐസ്ലൻഡ്, വടക്കൻ റഷ്യ, സ്പെയിൻ, പോർച്ചുഗൽ എന്നിവിടങ്ങളിൽ പൂർണ്ണ സൂര്യഗ്രഹണമാണ് ദൃശ്യമായത്. ഈ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമായിരുന്നില്ല. 2009 ജൂലൈ 22 ഇന്ത്യയിൽ അവസാനമായി പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരള പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കോംഗോയിൽ എബോള രോഗബാധ അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് മുന്നേറ്റം. 8 സ്വർണം ഉൾപ്പെടെ മെഡൽ നേട്ടം 29. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക്.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. സമ്മതം, അധികാരം, വിശ്വാസം, റേപ്പ്, പ്രണയം, വിവാഹ വാഗ്ദാനം എന്നിവയെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ ഫ്രഞ്ച് ചിന്തകനായ മിഷേൽ ഫൂക്കോ അധികാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരാൾ മറ്റൊരാളുടെ മേൽ ചെലുത്തുന്ന ബലപ്രയോഗം മാത്രമല്ല എന്ന് പറഞ്ഞു. അധികാരം പലപ്പോഴും ബന്ധങ്ങൾക്കുള്ളിൽ, ഭാഷയിൽ, വിശ്വാസത്തിൽ, സാമൂഹിക ഘടനകളിൽ, പ്രതീക്ഷകളിൽ എന്നിവയിലൂടെ പ്രവർത്തിക്കുന്നു. എന്നാൽ അധികാരം പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും നിർബന്ധമായും അതിക്രമപരമാണെന്നല്ല അർത്ഥം. മനുഷ്യബന്ധങ്ങളിൽ അധികാരവും സ്വാതന്ത്ര്യവും ഒരേ സമയം നിലനിൽക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കാൻ BDSM എന്ന ലൈംഗിക ആവിഷ്കാര രീതിയെ ഉദാഹരണമായി കാണാറുണ്ട്. BDSM എന്നത് ബോണ്ടേജ് ഡിസിപ്ലിൻ, അല്ലെങ്കിൽ ഡോമിനേഷൻ, സബ്മിഷൻ, സാഡിസം, മാസോക്കിസം എന്നീ പദങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർന്നുണ്ടായ ഒരു പൊതുപേരാണ്. ഇതൊരൊറ്റ ലൈംഗിക രീതിയല്ല, മറിച്ച് പരസ്പര സമ്മതത്തോടെയും മുൻകൂട്ടി നിശ്ചയിച്ച നിയമങ്ങൾ പാലിച്ചും നടക്കുന്ന അധികാര വേഷങ്ങൾ, നിയന്ത്രണം, ശാരീരികമോ മാനസികവുമായ അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ ആചാരങ്ങളുടെയും ബന്ധരീതികളുടെയും ഒരു കുടക്കീഴിലുള്ള പദമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അവിടെ ഒരാൾ ആധിപത്യം പുലർത്തുന്നതും മറ്റൊരാൾ കീഴടങ്ങുന്നതുമാണ് കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ ബന്ധത്തിന്റെ അടിത്തറ സമ്മതവും നിയന്ത്രണവുമാണ്. സേഫ് വേർഡ് എന്ന ഒറ്റ വാക്ക് മുഴുവൻ പ്രവർത്തനവും അവസാനിപ്പിക്കാൻ മതിയാകും. അതായത്, അധികാരം കൈവശമുള്ളതായി തോന്നുന്ന വ്യക്തിയല്ല, സമ്മതം പിൻവലിക്കാൻ കഴിയുന്ന പങ്കാളിയാണ് അവസാന നിയന്ത്രണം കൈവശം വയ്ക്കുന്നത്. ഇതുകൊണ്ടാണ് BDSM റേപ്പും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുള്ളത്. ഒന്നിൽ സമ്മതമുണ്ട്, മറ്റൊന്നിൽ സമ്മതമില്ല. ഈ വ്യത്യാസം ഇല്ലാതാകുന്ന നിമിഷമാണ് അത് അതിക്രമമായി മാറുന്നത്. ഇതേ തത്വം പ്രണയബന്ധങ്ങളിലും ബാധകമാണ്. പലപ്പോഴും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, ഒരുപാട് നാൾ പ്രണയിച്ചു, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്, പിന്നീട് വിവാഹം നടന്നില്ല, അപ്പോൾ അത് റേപ്പാണോ? ഈ ചോദ്യത്തിന് ഒരു വരിയിൽ ഉത്തരം പറയാൻ കഴിയില്ല. കാരണം നിയമം ബന്ധം തകർന്നതിനെ മാത്രം പരിശോധിക്കില്ല, സമ്മതം എങ്ങനെ ലഭിച്ചു എന്നതാണ് പരിശോധിക്കുന്നത്. ഒരാൾക്ക് തുടക്കം മുതലേ വിവാഹം കഴിക്കാനുള്ള ഉദ്ദേശമില്ലായിരുന്നിട്ടും വിവാഹ വാഗ്ദാനം ഒരു ഉപാധിയായി ഉപയോഗിച്ച് മറ്റേയാളെ തെറ്റിദ്ധരിപ്പിച്ച് സമ്മതം നേടിയെങ്കിൽ അത് വഞ്ചനയിലൂടെ ലഭിച്ച സമ്മതമായിരിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ കേസിലെ വസ്തുതകളനുസരിച്ച് കോടതിയിൽ അത് കുറ്റകരമായി വിലയിരുത്താം. മറുവശത്ത് രണ്ട് വ്യക്തികളും ആത്മാർത്ഥമായി പ്രണയിക്കുകയും ഭാവിയിൽ വിവാഹിതരാകും എന്ന പ്രതീക്ഷയിൽ പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ബന്ധം അഭിപ്രായ വ്യത്യാസങ്ങളോ കുടുംബ സാഹചര്യങ്ങളോ മറ്റ് കാരണങ്ങളാലോ തകരുകയും ചെയ്താൽ എല്ലാ അത്തരം കേസുകളെയും സ്വമേധയാ റേപ്പായി കണക്കാക്കാനാവില്ല. ഇന്ത്യൻ സുപ്രീംകോടതി വിവിധ വിധികളിൽ ഈ വ്യത്യാസം ഊന്നി പറഞ്ഞിട്ടുണ്ട്. നിർണായകമായ ചോദ്യം ഇതാണ്, വാഗ്ദാനം തുടക്കം മുതലേ വ്യാജമായിരുന്നോ അതോ പിന്നീട് സാഹചര്യങ്ങൾ മാറിയതാണോ? ഇവിടെ നിന്നാണ് മറ്റൊരു തെറ്റായ നിഗമനം ചിലർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് റേപ്പ് ഇഷ്ടമാണെന്നാണോ അർത്ഥം? അത് യുക്തിപരമായും മനഃശാസ്ത്രപരമായും പൂർണമായും തെറ്റായ നിഗമനമാണ്. ഒരു വ്യക്തി പ്രണയിക്കുന്ന ആളുമായി പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്നേഹം, വിശ്വാസം, അടുപ്പം, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. അത് അക്രമം ആഗ്രഹിക്കുന്നതിന്റെ തെളിവല്ല. ഒരാൾക്ക് ശസ്ത്രക്രിയയ്ക്ക് സമ്മതം നൽകിയാൽ അതിനർത്ഥം ആരെങ്കിലും കത്തികൊണ്ട് ആക്രമിക്കുന്നത് അയാൾ അംഗീകരിക്കുന്നു എന്നല്ല. അതുപോലെ ഒരാളോട് പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സമ്മതമില്ലാത്ത ലൈംഗിക അതിക്രമം ആഗ്രഹിക്കുന്നു എന്നതിന് തെളിവാകുന്നില്ല. സമ്മതം വ്യക്തിനിഷ്ഠമാണ്. അതൊരു പ്രത്യേക വ്യക്തിക്കും ഒരു പ്രത്യേക സാഹചര്യത്തിനും ഒരു പ്രത്യേക സമയത്തിനുമുള്ളതാണ്. ഒരു ബന്ധത്തിൽ ഇന്നലെ നൽകിയ സമ്മതം ഇന്നത്തേക്കുള്ള സ്ഥിരാനുമതിയല്ല. പ്രണയബന്ധത്തിലായാലും വിവാഹിതരായാലും ഏതൊരു വ്യക്തി

ഫൂക്കോയുടെ അധികാര സിദ്ധാന്തം നമ്മെ പഠിപ്പിക്കുന്നത് അധികാരം ബന്ധങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ്. എന്നാൽ ആ സിദ്ധാന്തം തന്നെ മനുഷ്യന്റെ സ്വാതന്ത്ര്യവും പ്രതിരോധശേഷിയും ഇല്ലാതാക്കുന്നില്ല. ഒരു വ്യക്തിയുടെ സമ്മതം എന്നത് വെറും നിയമപരമായ ഔപചാരികതയല്ല, അത് സ്വന്തം ശരീരത്തിന്മേലും ജീവിതത്തിന്മേലും തീരുമാനമെടുക്കാനുള്ള സ്വയംഭരണത്തിന്റെ പ്രകടനമാണ്. അതുകൊണ്ട് തന്നെ സമ്മതം എന്ന ആശയം ഒരു നിയമ സാങ്കേതിക പദം മാത്രമല്ല, അത് മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും അടിസ്ഥാന തത്വമാണ്. പ്രണയവും ലൈംഗികതയും മനുഷ്യ ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗങ്ങളാണ്. എന്നാൽ അവയ്ക്ക് മാനുഷികമായ അർത്ഥം ലഭിക്കുന്നത് പരസ്പര ബഹുമാനവും വിശ്വാസവും സ്വതന്ത്രമായ സമ്മതവും ഉള്ളപ്പോഴാണ്. സ്നേഹം ആഗ്രഹിക്കുന്നതും അതിക്രമം ആഗ്രഹിക്കുന്നതും രണ്ടും രണ്ടാണ്. ഈ രണ്ടിനെ കൂട്ടിക്കലർത്തുന്നത് യുക്തിയെയും മനുഷ്യ അനുഭവത്തെയും ഒരുപോലെ തെറ്റായി മനസ്സിലാക്കുന്നതാണ്. സമ്മതം എന്ന ആശയം പലപ്പോഴും നിയമത്തിന്റെ ഭാഷയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ കോടതി മുറികളിൽ അത് കുറ്റമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു മാനദണ്ഡമാണ്. എന്നാൽ ദാർശനികമായി നോക്കുമ്പോൾ സമ്മതം അതിനേക്കാൾ വലിയൊരു ആശയമാണ്. അത് മനുഷ്യന്റെ സ്വയംഭരണത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും അടിസ്ഥാന പ്രകടനമാണ്. ഫ്രഞ്ച് ചിന്തകനായ മിഷേൽ ഫൂക്കോ അധികാരം എല്ലായ്പ്പോഴും ദൃശ്യമായ ബലപ്രയോഗമായി മാത്രമല്ല പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി. ഭാഷയിലൂടെയും സംസ്കാരത്തിലൂടെയും സാമൂഹിക പ്രതീക്ഷകളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും അധികാരം മനുഷ്യനെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ തീരുമാനങ്ങൾ പോലും ചിലപ്പോൾ സാമൂഹിക സമ്മർദ്ദങ്ങളുടെ സ്വാധീനത്തിൽ രൂപപ്പെടാം. എന്നിരുന്നാലും ഫൂക്കോയുടെ ചിന്തകൾ ഒരു വ്യക്തിയുടെ എല്ലാ തീരുമാനങ്ങളെയും അസാധുവാക്കുന്നില്ല, മറിച്ച് സ്വാതന്ത്ര്യം എവിടെയാണ് പരിമിതപ്പെടുന്നത് എന്നും അധികാരം എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ അവ നമ്മെ പ്രേരിപ്പിക്കുന്നു. സിമോൺ ദ ബോവാർ മനുഷ്യനെ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതത്തിലെ ഒരു ഉപകരണമാക്കി ചുരുക്കരുതെന്ന് ഊന്നി പറഞ്ഞു. സ്ത്രീയെ വെറും ആഗ്രഹത്തിന്റെ വസ്തുവായോ സാമൂഹിക വേഷങ്ങളുടെ തടവുകാരിയായോ കാണുന്ന സമീപനമാണ് യഥാർത്ഥ പ്രശ്നമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഒരു വ്യക്തിയുടെ ശരീരത്തിന്മേലുള്ള അവകാശം ആ വ്യക്തിക്ക് തന്നെയാണ്. അതിനാൽ സമ്മതം എന്നത് ഒരു ഔപചാരിക അതെ എന്ന വാക്കല്ല, സ്വതന്ത്രമായി എടുത്ത തീരുമാനത്തിന്റെ പ്രകടനമാണ്. ഇമ്മാനുവൽ കാന്റ് മനുഷ്യനെ ഒരിക്കലും ഒരു ഉപാധിയായി മാത്രം കാണരുത്, എപ്പോഴും ഒരു ലക്ഷ്യമായി തന്നെ കാണണം എന്ന് പറഞ്ഞു. ലൈംഗിക ബന്ധങ്ങളിലും ഈ തത്വം പ്രസക്തമാണ്. മറ്റൊരാളെ സ്വന്തം ആഗ്രഹം നിറവേറ്റാനുള്ള ഉപകരണമായി മാത്രം ഉപയോഗിക്കുന്ന നിമിഷം ആ വ്യക്തിയുടെ മാനവിക അന്തസ്സിനെ നാം അവഗണിക്കുകയാണ്. യഥാർത്ഥ സമ്മതം മറ്റൊരാളെ തുല്യമായ വ്യക്തിയായി അംഗീകരിക്കുന്നതിൽ നിന്നാണ് ആരംഭിക്കുന്നത്.

ജോൺ സ്റ്റുവർട്ട് മിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു അടിസ്ഥാന തത്വം മുന്നോട്ട് വച്ചു. മറ്റുള്ളവർക്ക് ഹാനി ഉണ്ടാക്കാത്തിടത്തോളം ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ ചിന്തയുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ പരസ്പര സമ്മതത്തോടെ എടുക്കുന്ന തീരുമാനങ്ങളെ ബഹുമാനിക്കേണ്ടതുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന നിമിഷം അത് ധാർമ്മികമായും നിയമപരമായും ചോദ്യം ചെയ്യപ്പെടും. മാർത്ത ന്യൂസ്ബോം മനുഷ്യനെ വസ്തുവൽക്കരിക്കുന്നതിനെ കുറിച്ച് എഴുതുമ്പോൾ ഒരു പ്രധാന മുന്നറിയിപ്പ് നൽകുന്നു. മറ്റൊരാളെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഉപകരണമാക്കി ചുരുക്കുമ്പോഴാണ് മനുഷ്യബന്ധങ്ങളിൽ അവരുടെ ധാർമ്മിക അടിത്തറ നഷ്ടപ്പെടുന്നത്. സ്നേഹത്തിന്റെ കേന്ദ്രത്തിൽ പരസ്പര അംഗീകാരവും ബഹുമാനവുമാണ്, ഉടമസ്ഥതയല്ല. ഈ എല്ലാ ചിന്തകളുടെയും സംഗമസ്ഥാനത്താണ് സമ്മതം എന്ന ആശയം നിൽക്കുന്നത്. സമ്മതം ഒരു കരാറിലെ ഒപ്പല്ല, അതൊരു ബന്ധത്തിലെ വിശ്വാസമാണ്. സമ്മതം ഒരു നിയമ സാങ്കേതികതയല്ല, അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ധാർമ്മിക നിലപാടാണ്. സമ്മതം ഒരു തവണ നൽകിയാൽ എന്നേക്കുമായി നിലനിൽക്കുന്ന അനുമതി പത്രമല്ല. ഓരോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി.

തളിരിൽ. ഒരു മുറിയിൽ ചിതറിക്കിടക്കുന്ന സാധനങ്ങളും അവിടുത്തെ അലങ്കോലമായ അന്തരീക്ഷവും കേവലം ആ സ്ഥലത്തിന് ഭംഗി കെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അത് നമ്മുടെ മനസ്സിനെ അഗാധമായി അസ്വസ്ഥമാക്കുകയും ചിന്തകളെ കലുഷിതമാക്കുകയും ചെയ്യും. ഭൗതികമായ ചുറ്റുപാടുകളും മനുഷ്യന്റെ ആന്തരികാവസ്ഥയും തമ്മിൽ വേർപിരിക്കാനാവാത്ത വണ്ണം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വലിയ തിരിച്ചറിവാണ് ജാപ്പനീസ് ജീവിത ദർശനങ്ങളുടെ കാതൽ. ഇതിന്റെ ആഴത്തിലുള്ള വശങ്ങളെ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒന്നാണ് ആർട്ട് ഓഫ് ജാപ്പനീസ് ലിവിംഗ് എന്ന പുസ്തക ശേഖരം. മിനിമലിസത്തിന്റെയും ചിട്ടയായ ജീവിതക്രമത്തിന്റെയും ഒരു സമ്പൂർണ്ണ ഗൈഡായ ഈ കൃതികൾ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായ ബഹളങ്ങളെയും ഭാരങ്ങളെയും എങ്ങനെ പൂർണ്ണമായി ഒഴിവാക്കാമെന്ന് വളരെ ലളിതമായി വിശദീകരിക്കുന്നു. ഭൗതികമായ വസ്തുക്കളെ വെട്ടിച്ചുരുക്കുന്നതിലൂടെ എങ്ങനെ മനസമാധാനം നൽകുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും ഒരുക്കാമെന്നും നഷ്ടപ്പെട്ടുപോയ ഏകാഗ്രതയും സർഗാത്മകതയും എങ്ങനെ തിരികെ പിടിക്കാമെന്നും ഈ പുസ്തകങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കേവലം വായനയ്ക്കപ്പുറം മനോഹരമായി ഡിസൈൻ ചെയ്ത ഈ പുസ്തകങ്ങൾ നിങ്ങളുടെ പഠനമുറിയിലെ മേശപ്പുറത്തിന് ഒരു പ്രത്യേക ആട്ടത്വവും ഭംഗിയും നൽകുകയും ചെയ്യും. ജാപ്പനീസ് സംസ്കാരത്തിൽ വളരെ പ്രശസ്തമായ ചില തത്വചിന്തകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ജീവിതക്രമം രൂപപ്പെട്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡാൻഷാരി എന്ന ആശയം. ആവശ്യമില്ലാത്തവയെ നിരസിക്കുക എന്നതാണ് ഡാൻ. അനാവശ്യമായി കുന്നുകൂടി കിടക്കുന്നവയെ ദൂരക്കളയുക എന്ന അർത്ഥത്തിലാണ് ഷാ. വസ്തുക്കളോടുള്ള അമിതമായ ആർത്തിയിൽ നിന്നും മോചനം നേടുക എന്നതാണ് ഈ രീതി. നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിവച്ചിരിക്കുന്ന ഓരോ വസ്തുവും നമ്മുടെ മാനസികമായ ഊർജത്തെ ചോർത്തിക്കളയുന്നുണ്ടെന്നാണ് ഈ ദർശനം പറയുന്നത്. അതുപോലെ തന്നെ വാബി സാബി എന്ന മറ്റൊരു മനോഹരമായ കാഴ്ചപ്പാടും ഇതിലുണ്ട്. പൂർണ്ണതയില്ലാത്തതിലും ലാളിത്യത്തിലുമുള്ള ഭംഗിയെ കണ്ടെത്താൻ ഇത് നമ്മെ പഠിപ്പിക്കുന്നു. വീടുകൾ ആഡംബര വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കുന്നതിന് പകരം ശൂന്യമായ ഇടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ജാപ്പനീസ് ശൈലി. മുറികളിൽ ആവശ്യത്തിന് സ്ഥലം ബാക്കി വയ്ക്കുമ്പോൾ അത് മനസ്സിലേക്ക് ശുദ്ധവായുവും പുതിയ ചിന്തകളും കടന്നു വരാൻ സഹായിക്കും. അപൂർണതകളിലെ പൂർണതയെയും ലാളിത്യത്തിലെ ഭംഗിയെയും തിരിച്ചറിയാൻ പഠിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ജാപ്പനീസ് തത്വചിന്തയാണ് ഈ വാബിസാബി. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും മാറിക്കൊണ്ടിരിക്കുന്നതാണെന്നും ഒന്നും ശാശ്വതമല്ലെന്നും ഒന്നും പൂർണമല്ലെന്നുമുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ഈ ദർശനം നമ്മെ പ്രേരിപ്പിക്കുന്നു. ആഡംബരങ്ങളുടെയും കൃത്രിമമായ തിളക്കങ്ങളുടെയും പിന്നാലെ പായുന്ന ആധുനിക ലോകത്ത് പഴമയുടെ അടയാളങ്ങളുള്ള ഒടിവോ ചതവോ വീണ മൺപാത്രങ്ങളിലോ വാടിവീഴുന്ന ഇലകളിലോ ഒക്കെ അടങ്ങിയിരിക്കുന്ന സ്വാഭാവികമായ സൗന്ദര്യത്തെ കണ്ടെത്താനാണ് വാബി സാബി പഠിപ്പിക്കുന്നത്. ജീവിതത്തിലെ പോരായ്മകളെയും വീഴ്ചകളെയും സങ്കടങ്ങളെയും നിരാകരിക്കുന്നതിന് പകരം അവയൊക്കെയും പ്രകൃതി സഹജമായ മാറ്റങ്ങളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി സമാധാനത്തോടെയും കൃതജ്ഞതയോടെയും ജീവിതത്തെ നോക്കിക്കാണാൻ ഈ ചിന്താഗതി നമ്മെ പ്രാപ്തരാക്കുന്നു. ഭൗതികമായ ചുറ്റുപാടുകൾ വൃത്തിയാക്കുന്നതിലൂടെ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാം എന്നതിനെക്കുറിച്ച് ആധുനിക മനഃശാസ്ത്രവും ജാപ്പനീസ് തത്വചിന്തയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. വീടും പരിസരവും അലങ്കോലമായി കിടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഒരേ സമയം ഒരുപാട് ദൃശ്യ ചോദനകളെ പ്രോസസ് ചെയ്യേണ്ടി വരുന്നു. ഇത് അനാവശ്യമായ മാനസിക സമ്മർദ്ദത്തിനും എടുത്തുചാട്ടങ്ങൾക്കും കാരണമാകും. നേരെ മറിച്ച് അത്യാവശ്യ സാധനങ്ങൾ മാത്രം കൃത്യമായ സ്ഥാനങ്ങളിൽ ക്രമീകരിച്ചു വെച്ച ഒരു മുറിയിലിരിക്കുമ്പോൾ മനസ്സിന് സ്വയം ഒരു അച്ചടക്കവും ശാന്തതയും കൈവരുന്നു. ആർട്ട് ഓഫ് ജാപ്പനീസ് ലിവിംഗ് നൽകുന്ന പ്രായോഗിക നിർദ്ദേശങ്ങൾ പിന്തുടരുന്നതിലൂടെ നിത്യജീവിതത്തിലെ സങ്കീർണതകൾ കുറയ്ക്കാനും ഉത്കണ്ഠകളിൽ നിന്ന് മുക്തി നേടാനും സാധിക്കും. കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സമയലാഭമുണ്ടാക്കാനും ഇത് നമ്മെ സഹായിക്കുന്നു. സാമ്പത്തിക രംഗത്തും വലിയ മാറ്റങ്ങൾ വരുത്താൻ മിനിമലിസ്റ്റിക് ജീവിതശൈലിക്ക് കഴിയും. അനാവശ്യമായ സാധനങ്ങൾ വാരിക്കൂട്ടുന്ന ശീലം മാറുന്നതോടെ പണത്തിന്റെ മൂല്യം തിരിച്ചറിയാനും അനാവശ്യമായ കടബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും നമുക്ക് സാധിക്കും. ഒരു വസ്തു വാങ്ങുന്നതിന് മുമ്പ് ഇത് എനിക്ക് ശരിക്കും അത്യാവശ്യമാണോ അതോ
താൽക്കാലികമായ ഒരു മോഹം മാത്രമാണോ എന്ന് സ്വയം ചോദിക്കാനുള്ള വിവേകം ഈ വായനയിലൂടെ കൈവരുന്നു. ഭൗതികമായ വസ്തുക്കൾ തരുന്ന സന്തോഷം താൽക്കാലികം മാത്രമാണെന്നും യഥാർത്ഥ ആനന്ദം അനുഭവങ്ങളിലൂടെയും ആത്മബന്ധങ്ങളിലൂടെയുമാണ് ഉണ്ടാകുന്നതെന്നുമുള്ള വലിയൊരു തിരിച്ചറിവിലേക്ക് ഈ ദർശനം വിരൽ ചൂണ്ടുന്നു. ചുരുക്കത്തിൽ, ആർട്ട് ഓഫ് ജാപ്പനീസ് ലിവിംഗ് എന്നത് വെറുമൊരു പുസ്തകമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്തും സമാധാനപൂർണവുമാക്കാൻ സഹായിക്കുന്ന ഒരു ഉത്തമ വഴികാട്ടിയാണ്. പുറം ലോകത്തെ ബഹളങ്ങളിൽ നിന്നും വീടുകളിലെ അനാവശ്യ വസ്തുക്കളിൽ നിന്നും ഒഴിഞ്ഞുമാറി ഉള്ളിലേക്ക് നോക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ മുറികൾ ക്രമീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതവും ചിന്തകളും തനിയെ ക്രമീകരിക്കപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അഴകേകുന്ന ഈ ദർശനം നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും ഒരുപോലെ മനോഹരമാക്കുമെന്നതിൽ സംശയമില്ല. മനസ്സമാധാനവും വ്യക്തതയും ആഗ്രഹിക്കുന്ന ഏതൊരാളും തീർച്ചയായും ജീവിതത്തിൽ പകർത്തി നോക്കേണ്ട ഒന്നു തന്നെയാണിത്.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസ സംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇങ്ങനെ പേര് ചോദിക്കാൻ മറന്നു. ഇരിക്കാണ്ട് പറവല്ലേ. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഇത് ആൺകുട്ടിയെ ഓനെ ഞാൻ സലീമേന്ന് വിളിക്കും.
2: എനിക്ക് ഇഷ്ടമല്ല സലീം. കബീർ ഇക്കഥ ഇഷ്ടം.
1: ഓൻ രണ്ടാമത്തെ ആയിത്തെ എന്റെ ഇഷ്ടം. രണ്ടാമത്തെ ഷാജുവിന്റെ ഇഷ്ടം.
2: പള്ളിക്കലേക്ക് പോയി.
1: ഞാൻ പോവാ നാളെ കോപ്പിലെ പണിക്ക്. രണ്ടു ദിവസമായി മൊയലേരെ കണ്ടിട്ട്. പോണതിനു മുമ്പ് കാണാൻ പറ്റിയില്ലെങ്കിൽ ഉപ്പേനോട് പറഞ്ഞേക്കണം.
2: പോയാലും ആഴ്ചയിൽ വരുമല്ലോ.
1: വരണോ?
3: പോയിട്ട് വരട്ടെ അമ്മേ. ഈ അമ്മ, അമ്മക്ക് കണ്ണീർ ഇത്തിരി കൂടുതലുണ്ട്. അതാ വേണ്ടപ്പോൾ വേണ്ടപ്പോഴൊക്കെ ഇങ്ങനെ. ഞാനെന്താ വല്ല യുദ്ധത്തിന് പോകണോ? പോട്ടെ അപ്പളെ.
2: എന്റെ മോന് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഒരിടത്തും പോയി ശീലയല്ല. അതും ഒരന്യന്റെ കൂടെ. നിങ്ങളെ വിശ്വസിച്ച ഇവനെ അയക്കണേ.
1: ഞാൻ നോക്കിക്കോളാം. ഒരനുശനെ പോലെ നോക്കിക്കോളാം. പെട്ടി കാണിക്കണം.
3: വേണ്ട.
1: ഏതായാലും നന്നായി മോനെ. ഈ കരയിൽ ഇങ്ങനെ തെണ്ടിത്തെണ്ടി നടക്കണായിട്ടും ഭേദല്ലേ. കൂലിപ്പണിയെങ്കിൽ കൂലിപ്പണി, അതിലൊരു തരക്കടവും ഇല്ല.
4: എന്നാലും പുത്തമ്പ്രയുടെ കുട്ടി കൂലിപ്പണിക്ക് പോവാന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ അന്തസ് ഉണ്ടല്ലോ. അത് കളഞ്ഞു കുളിക്കണോ?
3: എന്നാ കളയാതെ കുളിക്കാം.
5: എങ്ങനെടാ പെട്ടിയും പ്രമാണായിട്ട്
3: കാശിക്ക് പോവാ?
5: ഈയിടെ ആയിട്ട് ചില പുതിയ രക്ഷകർത്താക്കന്മാരുണ്ടായിട്ടുണ്ടല്ലോ ശങ്കരനായര്. നടക്കട്ടെ നടക്കട്ടെ, പക്ഷെ കളിക്കേണ്ടടത്തെ കളിക്കാവൂ, അല്ലെങ്കിൽ കളി പഠിക്കും.
1: വിരോധമൊന്നുമില്ല, പഠിപ്പല്ലേ, പഠിച്ചു നോക്കാം.
5: ഞാൻ നിന്നോട് വന്നത് പറഞ്ഞോ ഏറ്റുപിടിക്കാൻ?
1: നിങ്ങൾ എന്നോട് പറഞ്ഞില്ല, ഞാൻ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല.
6: വെറുതെ ഓരോന്ന് പറയാണ്ട് വഞ്ചിയിൽ കയറണ്ട. നിങ്ങള് മേനം സാർ പോ.
5: അവൻ എന്നെ മനസ്സിലായിട്ടില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കളിയനോട്.
1: കൊല്ലക്കുടിയിലെ മൊയലിനെ ഉടുക്കുകൂട്ടി പേടിപ്പിക്കണ്ട. മേനം സാർ പോ. ഇളക്കിയാ ഞാൻ നാറൂല, നിങ്ങളാവും നാറുക.
3: അത് ഇളക്കണ്ടായിരുന്നില്ല.
5: ഓട്ടേ മെന്നെ, നിങ്ങൾ കണ്ട പട്ടിയോടും പൂച്ചയോടും ഒക്കെ ഉറസം തന്നാ എങ്ങനെയാ? ഇങ്ങോട്ട് വരൂ.
6: ആ മേനുമായിട്ട് നിങ്ങൾ വല്ല ഉറസലും ഉണ്ടോ?
1: ഒന്നുമില്ല.
6: പിന്നെന്തിനാ അയാൾ പറഞ്ഞ നിക്ക ഏറ്റുപിടിച്ചത്?
1: എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാന്ന് വെച്ചോ.
6: അയാളൊരു നീചന
1: എന്ന് വെച്ച് തോയണ മാന്യന്മാരുടെ കാലി തൊട്ടുപോയാ. ഓന്റെ ഒരു വെപ്പ്.
7: രമേശും പോയ പിന്നെ വീടും ഇറങ്ങി. അല്ലെങ്കിൽ ചിരിയും തമാശയും ഒരു നേരമൊന്നും കഴിച്ചില്ലെങ്കിലും വിശപ്പറിയില്ല അവനുണ്ടെങ്കിൽ. കണക്കെഴുത്ത് ഭാരമുള്ള പണിയാണോ ലക്ഷ്മി? എന്തിന്റെ കണക്കാ എഴുതേണ്ടത്? വെട്ടിയിട്ട തടിയുടെ എണ്ണമാണോ അല്ലെങ്കിൽ പണിക്കാരുടെ കൂലിയുടെ കണക്കാണോ? ഒക്കെ എഴുതണം. കണക്കെഴുത്താണെങ്കിലും വനമല്ലേ, ഞാൻ ഇന്നലെയും ഭാനുമതിയെ കണ്ട് പറഞ്ഞിട്ടുണ്ട് മേനോടൊന്ന് പറയാൻ. നാട്ടിലൊരു ജോലി കിട്ടിയ രക്ഷപ്പെട്ടു.
8: അമ്മയോട് അവിടെ ഇങ്ങനെ പോണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെന്തിനാ?
7: ഒരു മേനോൻ,
8: അയാളുടെ ഒരു ജോലിയും അവന് വേണ്ട.
7: അതെന്താ,
8: അയാളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയില്ലേ?
7: ആ സ്വഭാവം നമ്മളുടെ അടുത്തെടുക്കും. എന്റെ സ്വന്തം ഏട്ടത്തിന്റെ മോളാ ഭാനുമതി. ഏട്ടന്റെ സ്ഥാനാ, ആ നില വിട്ട് പെരുമാറുമോ?
8: നില എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.

ആധുനിക വൈദ്യശാസ്ത്രം ഇന്നൊരു വലിയ പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരിക്കൽ ഡോക്ടർമാരുടെ മാത്രം കുത്തകയായിരുന്ന പല ജോലികളും ഇന്ന് നിർമ്മിത ബുദ്ധി ഏറ്റെടുത്തിരിക്കുന്നു. സങ്കീർണമായ രോഗനിർണയങ്ങൾ നടത്തുക, മാനസികാരോഗ്യ കൌൺസിലിംഗ് നൽകുക, മരുന്നുകൾ തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ കണ്ടെത്തുക, എക്സ്റേ പോലുള്ള ചിത്രങ്ങൾ വിശകലനം ചെയ്യുക എന്നിവയിൽ AI ഇന്ന് വലിയ സ്വാധീനം ചെലുത്തുന്നു. സാങ്കേതിക വിദ്യ വികസിക്കുന്നതിനനുസരിച്ച് ഡോക്ടർമാരുടെ ഉത്തരവാദിത്വങ്ങളിലും മാറ്റം വരുന്നു. പല മേഖലകളിലും ഡോക്ടർമാർ ഇന്ന് സ്വയം ഭരണാധികാരമുള്ള യന്ത്ര സംവിധാനങ്ങളുടെ വെറുമൊരു മേൽനോട്ടക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതവരുടെ സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ പരിമിതപ്പെടുത്തിയേക്കാം. തത്വചിന്തകനായ വാൾട്ടർ ബെഞ്ചമിൻ കലാരംഗത്തെ യന്ത്രവൽക്കരണത്തെക്കുറിച്ച് നിരീക്ഷിച്ച കാര്യങ്ങൾ ഇന്ന് വൈദ്യശാസ്ത്രത്തിനും അന്വർത്ഥമാണ്. ഒരു യഥാർത്ഥ കലാരൂപത്തിന് സവിശേഷമായ ഒരു പ്രഭാവമുണ്ടെന്നും എന്നാൽ അതിന്റെ യാന്ത്രികമായ പകർപ്പുകൾക്ക് അത് നഷ്ടമാകുമെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. സമാനമായി AI നൽകുന്ന രോഗനിർണയങ്ങൾക്ക് കൃത്യതയുണ്ടാകാമെങ്കിലും ഒരു ഡോക്ടർ രോഗിയോട് നേരിട്ട് പുലർത്തുന്ന ആത്മബന്ധമോ സഹാനുഭൂതിയോ നൽകാൻ യന്ത്രങ്ങൾക്ക് സാധിക്കില്ല. 18-ാം നൂറ്റാണ്ട് വരെ രോഗിയുടെ വ്യക്തിപരമായ അനുഭവങ്ങൾക്കായിരുന്നു ചികിത്സയിൽ പ്രാധാന്യം. എന്നാൽ പിന്നീട് രോഗത്തെ കേവലം ശാസ്ത്രീയമായ അളവുകളിലൂടെയും പരിശോധനാ ഫലങ്ങളിലൂടെയും മാത്രം നോക്കിക്കാണുന്ന ക്ലിനിക്കൽ ഗേസ് എന്ന രീതി നിലവിൽ വന്നു. മിഷേൽ ഫൂക്കോ എന്ന തത്വചിന്തകൻ വിശകലനം ചെയ്ത ഈ മാറ്റം രോഗിയുടെ കഥകളേക്കാൾ കൂടുതൽ ഡേറ്റകൾക്ക് പ്രാധാന്യം നൽകാൻ ഡോക്ടർമാരെ പ്രേരിപ്പിച്ചു. AIയുടെ വരവോടെ ഈ പ്രവണത കൂടുതൽ ശക്തമാകുകയും ഡോക്ടർമാർ രോഗികളോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വിവരങ്ങൾ ശേഖരിക്കാനായി മാറ്റിവെക്കുകയും ചെയ്യുന്നു. സാങ്കേതികവിദ്യയുടെ കൃത്യതയും വേഗതയും ചികിത്സയിൽ അത്യാവശ്യമാണെങ്കിലും വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനമെന്നത് ഡോക്ടറും രോഗിയും തമ്മിലുള്ള മാനുഷികമായ ബന്ധത്തിലാണ് കുടികൊള്ളുന്നത്. AIയെ ഒരു മികച്ച സഹായിയായി കാണുമ്പോഴും രോഗിയുടെ വേദനയെ മനസ്സിലാക്കാനും അവരോട് സഹാനുഭൂതി കാണിക്കാനുമുള്ള ഡോക്ടറുടെ കഴിവിനെ പകരം വയ്ക്കാൻ മറ്റൊരു യന്ത്രത്തിനും സാധിക്കില്ല.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് കൂർക്ക കൃഷിയെ കുറിച്ച് കേൾക്കാം. കേരളീയരുടെ ഭക്ഷണശീലങ്ങളുമായി ഏറെ ഇടചേർന്ന് നിൽക്കുന്ന ഒരു കിഴങ്ങ് വർഗ വിളയാണ് കൂർക്ക. രുചിയുടെയും പോഷകമൂല്യത്തിന്റെയും കാര്യത്തിൽ മറ്റ് പല കിഴങ്ങ് വിളകളെയും പിന്നിലാക്കുന്ന കൂർക്ക ഗ്രാമീണ ഭക്ഷണ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇരുമ്പ്, കാൽസ്യം, നാരുകൾ, അനജം തുടങ്ങിയ പോഷക ഘടകങ്ങളാൽ സമ്പന്നമായ കൂർക്ക ആരോഗ്യകരമായ ഭക്ഷണ വിഭവങ്ങളുടെ പട്ടികയിൽ എന്നും മുൻപന്തിയിലാണ്. വിപണിയിൽ നല്ല വില ലഭിക്കുന്നതിനാൽ കർഷകർക്കും വീട്ടുവളപ്പ് കൃഷിക്കാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട വിളയായി ഇത് മാറിയിട്ടുണ്ട്. കേരളത്തിൽ, പ്രത്യേകിച്ച് മധ്യകേരളത്തിലെ മണൽ കലർന്നതും ശരൽ സ്വഭാവമുള്ളതുമായ മണ്ണുകളാണ് കൂർക്ക കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. നല്ല നീർവാർച്ചയുള്ള സ്ഥലങ്ങളിലാണ് കൂർക്ക മികച്ച വിളവ് നൽകുന്നത്. വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ കൃഷിക്ക് അനുയോജ്യമല്ല. മൺസൂൺ മഴ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് കൂർക്ക കൃഷിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത്. സാധാരണയായി ഏപ്രിൽ അവസാനത്തോടെ വാരങ്ങളെടുത്ത് കൂർക്ക കിഴങ്ങുകൾ നട്ടുപിടിപ്പിക്കുന്നു. പിന്നീട് ഇവയിൽ നിന്ന് വളർന്നു വരുന്ന തലപ്പുകളാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. ഏകദേശം 20 സെന്റിമീറ്റർ നീളത്തിൽ വളർന്ന കരുത്തുള്ള തലപ്പുകൾ തിരഞ്ഞെടുത്ത് ജൂൺ മാസത്തിൽ പ്രധാന കൃഷിയിടത്തിലേക്ക് മാറ്റി നടുന്നതാണ് പതിവ്. ഇങ്ങനെ തലപ്പുകൾ ഉപയോഗിച്ച് നടുമ്പോൾ വേരുപിടുത്തം വേഗത്തിലാകുകയും ചെടികളുടെ വളർച്ച മെച്ചപ്പെടുകയും ചെയ്യുന്നു. കൃഷിക്കായി 90 സെന്റിമീറ്റർ വീതിയിലും 20 സെന്റിമീറ്റർ ഉയരത്തിലും ബെഡുകൾ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. ബെഡുകളിൽ തലപ്പുകൾ നടുമ്പോൾ അതിന്റെ പകുതി ഭാഗമെങ്കിലും മണ്ണിനുള്ളിൽ ആഴ്ന്നിരിക്കണം. ഇത് തലപ്പുകൾക്ക് ശക്തമായി വേരുപിടിക്കാനും പിന്നീട് കൂടുതൽ കിഴങ്ങുകൾ രൂപപ്പെടാനും സഹായിക്കുന്നു. കൃഷിയുടെ തുടക്കത്തിൽ ആവശ്യമായ ഈർപ്പം നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ്. കൂർക്കയുടെ മെച്ചപ്പെട്ട ഇനങ്ങൾ വികസിപ്പിക്കുന്നതിൽ കേരള കാർഷിക സർവകലാശാല നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. സർവകലാശാല പുറത്തിറക്കിയ നിധി, സുലഭ എന്നീ ഇനങ്ങൾ കർഷകർക്കിടയിൽ പ്രചാരം നേടിയവയാണ്. ഇതുകൂടാതെ ശ്രീധര എന്ന ഇനവും കൃഷിക്കായി ലഭ്യമാണ്. വിവിധ പ്രദേശങ്ങളിൽ നാടനിനങ്ങളും ഇപ്പോഴും വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. ചെറിയ കിഴങ്ങുകളുള്ള നാടനിനങ്ങൾക്ക് പ്രത്യേക മണവും സ്വാദും കൂടുതലാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വലിയ കിഴങ്ങുകളുള്ള ഇനങ്ങൾക്ക് വിളവ് കൂടുതലാണെങ്കിലും മണത്തിന്റെ കാര്യത്തിൽ ഇവ നാടനിനങ്ങളെക്കാൾ പിന്നിലാണ്. ജൈവവളങ്ങളോട് വളരെ നന്നായി പ്രതികരിക്കുന്ന ഒരു വിളയാണ് കൂർക്ക. അതിനാൽ ജൈവ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കിഴങ്ങ് വർഗ്ഗങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കാം. ഒരു ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ 10 ടണ്ണിൽ കൂടുതൽ ജൈവവളം നൽകുന്നത് മികച്ച വളർച്ചയ്ക്കും വിളവിനും സഹായിക്കും. ചാണകവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവവളങ്ങൾ കൃഷിയിടത്തിൽ ധാരാളമായി ചേർക്കുന്നത് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും കിഴങ്ങുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൃഷിക്ക് ശേഷം 5 മാസം പിന്നിടുമ്പോഴേക്കും ചെടികളുടെ ഇലകൾ ക്രമേണ മഞ്ഞളിക്കാൻ തുടങ്ങും. ഇത് വിളവെടുപ്പിനുള്ള പ്രധാന സൂചനയാണ്. ഇലകൾ ഉണങ്ങിത്തുടങ്ങുമ്പോൾ കിഴങ്ങുകൾ പാകമായതായി മനസ്സിലാക്കാം. ഈ സമയത്താണ് വിളവെടുപ്പ് നടത്തേണ്ടത്. ശരിയായ സമയത്ത് വിളവെടുക്കുന്നത് കിഴങ്ങുകളുടെ ഗുണനിലവാരവും സംഭരണശേഷിയും വർദ്ധിപ്പിക്കുന്നു. പോഷകമൂല്യം, രുചി, വിപണി വില, കൃഷിയുടെ ലാളിത്യം എന്നീ സവിശേഷതകൾ കൊണ്ട് കൂർക്ക ഇന്ന് വീണ്ടും ജനപ്രീതി നേടിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ സ്ഥലത്തുപോലും വിജയകരമായി കൃഷി ചെയ്യാൻ കഴിയുന്ന ഈ കിഴങ്ങുവിള വീട്ടുവളപ്പുകളിലും വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയിടങ്ങളിലും മികച്ച വരുമാനം നൽകുന്ന ഒരു കാർഷിക വിളയാണ്. ശരിയായ ഇനങ്ങൾ തിരഞ്ഞെടുക്കുകയും ആവശ്യമായ ജൈവ പരിപാലനം നൽകുകയും ചെയ്താൽ കൂർക്ക കൃഷി കർഷകർക്ക് മികച്ച വിളവും ലാഭവും ഉറപ്പു നൽകും. അവതരണം ഷാൽമ.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം, അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
1: എനിക്കിഷ്ടത്തിൽ ഇന്ന് നീല പെൻഗ്വിനുകളുടെ രാജവീഥികളെ കുറിച്ച് കേൾക്കാം.
2: സൂര്യൻ കടലിന്റെ തിരശീലയ്ക്ക് പിന്നിലേക്ക് മറയുന്ന ഒരു സന്ധ്യാസമയം. ആകാശത്തിന്റെ നീലയും ഓറഞ്ചും ചുവപ്പും കലർന്ന വർണ്ണങ്ങൾ കടൽത്തീരത്ത് ഒരു മാന്ത്രിക വെളിച്ചം പരത്തും. അപ്പോഴാണ് ആ അത്ഭുത കാഴ്ച ആരംഭിക്കുന്നത്. പകലന്തിയോളം കടലിന്റെ അഗാധതയിൽ മീൻവേട്ട കഴിഞ്ഞ് കൊച്ചു കാഴ്ചക്കാരായി നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആകർഷിച്ചുകൊണ്ട് ലിറ്റിൽ പെൻഗ്വിൻസ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പെൻഗ്വിനുകൾ തീരത്തേക്ക് വരുന്നു. ഇവയ്ക്ക് ഏകദേശം 33

കുഞ്ഞു കൈകൾ വീശി ഓടി നടന്ന് പരസ്പരം വിളിച്ചും തോളിൽ തട്ടിയും പോകുന്ന അവരുടെ നടത്തം കാണാൻ എന്ത് രസമാണെന്നോ. കാലുകൾ ചെറുതായി അകറ്റി ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ഭംഗിയുള്ള വാഡിൽ എന്ന പ്രത്യേക നടത്തത്തിൽ അവർ മണലിലൂടെ നീങ്ങുമ്പോൾ അത് കാണുന്നവരുടെ മനസ്സിൽ സന്തോഷത്തിന്റെ ഒരു ചിരി വിടർത്തും. കടൽത്തീരത്തിന്റെ വെളിച്ചത്തിൽ അവരുടെ തൂവലുകൾ സ്ഫടികം പോലെ തിളങ്ങും. അവർ കൂട്ടം കൂട്ടമായി ഒന്നിച്ച് മുന്നോട്ട് നടക്കും. കാരണം കൂട്ടമായി സഞ്ചരിക്കുന്നത് അവരെ കടൽക്കാക്കുകളെ പോലെയുള്ള ഇരപിടിയന്മാരിൽ നിന്ന് സംരക്ഷിക്കും. കോളനികളിലെ അവരുടെ വീടുകളായ മാളങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഈ യാത്ര. മാളങ്ങൾക്കരികിൽ എത്തുമ്പോൾ ഒരു ദിവസം മുഴുവൻ കാത്തിരുന്ന കുഞ്ഞു പെൻഗുനുകളുടെ ആർത്തിയോടെയുള്ള വിളി ഉയരും. ആ വിളിക്ക് മറുപടിയായി തങ്ങളുടെ കൊച്ചു വീടുകളിലേക്ക് തിരക്കിട്ട് കയറിപ്പോകുന്ന മാതാപിതാക്കളെ കാണുന്നത് അതിമനോഹരമായ ഒരു കുടുംബ ബന്ധത്തിന്റെ കാഴ്ചയാണ്. വിക്ടോറിയയിലെ മെൽബണിൽ നിന്ന് ഏകദേശം 140 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് ഫിലിപ്പ് ഐലൻഡ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബാസ് കടലിടുക്കിലാണ്. ഈ കടലിടുക്ക് ഓസ്ട്രേലിയൻ ഭൂപ്രദേശമായ വിക്ടോറിയയെ ടാസ്മാനിയ ദ്വീപിൽ നിന്ന് വേർതിരിക്കുന്നു. ഫിലിപ്സ് ഐലൻഡ് ബാസ് കടലിടുക്കിൽ നിന്ന് മെൽബണിനടുത്തായി വിക്ടോറിയൻ തീരത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിസ്നേഹികളും വന്യജീവികളെ ഉൾപ്പെടുന്നവരും തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരിടമാണിത്. ഫിലിപ്പ് ഐലൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ആകർഷണവും ആയ ലോകപ്രശസ്തമായ പെൻഗ്വിൻ പരേഡാണ് നേരത്തെ വിശദീകരിച്ചത്. വർഷത്തിൽ 365 ദിവസവും സൂര്യൻ അസ്തമിച്ച ഉടനെയാണ് ഈ പരേഡ് ആരംഭിക്കുന്നത്. പെൻഗ്വിനുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ വെളിച്ചം കുറയുമ്പോഴാണ് അവർ കരയിലേക്ക് കയറുന്നത്. സന്ദർശകരെല്ലാവരും തങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ഗാലറി സീറ്റുകളിലോ പ്രത്യേക ഇടങ്ങളിലോ സ്ഥാനം പിടിക്കും. കടൽക്കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കും. അസ്തമയ സൂര്യന്റെ മനോഹരമായ വർണ്ണങ്ങൾ ആകാശത്ത് മാഞ്ഞു പോകുമ്പോൾ ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. ഗാലറിയിലിരുന്നാണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ടത്. പെൻഗ്വിനുകൾക്ക് ഒരു കാരണവശാലും ശല്യമുണ്ടാവാതിരിക്കാൻ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഫ്ലാഷ് ലൈറ്റ് അവരുടെ കണ്ണുകൾക്ക് ദോഷകരമാണത്രേ. ഇത് വെറുമൊരു ടൂറിസ്റ്റ് ആകർഷണം മാത്രമല്ല, പ്രകൃതിയിലെ നിത്യേനയുള്ള ഒരു അത്ഭുതമാണ്. ഈ കാഴ്ച കാണുന്ന ഓരോ നിമിഷവും ഈ കൊച്ചു കാഴ്ചകളോട് നമുക്ക് തോന്നുന്ന വാത്സല്യവും ആദരവും വിലമതിക്കാനാവാത്തതാണ്. നിശയുടെ ശാന്തതയിൽ ഈ പെൻഗ്വിൻ പരേഡ് ഒരു സ്വപ്നം പോലെ മനസ്സിൽ തങ്ങി നിൽക്കും.

Romania. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: എക്സൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കുഞ്ചാക്കോ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച ചിത്രമായിരുന്നു കൃഷ്ണകുചേല. ശാരംഗപാണിയുടെ സംഭാഷണം, കൃഷ്ണൻകുട്ടിയുടെ ഛായാഗ്രഹണം, പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് കെ രാഘവൻ സംഗീത സംവിധാനം നിർവഹിച്ചു. എ എം രാജ, പി ബി ശ്രീനിവാസ്, കെ രാഘവൻ, വസന്തകുമാരി, ശാന്താ പി നായർ, സുലോചന എന്നിവരായിരുന്നു ഗായകർ. 1961 നവംബർ 16 കൃഷ്ണകുചേല പ്രദർശനത്തിനെത്തിയത്. പ്രേംനസീർ, സത്യൻ, മുത്തയ്യ, ഹരി, കോട്ടയം ചെല്ലപ്പൻ, നാണുക്കുട്ടൻ, എസ് പി പിള്ള, മണവാളം ജോസഫ്, എസ് ജെ ദേവ്, രാഗിണി, അംബിക, കെ പി എസ് സി സുലോചന, ഇ വി സരോജ, ബി എസ് സരോജ, കാഞ്ചന, സുകുമാരി, എൽ പൊന്നമ്മ, ബോബൻ, ബേബി കാഞ്ചന, കുണ്ടറ സോമൻ എന്നിവർ കൃഷ്ണകുചേലയിൽ അഭിനയിച്ചു. 24 പാട്ടുകൾ കൊണ്ട് അനുഗ്രഹീതമായിരുന്നു കൃഷ്ണകുചേല എന്ന ചിത്രം. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കൃഷ്ണകുചേല എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

ജീവിതം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബ്രഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും പഴക്കം കൂടിയ വർത്തമാന പത്രം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയിലെ ഏറ്റവും പഴക്കം കൂടിയ വർത്തമാന പത്രം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: ഭാവമേതം മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനുഷ്യൻ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹെൽമറ്റ് ധരിക്കുകയും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പുതപ്പ് മൂടുകയും ചെയ്യാറുണ്ട്. എന്നാൽ ശരീരം തകരുമ്പോൾ, നമ്മൾ പുറമേയുള്ള ഇത്തരം കവചങ്ങൾ ഉപയോഗിക്കുമ്പോൾ, മനസ്സ് മുറിവേൽക്കുമ്പോൾ കഥ മാറുകയാണ്. അവിടെ ശരീരക്ഷയമല്ല, മറിച്ച് തലച്ചോറാണ് സ്വന്തം നിലനിൽപ്പിനായി അദൃശ്യമായ പ്രതിരോധ കോട്ടകൾ തീർക്കാൻ തുടങ്ങുന്നത്. സത്യം സഹിക്കാനാവാത്ത അവസ്ഥ വരുമ്പോഴോ? കടുത്ത അപമാനം, ഭയം, കുറ്റബോധം, നിരാശ, അസൂയ, കോപം തുടങ്ങിയ തീവ്രമായ വികാരങ്ങൾ മനസ്സിനെ തകർക്കാൻ തുനിയുമ്പോഴോ തലച്ചോർ നമ്മളറിയാതെ പ്രയോഗിക്കുന്ന ചില രഹസ്യ തന്ത്രങ്ങളുണ്ട്. മനഃശാസ്ത്രത്തിൽ ഇവയെ ഡിഫൻസ് മെക്കാനിസംസ് എന്ന് വിളിക്കുന്നു. സിഗ്മണ്ട് ഫ്രോയിഡും പിന്നീട് അന്നാ ഫ്രോയിഡും ചേർന്ന് ലോകത്തിന് പരിചയപ്പെടുത്തിയ ഈ ആശയം കേവലം മാനസിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ഓരോ സാധാരണ മനുഷ്യനും തന്റെ ദൈനംദിന ജീവിതത്തിൽ അറിയാതെ ഉപയോഗിക്കുന്ന മാനസിക ആയുധങ്ങളാണ്. തീർത്തും അബോധ മനസ്സിന്റെ താൽപര്യപ്രകാരം പ്രവർത്തിക്കുന്ന ഈ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡിനയൽ. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ യാഥാർത്ഥ്യങ്ങൾ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ മനസ്സതിനെ പൂർണ്ണമായി നിഷേധിക്കുന്ന അവസ്ഥയാണിത്. ഡോക്ടർ മാരകമായ രോഗമുണ്ടെന്ന് പറഞ്ഞാലും റിപ്പോർട്ട് തെറ്റാണെന്ന് വിശ്വസിക്കുന്നതും പ്രണയബന്ധം തകർന്നിട്ടും പങ്കാളി തിരിച്ചുവരുമെന്ന് കാത്തിരിക്കുന്നതും സത്യം മറക്കാനല്ല, മറിച്ച് അത് ഉൾക്കൊള്ളാനുള്ള ഭയം കൊണ്ട് മനസ്സ് നടത്തുന്ന താൽക്കാലിക രക്ഷാപ്രവർത്തനമാണ്. സമാനമായ രീതിയിൽ ഓർക്കാനും പോലും ഭയപ്പെടുന്ന ബാല്യകാല ട്രോമകളോ അപകടങ്ങളോ ബോധമനസ്സിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റുന്ന പ്രക്രിയയാണ് റിപ്രഷൻ. ഇത് വെറുതെ മറന്നു പോകുന്നതല്ല, മറിച്ച് വേദനയേറിയ ഓർമ്മകളെ തലച്ചോറൊരു ഇരുണ്ട മുറിയിലെന്ന പോലെ അടച്ചുപൂട്ടുന്നതാണ്. എന്നാൽ ഈ ഓർമ്മകൾ ഇല്ലാതാകുന്നില്ല എന്നത് മാത്രമല്ല, അവ പിന്നീട് നെയ്ലുപോലെ മനുഷ്യന്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുകയും ചെയ്യും. മറ്റൊരു രസകരമായ തന്ത്രമാണ് പ്രൊജക്ഷൻ. സ്വന്തം മനസ്സിലുള്ള അസൂയയോ ദേഷ്യമോ പോലുള്ള നെഗറ്റീവ് വികാരങ്ങളെ മറ്റൊരാളിലേക്ക് ചാർത്തിക്കൊടുത്ത് അവനാണ് എന്നെ അസൂയപ്പെടുന്നത് എന്ന് സ്ഥാപിക്കാൻ മനസ്സ് ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ്. സ്വന്തം കുറ്റങ്ങൾ കാണാൻ തയ്യാറാകാത്തതുകൊണ്ട് മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത് ഈ സ്വഭാവമാണ്. അതേസമയം നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ഇരയായിട്ടുള്ള ഒന്നാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓഫീസിൽ ബോസിനോട് തോന്നുന്ന ദേഷ്യം, അവിടെ പ്രകടിപ്പിക്കാൻ ഭയന്ന് വീട്ടിലെത്തി തികച്ചും സുരക്ഷിതരായ ഭാര്യയോടോ മക്കളോടോ തട്ടിക്കയറുന്നത് ഇതിനുദാഹരണമാണ്. യഥാർത്ഥ കാരണത്തോട് പ്രതികരിക്കാനാകാതെ വരുമ്പോൾ മനസ്സ് ഏറ്റവും എളുപ്പമുള്ള ഇരകളിലേക്ക് വികാരങ്ങളെ തിരിച്ചുവിടുന്നു. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊന്നാണ് റേഷണലൈസേഷൻ അഥവാ ന്യായീകരണം കണ്ടെത്തൽ. പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥി തനിക്ക് പഠിക്കാൻ താൽപര്യമില്ലായിരുന്നു എന്ന് പറയുന്നതും, പ്രണയപരാജയത്തിൽ അവൾ എനിക്കൊത്തവളല്ലായിരുന്നു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നതും, കള്ളം പറയുന്നതല്ല മറിച്ച് തകർന്നേക്കാവുന്ന സ്വന്തം ആത്മാഭിമാനത്തെ താങ്ങി നിർത്താൻ മനസ്സ് കണ്ടെത്തുന്ന കേൾക്കാൻ സുഖമുള്ള കാരണങ്ങളാണ്. സമ്മർദ്ദങ്ങൾ കടുത്തുപോകുമ്പോൾ പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ കുഞ്ഞുങ്ങളെപ്പോലെ കരയുകയോ അമിതമായി മറ്റുള്ളവരെ ആശ്രയിക്കുകയോ ചെയ്യുന്ന അവസ്ഥയെ റിഗ്രഷൻ എന്ന് വിളിക്കുന്നു. ഭയത്തിന്റെ മുന്നിൽ മനസ്സ് ഏറ്റവും സുരക്ഷിതമായിരുന്ന പഴയ ബാല്യകാലത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതാണത്. അതുപോലെ തന്നെ ഉള്ളിലെ യഥാർത്ഥ വികാരത്തിന് നേർവിപരീതമായി പുറമേ പെരുമാറുന്ന രീതിയാണ് റിയാക്ഷൻ ഫോർമേഷൻ. ഉള്ളിൽ കടുത്ത വെറുപ്പുള്ള ഒരാളോട് പുറമേ അമിതമായ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. എന്നാൽ ഈ പ്രതിരോധ തന്ത്രങ്ങളിലെ ഏറ്റവും മനോഹരവും ക്രിയാത്മകവുമായ രൂപം സബ്ലിമേഷനാണ്. ഉള്ളിലെ കോപത്തെയും വേദനയെയും മികച്ച കലകളായോ സംഗീതമായോ സാഹിത്യമായോ അല്ലെങ്കിൽ കായികരംഗത്തെ നേട്ടങ്ങളായോ മാറ്റി നിർക്കുന്ന അത്ഭുതവിദ്യയാണത്. ലോകത്തിലെ പല മഹത്തായ സൃഷ്ടികൾക്ക് പിന്നിലും കലാകാരന്മാരുടെ ഈ സബ്ലിമേഷൻ അടങ്ങിയിട്ടുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ, മനുഷ്യൻ പലപ്പോഴും സത്യങ്ങളെ നേരിടാൻ ഭയപ്പെടുമ്പോൾ അവനിൽ നിന്ന് താൽക്കാലികമായി രക്ഷ നേടാൻ തലച്ചോറൊരുക്കുന്ന സുരക്ഷാ കവചങ്ങളാണ് ഡിഫൻസ് മെക്കാനിസംസ്. ഇവ നമ്മെ കടുത്ത മാനസിക തകർച്ചയിൽ നിന്ന് കാത്തുസൂക്ഷിക്കുന്ന സേഫ്റ്റി വാൽവുകളായി പ്രവർത്തിക്കുന്നുണ്ടെന്നത് സത്യമാണ്. എങ്കിലും ഒരു പരിധിക്കപ്പുറം ഇവയെ ആശ്രയിക്കുന്നത് നമ്മെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകറ്റുകയും സ്വയം തിരുത്താനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധഭൂമി പോലെ സത്യവും അതിനെ പ്രതിരോധിക്കുന്ന മനസ്സും തമ്മിൽ പോരാടുമ്പോൾ ഉള്ളിൽ നടക്കുന്ന രഹസ്യ കളികളെക്കുറിച്ച് ആത്മബോധം ഉണ്ടായിരിക്കുക എന്നത് ഓരോ മനുഷ്യനും തന്റെ മാനസിക പക്വത നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമസ്തേ മലയാളത്തിൽ ചോദിച്ച പ്രശ്നോത്തരിയുടെ ഉത്തരം ബോംബെ സമാചാർ എന്നാണ്. അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
2: മധുരതരമായ വാക്കുകൾ പിന്നെയും പിന്നെയും നിർത്തി നിർത്തി ഉച്ചരിക്കേണ്ടിയിരിക്കുന്നു. ഹൃദ്യമായ പാട്ടുകൾ പിന്നെയും പിന്നെയും കേൾക്കേണ്ടിയിരിക്കുന്നു. അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, ഏത് പ്രവൃത്തിക്കിടയിലും ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക എന്നത് എത്രമാത്രം മധുരമായ അനുഭവമാണ്. ഇഷ്ടഗാനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, കാതോർത്ത് കേൾക്കാം, കാത്തിരുന്ന് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം തളിരിട്ട കിനാക്കൾ എന്ന ചിത്രത്തിൽ നിന്നും, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജിതിൻ ഷാ, ആലാപനം വാണി ജയറാമും സംഘവും. ഗാനം ആവശ്യപ്പെട്ടത് ചീരാണിക്കരയിൽ നിന്നും സുകുമാരൻ, അനില.

രാഗവിസ്മയം മഞ്ഞുമഴയായി പെയ്യുന്ന ഗാനമാണ് അടുത്തത്. യൗവനം ദാഹം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മായ ഇരിഞ്ചയത്ത് നിന്നും. ഗാനം രചിച്ചത് കണിയാപുരം രാമചന്ദ്രൻ. സംഗീതം എം ജി രാധാകൃഷ്ണൻ. ആലാപനം പി ജയചന്ദ്രനും കോഴിക്കോട് ശിവശങ്കരനും ചേർന്നാണ്.

0: अच्छा അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
1: എന്താണ്
0: അടി കിട്ടി, ഇടി കിട്ടി, തൊഴി കിട്ടി, പിടിച്ച് കെട്ടിപ്പോരാ നേരം കൂട്ടിനായൊരു വാഴയും കിട്ടി. അയ്യോ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
1: എന്തുവാണ
0: അടി കിട്ടി, ഇടി കിട്ടി, തൊഴി

ഇഡ്ഡലിയുണ്ട്, അച്ഛന്റെ മുതുകത്ത് ഇഡ്ഡലിയുണ്ട്.

0: அச்சா அச்சோ எந்த அச்சோ ஆளு வருந்துண்டு அச்சന്റെ കോള് വരുന്നുണ്ട് ആള് വരുന്നുണ്ട് അച്ഛന്റെ കോള് വരുന്നുണ്ട് ആള് വരുന്നുണ്ട് ഇടിയുടെ ആള് വരുന്നുണ്ട് പിന്നെയും അച്ഛന് അടിയുടെ ഇടിയുടെ കോള് വരുന്നുണ്ട് മുടിയുണ്ട് മുടിയുണ്ട് നടയുണ്ട് അന്ന നടയുണ്ട്
1: കൊത്തി കൊത്തി മുറത്തിക്കേറി കൊത്താടാ മകനെ എടാ മകനെ ഭീമസേന

ജി ദേവരാജൻ വശ്യസുന്ദരമായ ഈണം നൽകി ഹൃദ്യമാക്കിയ പാട്ടാണ് ഇനി ഇഷ്ടഗാനങ്ങളിൽ. ഗാനത്തിന് തൂലിക സമർപ്പിച്ചിരിക്കുന്നത് ബിജു തിരുമല, ആലാപനം പി മാധുരി. ഗാനം ആവശ്യപ്പെട്ടത് ആഴൂരിൽ നിന്നും അജിത്തും സൂര്യയും കിരണും.

ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. ഇടക്കോട് നിന്നും കണ്ണൻ, വിഷ്ണുജിത്ത്, പൗർണമി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. അവനൊരു അഹങ്കാരി എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് ബിച്ചു തിരുമല, ഈണം നൽകിയത് MS വിശ്വനാഥൻ, ആലാപനം അമ്പിളി രാജശേഖരൻ.

ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം ലാവ എന്ന ചിത്രത്തിലെ ഗാനം. യൂസഫ് ലിക്കേച്ചേരി രചന നിർവഹിച്ച് ജി ദേവരാജൻ ഈണം നൽകിയ ഈ ഗാനത്തിന് കാതോർക്കുന്നത് മുദാക്കലിൽ നിന്നും യൂസഫ്, ഷാ എന്നിവർ. ഗാനം ആലപിച്ചത് പി ജയചന്ദ്രനും സംഘവും.

രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MS വിശ്വനാഥൻ, ആലാപനം KJ യേശുദാസ്, ചിത്രം സ്വർഗദേവത, ഗാനം ആവശ്യപ്പെട്ടത് ഇളമ്പയിൽ നിന്നും സുഷമ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: നിത്യസുരഭിലമായി പൂവിട്ട് നിൽക്കുന്ന ഒരു ഉദ്യാന ചാരുത പോലെ മനോഹരമായ ചലച്ചിത്രമാണ് ലോറി. എല്ലാ പാട്ടുകളും ഹൃദ്യമായിരിക്കുന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടത് കടക്കാവൂരിൽ നിന്നും കശ്യപ്, അനൂപ് എന്നിവർ. ഗാനത്തിന്റെ രചന പൂവച്ചൽ ഖാദർ, ഈണം MS വിശ്വനാഥൻ, ആലാപനം SJ സംഘവും.

ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ആത്മാവോട് അടുത്ത് നിൽക്കുന്ന ഗാനപല്ലവി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കരവാരത്ത് നിന്നും രത്നാകരൻ, ഗോപാലകൃഷ്ണൻ എന്നിവർ. ഗാനത്തിന്റെ അണിയറയിൽ രചന പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ, ആലാപനം കെ ജെ യേശുദാസ്. മധുമാസ ഹൃദ്യമായ ഈ ഗാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത് പുഴ എന്ന ചിത്രത്തിൽ.

ചിത്രം ഭക്ത ഹനുമാൻ. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ബി ദക്ഷിണാമൂർത്തി. ഗാനാലാപനം പി സുശീല, വാണിജ്യറാം. ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് കീഴാറ്റിങ്ങിൽ നിന്നും അഗ്നിജ.

ഒഴുകുമൊരു പുഴ പോലെ, തഴുകുമൊരു തളിർകാറ്റ് പോലെ. ശ്യാമിന്റെ വിരലുകളിൽ നിന്നുതിർന്ന ഈണത്താൽ സമ്മോഹനമായ ഗാനം ആവശ്യപ്പെടുന്നു കിളിമാനൂരിൽ നിന്നും വിജയ്, ഷീജ, ബിജു എന്നിവർ. രചന ശ്രീകുമാരൻ തമ്പി. ചിത്രം സ്വന്തം എന്ന പദം

രാഗം താനം പല്ലവി എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു. നിലമേൽ നിന്നും വിഷ്ണു. രചന എ പി ഗോപാലൻ, സംഗീതം എം കെ അർജുനൻ, ആലാപനം ജെൻസിയും സംഘവും.

പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങളിൽ നിന്ന് അവസാനം മൂർഖൻ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനം തിരഞ്ഞെടുത്തിരിക്കുന്നത് കിളിമാനൂരിൽ നിന്നും ഷാജഹാൻ. രചന ബി മാണിക്കം. ഈണം എ ടി ഉമ്മർ. ആലാപനം കെ ജെ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

എന്തുകൊണ്ടാണ് മനുഷ്യൻ വലിയ സംഭവമായിരിക്കുന്നത്? മനുഷ്യന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. മനുഷ്യന് സ്വപ്നങ്ങളുണ്ട്, സാഹസമുണ്ട്, വന്യമായ ഭാവനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ജന്മവും ഓരോ സംഭവമായി മാറേണ്ടിയിരിക്കുന്നു. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.

കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: ഏതാണ്ട് മധ്യകേരളത്തിന്റെ അതാതിടങ്ങളിൽ 12 പ്രസവം നടക്കുന്നു. ഓരോന്നിനും പിന്നാലെ ഭർത്താവിന്റെ ചോദ്യമെത്തുന്നു, വായ കീറിയിട്ടില്ലേ? നിസ്സഹായയായ ഭാര്യയുടെ ഉത്തരം ഉവ്. ആ എങ്കിൽ ഇരയും കിട്ടിക്കോളും എന്ന് ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ സാധ്വിക്ക് സ്ഥലം വിടേണ്ടി വരുന്നു. 12 പ്രസവത്തിൽ ഒന്ന് മാറ്റി പറഞ്ഞാൽ കുട്ടിയെ എടുക്കാൻ പറയുമെന്ന് കരുതിയ പഞ്ചമി കുട്ടിക്ക് വായില്ലെന്ന് പറയുന്നു. പറഞ്ഞത് സത്യമായി, വായടഞ്ഞു പോകുന്നു. ഇത്രയൊക്കെ മതി കഥയേതെന്നറിയാൻ. അത്രമേൽ ഹൃദ്യമായി അത് മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നു. കഥയാണോ മിത്താണോ സത്യമാണോ എന്നൊന്നും അന്വേഷിക്കാൻ വയ്യ. പഞ്ചമി പെറ്റ പന്തിരുകുലം ഇഷ്ടം, അത്രമേലിഷ്ടം.

മേഴത്തോൾ അഗ്നിഹോത്രി, രചകൻ ഉളിയന്നൂർ തച്ചനും, പിന്നെ വള്ളുവൻ വായില്ല കുന്നിലപ്പൻ, വടുതല മരുവും നായർ, കാരക്കൽ മാതാ ചെമ്മയെ കെളുപ്പുകറ്റൻ, പെരിയ തിരുവരങ്ങത്തെഴും പണനാരും, നേരെ നാരായണ ഭ്രാന്തനുമുടൻ നഗവൂർ ചാത്തനും പാക്കനാരും എന്ന ശ്ലോകമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കാണുന്നത്. എന്നാൽ നാറാണത്തു ഭ്രാന്തൻ എന്ന കവിതയിൽ താളവും ഭാവവും കുറെ കൂടി ഹൃദ്യമായിരിക്കും. ചാത്തനും ബാണനും പാക്കനാരും പെരുന്തച്ചനും നായരും വള്ളുവോരും ഉപ്പുകൂറ്റനും രചകനും കാരക്കലമ്മയും കാഴ്ചയ്ക്കു വേണ്ടിയേ ഞാനും വെറും കാഴ്ചയ്ക്കു വേണ്ടിയേ ഞാനും എന്ന് വായിക്കുമ്പോഴുള്ള സുഖം ഇഷ്ടം, അത്രമേലിഷ്ടം.

പാടലീപുത്രം ഭരിച്ചിരുന്ന വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിലെ പണ്ഡിതനായ ഗോവിന്ദസ്വാമിയുടെ മകൻ വരരുചി എന്തിനാവും മധ്യകേരളത്തിലെത്തിയത്? നിളയുടെ തീരങ്ങളിൽ ഐതിഹാസിക കഥയെഴുതാൻ 12 മക്കൾക്ക് ജന്മം കൊടുക്കാനോ, അതോ സാർത്ഥവാഹകരിൽ ഒരാളായി കാടും മേടും കടന്നെത്തിയതോ? അറിഞ്ഞുകൂടാ. ചരിത്രത്തിൽ ചോദ്യങ്ങളാവാം, ഇതിഹാസങ്ങളിൽ ചോദ്യങ്ങൾ വേണ്ട. സാമൂഹ്യ പാഠം ക്ലാസ്സിലെ മാഷിൻ്റെ തത്വശാസ്ത്രത്തോട് യോജിപ്പ്. ചോദ്യങ്ങളില്ല, അല്ലെങ്കിൽ തന്നെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തേടി അലഞ്ഞ വരരുചിയുടെ കഥയാണിത്. പാടലീപുത്രത്തിലെ രാജാവ് വരരുചിയോട് ചോദിക്കുന്നു, രാമായണത്തിലെ ഏറ്റവും മികച്ച വരികൾ ഏതാണ്? മറുപിള്ള കൊത്തി തിന്നുവാൻ വന്ന കിളിമൊഴികൾ വേണ്ടി വന്നു വരരുചിക്ക് ഉത്തരം കിട്ടുവാൻ. രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം, അയോധ്യാം അടവീം വിധി ഗച്ഛതാത യഥാസുഖം. രാമനെ പിതാവായും സീതയെ മാതാവായും കാടിനെ അയോധ്യയായും കണ്ട് സുഖമായി പോയി വരാൻ സുമിത്ര ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. കിളികൾ പറഞ്ഞ വരികളേക്കാൾ ശ്രേഷ്ഠമായത് വേറെയില്ലെന്ന് തിരിച്ചറിഞ്ഞ വരരുചി. മഹാ ഇതിഹാസ കഥയുടെ ഗംഭീര ട്വിസ്റ്റ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: മറുപിള്ള കൊത്തി തിന്നാൻ വന്ന പക്ഷികൾ വേറൊന്നുകൂടി പറഞ്ഞിരുന്നു, തങ്ങൾ ആരുടെ മറുപിള്ളയാണോ കൊത്തി തിന്നാൻ വന്നത്, ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് മരച്ചുവട്ടിലിരിക്കുന്ന വരരുചിയാണെന്ന്. കുട്ടിയെ കൊന്നുകളയാൻ രാജാവിന് മുന്നിൽ തന്ത്രങ്ങൾ മെനഞ്ഞ വരരുചി അപ്പോൾ വിജയിച്ചുവെങ്കിലും കാലം ആ പെൺകുട്ടിയെ തന്നെ അയാളെക്കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചു. തിരിച്ചറിഞ്ഞ നിമിഷം ഞെട്ടലുണ്ടായി എങ്കിലും പിന്നീടത് ഒരു തിരിച്ചറിവായി മാറി വരരുചിക്ക് എന്ന് വേണം കരുതാൻ. അത് ഒരു തീരുമാനമെടുക്കലായി മാറി. മനുഷ്യരെ ഇങ്ങനെ ജാതി തിരിച്ച് വേറെയാക്കി അകറ്റുന്ന നീതിയെ മാറ്റണം, സമൂഹത്തിൽ നിന്ന് തന്നെ അകറ്റണം. പിറ്റേന്ന് പ്രഭാതത്തിൽ വരരുചി പഞ്ചമിയോട് പറഞ്ഞു, നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു. എങ്ങോട്ടെന്ന ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. എന്നാൽ ജാതിയുടെ വേർതിരിവുകളെ മാറ്റി പുതിയ നീതിയുറപ്പിക്കാൻ വരരുചി തിരഞ്ഞെടുത്തത് മധ്യകേരളമായിരുന്നു എന്ന ചിന്ത ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ക്ഷിപ്രാ നദിയുടെ തീരത്ത് മഹാകാലേശ്വര ക്ഷേത്രത്തിനരികിൽ നിന്ന് ഗതകാളി ക്ഷേത്രത്തിലേക്കാണ് വരരുചിയും പഞ്ചമിയും എത്തിച്ചേർന്നതത്രേ. അവിടെ വച്ചാണ് വരരുചി കാളിദാസന്റെ കഥ പഞ്ചമിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഗതകാളി ക്ഷേത്രത്തിൽ നിന്ന് ചിങ്കണാപൂർ ഗ്രാമത്തിലേക്ക്, അവിടെ നിന്ന് രാമേശ്വരത്തേക്ക്, അവിടെ നിന്ന് തെക്ക് ഭാരതപ്പുഴയുടെ തീരത്ത്, അവിടെ നിന്ന് തുടങ്ങുന്നു 12 മക്കളുടെ കഥ. ഇങ്ങനെ അവർ യാത്ര ചെയ്തിട്ടുണ്ടാവുമോ? ക്ഷിപ്രാനദി മുതൽ ഭാരതപ്പുഴ വരെയുള്ള ഈ യാത്ര യാഥാർത്ഥ്യമായിരിക്കുമോ അറിഞ്ഞുകൂടാ. എന്നാലും ഇഷ്ടം, അത്രമേലിഷ്ടം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: കഥ കേട്ടു തുടങ്ങിയ നാൾ മുതൽ ആരൊക്കെയോ പറഞ്ഞു തന്ന കഥകളിൽ കൂടുതലും ഇഷ്ടമായത് പന്തിരുകുലത്തിൻ്റെ കഥകൾ തന്നെ. ബ്രഹ്മദത്തൻ എന്ന അഗ്നിഹോത്രിയെ കാണാൻ പെരുന്തച്ഛൻ ചെന്ന കഥ, ഒറ്റത്ത് കാത്തിരുന്ന കഥ. അന്വേഷിക്കുമ്പോഴൊക്കെ അഗ്നിഹോത്രി ഓരോരോ പൂജകളിലാണെന്ന് അറിഞ്ഞപ്പോഴൊക്കെ ഓരോരോ കുഴികൾ കുഴിച്ച കഥ. ഒടുവിൽ അഗ്നിഹോത്രി ഇറങ്ങി വന്നപ്പോൾ കുറേ കുഴികൾക്ക് മുന്നിൽ പെരുന്തച്ഛൻ. എന്താ കുഴികളുടെ മുന്നിൽ എന്ന ചോദ്യത്തിന്, ഇത്രയും കുഴിച്ച നേരം കൊണ്ട് ഒരു കുഴി നേരെ കുഴിച്ചിരുന്നെങ്കിൽ വെള്ളം കണ്ടേനെ എന്ന മറുപടി. അർത്ഥവത്തായ കഥ, ഇഷ്ടം, അത്രമേൽ.

കനത്തു പെയ്യുന്ന ഒരു മഴ പോലെയായിരുന്നു പന്തിരുകുലം വായിച്ചത്. രാത്രി മഴ നനയുന്നതിൻ്റെ സുഖമായിരുന്നു. ഇടിമിന്നൽ പോലെയായിരുന്നു പെരുന്തച്ഛൻ. നിലാവിൻ്റെ നീർമയായിരുന്നു പാക്കനാർക്ക്. പാറക്കെട്ടുകൾക്ക് മുകളിൽ മഴ നനഞ്ഞ് നാറാണത്തു ഭ്രാന്തൻ. ഒന്നും മിണ്ടാതെ സർവം സാക്ഷിയായി വായില്ലാക്കുന്നിലപ്പൻ. വായിച്ചു തീർന്നിട്ടും മഴ തോരുന്നില്ല. മഴ മനസ്സിൽ ഇന്നും കനത്തു പെയ്യുന്നു. പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

മുറം വീണോ മുറം. അവസാനത്തെ മുറത്തിന് കിട്ടുന്ന രണ്ട് ഡെങ്ങഴി അരിയുമായി വീട്ടിലെത്തുന്ന പാക്കനാരക്കാത്ത് അയാളുടെ കാളിയും. കാലം എത്ര കഴിഞ്ഞിട്ടും ആ ശബ്ദം അലയടിച്ചെത്തുന്നു. മുറം വീണോ മുറം. വേണ്ടെന്നാരും പറയില്ല. കൊള്ളവില പറഞ്ഞ് തർക്കിച്ച് ചണ്ട കൂടി പിന്നെ വെറുതെ കിട്ടുന്ന മുറം ആരു വേണ്ടെന്ന് വയ്ക്കും. അതുകൊണ്ട് ഇന്നും ആളുകൾ ചെവിയോർത്തിരിക്കുന്നു. മുറം വീണോ മുറം. നീട്ടിവിളിയുടെ ഒച്ച ഒരു പകലിൽ വീണു ചേരുന്നു. ഗൃഹാതുരതയുടെ വെയിലിൽ അത് ഉരുകിയൊന്നാകുന്നു. ഗൃഹാതുരതയുടെ വെയിലിൽ അത് ഉരുകിയൊന്നാകുന്നു. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ഇത്തിരിക്കൊരു സുഖം തോന്നുന്നുണ്ട് എനിക്കിന്നൻ, പൊത്തിൽ എത്ര നാളായി ഞാൻ ചുരുണ്ടുകിടക്കുന്നു, പാദമെൻ ഞരമ്പിലെ മജ്ജയൊക്കെയും കാർന്നു, പ്രേതമായി തീർന്നു ഞാൻ എന്നാകിലും ശ്വസിക്കുന്നു. ജി ശങ്കരക്കുറുപ്പിൻ്റെ പെരുന്തച്ചൻ എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്. മകനെ താൻ കൊന്നിട്ടില്ലെന്ന് മനസാക്ഷിയിൽ തൊട്ടു പറയുന്ന പെരുന്തച്ചനാണ് കവിതയിലെ ഇതിവൃത്തം. ആരുരച്ചാലും തന്ത ഇത് ചെയ്യുമോ എന്ന് പെരുന്തച്ചൻ ഭാര്യയോട് ചോദിക്കുന്നു. ആയിരം മണിയുടെ നാവടക്കീടാം ഒറ്റ വായിലെ നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ എന്നും പെരുന്തച്ചൻ ചോദിക്കുന്നുണ്ട്. ചന്ദനത്തയാണെങ്കിൽ ഉരഞ്ഞാൽ മണം പൊന്തും, നിന്ദയാലല്ലൻ കുഞ്ഞും തന്മിടുക്കുടൻ കാട്ടി. ചേതോഹരമായ വരികളാൽ അലങ്കൃതമാണ് ജിയുടെ പെരുന്തച്ചൻ എന്ന കവിത. ഇഷ്ടം, അത്രമേലിഷ്ടം.

വാമൊഴിയായും വരമൊഴിയായും മലയാളി മനസ്സിൽ പതിഞ്ഞുകിടക്കുന്ന കുടുംബ പുരാണം. ഉണ്ടാവില്ല ഇങ്ങനെയൊരു കുടുംബകഥ ഇത്രയും വിശാലമായി, അത്ഭുതകരമായി, കൗതുകകരമായി മറ്റൊരിടത്തും. അത്രയേറെ ശക്തമായ ദേശാന്തര ഗമനങ്ങൾ, വായുള്ള പിള്ളമാരുടെയും വായില്ലാത്ത പിള്ളയുടെയും കഥ, ജീവിതപാതകളിലൂടെ കടന്നു പോകുന്ന മിത്തിൻ്റെ വിസ്മയരഥങ്ങൾ, എത്ര വട്ടം കേട്ടാലും മടുക്കാത്ത കഥകളുടെ കെട്ടുകൾ, കുട്ടിക്കാലം മുതലേ കേട്ട് കേട്ട് പിന്നെയും കേൾക്കണമെന്ന് തോന്നിക്കൊണ്ടേയിരിക്കുന്ന കഥകൾ, ഇഷ്ടം, അത്രമേലിഷ്ടം.

ചിരി മുഴങ്ങുന്നു, ഉച്ചസ്ഥായിയിൽ മുഴങ്ങുന്ന ചിരി, അർത്ഥവത്തായ ചിരി, ചിന്തിപ്പിക്കുന്ന ചിരി. രായിരനെല്ലൂർ മലയുടെ മുകളിൽ നിന്ന് മുഴങ്ങുന്ന ചിരിയുടെ പ്രതിധ്വനി കേരളമൊട്ടാകെ പടർന്നുകയറുന്നു. കുന്നും മേടും മലയും പുഴയും കാടും കടന്നു പോകുന്ന ചിരി, നാറാണമാകെ പടർന്നുകയറുന്ന ചിരി, ഹൃദയത്തിലേക്ക്, പ്രാണനിലേക്ക്, ആത്മാവിൻ്റെ അഗാധതകളിലേക്ക് അതരിച്ചു കയറുന്നു. ചിന്തയുടെ ചിറകുകളുമായി അത് പൂക്കളായി ഇലകളായി പാറുന്നു. ചിരി, നിറഞ്ഞ ചിരി, ഇഷ്ടം, അത്രമേലിഷ്ടം.

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
1: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. സമ്മതം, അധികാരം, വിശ്വാസം, റേപ്പ്, പ്രണയം, വിവാഹ വാഗ്ദാനം എന്നിവയെക്കുറിച്ചുള്ള

ചില തെറ്റിദ്ധാരണകൾ. ഫ്രഞ്ച് ചിന്തകനായ മിഷേൽ ഫൂക്കോ അധികാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരാൾ മറ്റൊരാളുടെ മേൽ ചെലുത്തുന്ന ബലപ്രയോഗം മാത്രമല്ല എന്ന് പറഞ്ഞു. അധികാരം പലപ്പോഴും ബന്ധങ്ങൾക്കുള്ളിൽ, ഭാഷയിൽ, വിശ്വാസത്തിൽ, സാമൂഹിക ഘടനകളിൽ, പ്രതീക്ഷകളിൽ എന്നിവയിലൂടെ പ്രവർത്തിക്കുന്നു. എന്നാൽ അധികാരം പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും നിർബന്ധമായും അതിക്രമപരമാണെന്നല്ല അർത്ഥം. മനുഷ്യബന്ധങ്ങളിൽ അധികാരവും സ്വാതന്ത്ര്യവും ഒരേ സമയം നിലനിൽക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കാൻ BDSM എന്ന ലൈംഗിക ആവിഷ്കാര രീതിയെ ഉദാഹരണമായി കാണാറുണ്ട്. BDSM എന്നത് ബോണ്ടേജ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഡോമിനേഷൻ, സബ്മിഷൻ, സാഡിസം, മാസോക്കിസം എന്നീ പദങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർന്നുണ്ടായ ഒരു പൊതുപേരാണ്. ഇതൊരൊറ്റ ലൈംഗിക രീതിയല്ല, മറിച്ച് പരസ്പര സമ്മതത്തോടെയും മുൻകൂട്ടി നിശ്ചയിച്ച നിയമങ്ങൾ പാലിച്ചും നടക്കുന്ന അധികാര വേഷങ്ങൾ, നിയന്ത്രണം, ശാരീരികമോ മാനസികവുമായ അനുഭവങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ ആചാരങ്ങളുടെയും ബന്ധരീതികളുടെയും ഒരു കുടക്കീഴിലുള്ള പദമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അവിടെ ഒരാൾ ആധിപത്യം പുലർത്തുന്നതും മറ്റൊരാൾ കീഴടങ്ങുന്നതുമാണ് കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ ബന്ധത്തിന്റെ അടിത്തറ സമ്മതവും നിയന്ത്രണവുമാണ്. സേഫ് വേർഡ് എന്ന ഒറ്റ വാക്ക് മുഴുവൻ പ്രവർത്തനവും അവസാനിപ്പിക്കാൻ മതിയാകും. അതായത്, അധികാരം കൈവശമുള്ളതായി തോന്നുന്ന വ്യക്തിയല്ല, സമ്മതം പിൻവലിക്കാൻ കഴിയുന്ന പങ്കാളിയാണ് അവസാന നിയന്ത്രണം കൈവശം വയ്ക്കുന്നത്. ഇതുകൊണ്ടാണ് BDSM റേപ്പും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുള്ളത്. ഒന്നിൽ സമ്മതമുണ്ട്, മറ്റൊന്നിൽ സമ്മതമില്ല. ഈ വ്യത്യാസം ഇല്ലാതാകുന്ന നിമിഷമാണ് അത് അതിക്രമമായി മാറുന്നത്. ഇതേ തത്വം പ്രണയബന്ധങ്ങളിലും ബാധകമാണ്. പലപ്പോഴും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, ഒരുപാട് നാൾ പ്രണയിച്ചു, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്, പിന്നീട് വിവാഹം നടന്നില്ല, അപ്പോൾ അത് റേപ്പാണോ? ഈ ചോദ്യത്തിന് ഒരു വരിയിൽ ഉത്തരം പറയാൻ കഴിയില്ല. കാരണം നിയമം ബന്ധം തകർന്നതിനെ മാത്രം പരിശോധിക്കില്ല, സമ്മതം എങ്ങനെ ലഭിച്ചു എന്നതാണ് പരിശോധിക്കുന്നത്. ഒരാൾക്ക് തുടക്കം മുതലേ വിവാഹം കഴിക്കാനുള്ള ഉദ്ദേശമില്ലായിരുന്നിട്ടും വിവാഹ വാഗ്ദാനം ഒരു ഉപാധിയായി ഉപയോഗിച്ച് മറ്റേയാളെ തെറ്റിദ്ധരിപ്പിച്ച് സമ്മതം നേടിയെങ്കിൽ അത് വഞ്ചനയിലൂടെ ലഭിച്ച സമ്മതമായിരിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ കേസിലെ വസ്തുതകളനുസരിച്ച് കോടതിയിൽ അത് കുറ്റകരമായി വിലയിരുത്താം. മറുവശത്ത് രണ്ട് വ്യക്തികളും ആത്മാർത്ഥമായി പ്രണയിക്കുകയും ഭാവിയിൽ വിവാഹിതരാകും എന്ന പ്രതീക്ഷയിൽ പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ബന്ധം അഭിപ്രായ വ്യത്യാസങ്ങളോ കുടുംബ സാഹചര്യങ്ങളോ മറ്റ് കാരണങ്ങളാലോ തകരുകയും ചെയ്താൽ എല്ലാ അത്തരം കേസുകളെയും സ്വമേധയാ റേപ്പായി കണക്കാക്കാനാവില്ല. ഇന്ത്യൻ സുപ്രീംകോടതി വിവിധ വിധികളിൽ ഈ വ്യത്യാസം ഊന്നി പറഞ്ഞിട്ടുണ്ട്. നിർണായകമായ ചോദ്യം ഇതാണ്, വാഗ്ദാനം തുടക്കം മുതലേ വ്യാജമായിരുന്നോ അതോ പിന്നീട് സാഹചര്യങ്ങൾ മാറിയതാണോ? ഇവിടെ നിന്നാണ് മറ്റൊരു തെറ്റായ നിഗമനം ചിലർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് റേപ്പ് ഇഷ്ടമാണെന്നാണോ അർത്ഥം? അത് യുക്തിപരമായും മനഃശാസ്ത്രപരമായും പൂർണമായും തെറ്റായ നിഗമനമാണ്. ഒരു വ്യക്തി പ്രണയിക്കുന്ന ആളുമായി പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്നേഹം, വിശ്വാസം, അടുപ്പം, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. അത് അക്രമം ആഗ്രഹിക്കുന്നതിന്റെ തെളിവല്ല. ഒരാൾക്ക് ശസ്ത്രക്രിയയ്ക്ക് സമ്മതം നൽകിയാൽ അതിനർത്ഥം ആരെങ്കിലും കത്തികൊണ്ട് ആക്രമിക്കുന്നത് അയാൾ അംഗീകരിക്കുന്നു എന്നല്ല. അതുപോലെ ഒരാളോട് പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സമ്മതമില്ലാത്ത ലൈംഗിക അതിക്രമം ആഗ്രഹിക്കുന്നു എന്നതിന് തെളിവാകുന്നില്ല. സമ്മതം വ്യക്തിനിഷ്ഠമാണ്. അതൊരു പ്രത്യേക വ്യക്തിക്കും ഒരു പ്രത്യേക സാഹചര്യത്തിനും ഒരു പ്രത്യേക സമയത്തിനുമുള്ളതാണ്. ഒരു ബന്ധത്തിൽ ഇന്നലെ നൽകിയ സമ്മതം ഇന്നത്തേക്കുള്ള സ്ഥിരാനുമതിയല്ല. പ്രണയബന്ധത്തിലായാലും വിവാഹിതരായാലും ഏതൊരു വ്യക്തിക്കും ഏത് നിമിഷവും ഇല്ല എന്ന് പറയാനുള്ള അവകാശമുണ്ട്. ആ ഇല്ലയെ അവഗണിച്ചാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ അവിടെ പ്രശ്നം ആരംഭിക്കുന്നു.

ഫൂക്കോയുടെ അധികാര സിദ്ധാന്തം നമ്മെ പഠിപ്പിക്കുന്നത് അധികാരം ബന്ധങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ്. എന്നാൽ ആ സിദ്ധാന്തം തന്നെ മനുഷ്യന്റെ സ്വാതന്ത്ര്യവും പ്രതിരോധശേഷിയും ഇല്ലാതാക്കുന്നില്ല. ഒരു വ്യക്തിയുടെ സമ്മതം എന്നത് വെറും നിയമപരമായ ഔപചാരികതയല്ല, അത് സ്വന്തം ശരീരത്തിന്മേലും ജീവിതത്തിന്മേലും തീരുമാനമെടുക്കാനുള്ള സ്വയംഭരണത്തിന്റെ പ്രകടനമാണ്. അതുകൊണ്ട് തന്നെ സമ്മതം എന്ന ആശയം ഒരു നിയമ സാങ്കേതിക പദം മാത്രമല്ല, അത് മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും അടിസ്ഥാന തത്വമാണ്. പ്രണയവും ലൈംഗികതയും മനുഷ്യ ജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗങ്ങളാണ്. എന്നാൽ അവയ്ക്ക് മാനുഷികമായ അർത്ഥം ലഭിക്കുന്നത് പരസ്പര ബഹുമാനവും വിശ്വാസവും സ്വതന്ത്രമായ സമ്മതവും ഉള്ളപ്പോഴാണ്. സ്നേഹം ആഗ്രഹിക്കുന്നതും അതിക്രമം ആഗ്രഹിക്കുന്നതും രണ്ടും രണ്ടാണ്. ഈ രണ്ടിനെ കൂട്ടിക്കലർത്തുന്നത് യുക്തിയെയും മനുഷ്യ അനുഭവത്തെയും ഒരുപോലെ തെറ്റായി മനസ്സിലാക്കുന്നതാണ്. സമ്മതം എന്ന ആശയം പലപ്പോഴും നിയമത്തിന്റെ ഭാഷയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ കോടതി മുറികളിൽ അത് കുറ്റമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു മാനദണ്ഡമാണ്. എന്നാൽ ദാർശനികമായി നോക്കുമ്പോൾ സമ്മതം അതിനേക്കാൾ വലിയൊരു ആശയമാണ്. അത് മനുഷ്യന്റെ സ്വയംഭരണത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും അടിസ്ഥാന പ്രകടനമാണ്. ഫ്രഞ്ച് ചിന്തകനായ മിഷേൽ ഫൂക്കോ അധികാരം എല്ലായ്പ്പോഴും ദൃശ്യമായ ബലപ്രയോഗമായി മാത്രമല്ല പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി. ഭാഷയിലൂടെയും സംസ്കാരത്തിലൂടെയും സാമൂഹിക പ്രതീക്ഷകളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും അധികാരം മനുഷ്യനെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ തീരുമാനങ്ങൾ പോലും ചിലപ്പോൾ സാമൂഹിക സമ്മർദ്ദങ്ങളുടെ സ്വാധീനത്തിൽ രൂപപ്പെടാം. എന്നിരുന്നാലും ഫൂക്കോയുടെ ചിന്തകൾ ഒരു വ്യക്തിയുടെ എല്ലാ തീരുമാനങ്ങളെയും അസാധുവാക്കുന്നില്ല, മറിച്ച് സ്വാതന്ത്ര്യം എവിടെയാണ് പരിമിതപ്പെടുന്നത് എന്നും അധികാരം എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ അവ നമ്മെ പ്രേരിപ്പിക്കുന്നു. സിമോൺ ദെ ബോവാർ മനുഷ്യനെ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതത്തിലെ ഒരു ഉപകരണമാക്കി ചുരുക്കരുതെന്ന് ഊന്നി പറഞ്ഞു. സ്ത്രീയെ വെറും ആഗ്രഹത്തിന്റെ വസ്തുവായോ സാമൂഹിക വേഷങ്ങളുടെ തടവുകാരിയായോ കാണുന്ന സമീപനമാണ് യഥാർത്ഥ പ്രശ്നമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഒരു വ്യക്തിയുടെ ശരീരത്തിന്മേലുള്ള അവകാശം ആ വ്യക്തിക്ക് തന്നെയാണ്. അതിനാൽ സമ്മതമെന്നത് ഒരു ഔപചാരിക അതെ എന്ന വാക്കല്ല, സ്വതന്ത്രമായി എടുത്ത തീരുമാനത്തിന്റെ പ്രകടനമാണ്. ഇമ്മാനുവൽ കാന്റ് മനുഷ്യനെ ഒരിക്കലും ഒരു ഉപാധിയായി മാത്രം കാണരുത്, എപ്പോഴും ഒരു ലക്ഷ്യമായി തന്നെ കാണണം എന്ന് പറഞ്ഞു. ലൈംഗിക ബന്ധങ്ങളിലും ഈ തത്വം പ്രസക്തമാണ്. മറ്റൊരാളെ സ്വന്തം ആഗ്രഹം നിറവേറ്റാനുള്ള ഉപകരണമായി മാത്രം ഉപയോഗിക്കുന്ന നിമിഷം ആ വ്യക്തിയുടെ മാനവിക അന്തസ്സിനെ നാം അവഗണിക്കുകയാണ്. യഥാർത്ഥ സമ്മതം മറ്റൊരാളെ തുല്യമായ വ്യക്തിയായി അംഗീകരിക്കുന്നതിൽ നിന്നാണ് ആരംഭിക്കുന്നത്.

ജോൺ സ്റ്റുവർട്ട് മിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു അടിസ്ഥാന തത്വം മുന്നോട്ട് വച്ചു. മറ്റുള്ളവർക്ക് ഹാനി ഉണ്ടാക്കാത്തിടത്തോളം ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ ചിന്തയുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ പരസ്പര സമ്മതത്തോടെ എടുക്കുന്ന തീരുമാനങ്ങളെ ബഹുമാനിക്കേണ്ടതുണ്ട്. എന്നാൽ ആ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന നിമിഷം അത് ധാർമ്മികമായും നിയമപരമായും ചോദ്യം ചെയ്യപ്പെടും. മാർത്ത ന്യൂസ്ബോം മനുഷ്യനെ വസ്തുവൽക്കരിക്കുന്നതിനെക്കുറിച്ച് എഴുതുമ്പോൾ ഒരു പ്രധാന മുന്നറിയിപ്പ് നൽകുന്നു. മറ്റൊരാളെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഉപകരണമാക്കി ചുരുക്കുമ്പോഴാണ് മനുഷ്യബന്ധങ്ങളിൽ അവരുടെ ധാർമ്മിക അടിത്തറ നഷ്ടപ്പെടുന്നത്. സ്നേഹത്തിന്റെ കേന്ദ്രത്തിൽ പരസ്പര അംഗീകാരവും ബഹുമാനവുമാണ്, ഉടമസ്ഥതയല്ല. ഈ എല്ലാ ചിന്തകളുടെയും സംഗമസ്ഥാനത്താണ് സമ്മതം എന്ന ആശയം നിൽക്കുന്നത്. സമ്മതം ഒരു കരാറിലെ ഒപ്പല്ല, അതൊരു ബന്ധത്തിലെ വിശ്വാസമാണ്. സമ്മതം ഒരു നിയമ സാങ്കേതികതയല്ല, അത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ധാർമ്മിക നിലപാടാണ്. സമ്മതം ഒരു തവണ നൽകിയാൽ എന്നേക്കുമായി നിലനിൽക്കുന്ന അനുമതി പത്രമല്ല. ഓരോ നിമിഷത്തിലും അത് പുനഃസ്ഥാപിക്കപ്പെടുകയും പിൻവലിക്കപ്പെടുകയും ചെയ്യാവുന്ന വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് ഇല്ല എന്ന വാക്ക് മനുഷ്യ സംസ്കാരത്തിലെ ഏറ്റവും ശക്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്. അവസാനമായി, ഒരു സമൂഹത്തിന്റെ പുരോഗതി അളക്കേണ്ടത് അതിന്റെ സാങ്കേതിക വിദ്യ കൊണ്ടോ സാമ്പത്തിക വളർച്ച കൊണ്ടോ മാത്രമല്ല, ആ സമൂഹം ഓരോ വ്യക്തിയുടെയും ശരീരത്തെയും മനസ്സിനെയും തീരുമാനങ്ങളെയും എത്രമാത്രം ബഹുമാനിക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ്. സമ്മതത്തെ

ബഹുമാനിക്കുന്ന സമൂഹം മനുഷ്യനെ ബഹുമാനിക്കുന്ന സമൂഹമാണ്. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ അവകാശം ജീവിക്കാനുള്ള അവകാശം മാത്രമല്ല, സ്വന്തം ജീവിതത്തെക്കുറിച്ച് സ്വയം തീരുമാനിക്കാനുള്ള അവകാശം കൂടിയാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ മാസം 20 ആരംഭിച്ച സമ്മേളനം 25 ദിവസങ്ങളിലായി 19 ദിവസമാണ് ചേർന്നത്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ, വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ, കേരള പുനർനാമകരണ ബിൽ ഉൾപ്പെടെയുള്ളവ ഈ സമ്മേളന കാലയളവിൽ പാസായി. അതേസമയം നീറ്റ്, അയോധ്യ വിഷയങ്ങളിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. ഖനികളും ധാതുക്കളും ഭേദഗതി ബിൽ 2026 പാർലമെന്റ് ഇന്ന് പാസാക്കി. ലോക്സഭ ബിൽ നേരത്തെ പാസാക്കിയിരുന്നു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. 115 പേർക്കാണ് പുരസ്കാരം. സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവക്കൂത്ത് തുടങ്ങിയ കലകളിലെ മികച്ച സംഭാവനകൾക്കാണ് അംഗീകാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്കു നീക്കത്തിന് ഈ മാസം 18 തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലം നാടിന് ലഭ്യമാക്കുന്ന ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണ് എക്സിം ചരക്കു നീക്കമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: ഇതുവരെ അവിടെ നടന്നിരുന്നത് ട്രാൻസ്ഷിപ്മെന്റും മാത്രമാണ്. ഇതിൽ 60% കണ്ടെയ്നറുകളും മറ്റ് രാജ്യങ്ങളിലായിരുന്നു. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലങ്ങൾ നമ്മുടെ നാടിന് ലഭ്യമാക്കുന്ന ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണ് ഈ എക്സിം ചരക്ക് നീക്കം. കസ്റ്റംസ് കമ്മീഷണറേറ്റ് ആവശ്യമായ പബ്ലിക് നോട്ടീസ് എല്ലാം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. NHAയുടെ നിർദ്ദേശപ്രകാരം തുറമുഖ റോഡിൽ നിന്ന് NH 66 താൽക്കാലിക റോഡ് സംവിധാനം പൂർത്തിയാക്കി. നിലവിലെ തിരുവനന്തപുരത്ത് CFS സൌകര്യം ലഭ്യമല്ലാത്തതിനാൽ തുറമുഖത്തിനുള്ളിൽ തന്നെ കസ്റ്റംസ് ബോണ്ടഡ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്.
0: തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകാനുള്ള മാർഗനിർദ്ദേശം മന്ത്രിസഭായോഗം പുറപ്പെടുവിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് 2 ലക്ഷം രൂപ അധികമായി നൽകാനും തീരുമാനിച്ചു. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലാണെന്നും പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തെ മയക്കുമരുന്നിൽ നിന്നും രക്ഷിക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാനെന്നും പദ്ധതി നടപ്പിലാക്കിയതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്നുണ്ടാകും. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായുള്ള ഹർ ഘർ തിരംഗ ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന തിരംഗായാത്ര കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ സമാപിക്കും. ദക്ഷിണ നാവിക കമാൻഡിലാണ് പ്രകടനങ്ങൾ നടക്കുന്നത്. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, വിഷയ വിദഗ്ധ കൈമാറ്റങ്ങൾ, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ജനസൗഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നുചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരും മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥ സ്ഥാനത്തേക്ക് കടന്നുവരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചവരെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ ഒന്നാം വിള രജിസ്ട്രേഷൻ നടപടികൾ ശനിയാഴ്ച തുടങ്ങും. നാളെ മുതൽ ജില്ലയിൽ നെൽവിത്ത് സംഭരണവും പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മുൻ വർഷങ്ങളിലേതുപോലെ സപ്ലൈകോ വെബ്സൈറ്റ് വഴി തന്നെയാകും രജിസ്ട്രേഷൻ നടക്കുക. ശനിയാഴ്ച സപ്ലൈകോ വെബ്സൈറ്റ് തുറന്നുകൊടുക്കുന്നതോടെ കർഷകർക്ക് സ്വന്തം നിലയ്ക്കും അക്ഷയ സെന്ററുകൾ മുഖേനയും രജിസ്റ്റർ ചെയ്യാം. ഒന്നാം വിളയ്ക്ക് ജില്ലയിൽ 60,000-ലധികം കർഷകർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് തന്നെ കൊയ്ത്തും ആരംഭിക്കും. നെൽവിത്ത് സംഭരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് നാളെ മുതൽ ജില്ലയിൽ നെൽവിത്ത് സംഭരണവും പുനരാരംഭിക്കുന്നത്.
0: ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ അവയവം മാറ്റിവെക്കൽ നടന്നത് 1954. മഞ്ഞ് മൂടിയ മൂന്നാറിന്റെ മലനിരകൾക്ക് വീണ്ടും നീലനിറത്തിന്റെ വസന്തം. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിക്ക് കൂടുതൽ നിറം പകരുന്നതാണ് ഈ കാഴ്ച. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ മലഞ്ചെരിവുകൾക്കിടയിൽ നീല നിറം പടർത്തിയാണ് ഇത്തവണ നീലക്കുറിഞ്ഞിയുടെ വരവ്. നല്ലതണ്ണിറോഡ്, ചൊക്രമുടി തുടങ്ങിയയിടങ്ങളിൽ പൂക്കൾ കണ്ടു തുടങ്ങിയെങ്കിലും ഇക്കാനഗറിലാണ് കൂടുതലും വിരിഞ്ഞിട്ടുള്ളത്. ദൂരക്കാഴ്ചയിൽ നീലച്ചായം വിതറിയതുപോലെ തോന്നിക്കുന്ന മലഞ്ചെരിവുകൾ സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവം നൽകുന്നു. അടുത്തെത്തുമ്പോൾ കുഞ്ഞു പൂക്കൾ ചേർന്നൊരുക്കുന്ന അതിമനോഹരമായ നീലവസന്തം മൂന്നാറിന്റെ സൗന്ദര്യം ഇരട്ടിയാക്കുന്നുണ്ട്. സാധാരണയായി മഞ്ഞും മലയും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിലേക്ക് ആളുകളെ ആകർഷിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ കുറിഞ്ഞിപ്പൂക്കാലം സഞ്ചാരികൾക്ക് ഇരട്ടി മനോഹരമായ കൗതുകമായി മാറിയിരിക്കുകയാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കട പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ജി എസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സപ്ലൈകോയുടെ തിരുവനന്തപുരം ജില്ലാ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ ഉദ്ഘാടനം കിഴക്കേക്കോട്ട ഇ കെ നയനാർ പാർക്കിൽ ഇന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ഈ മാസം 25 വരെയാണ് ട്രേഡ് ഫെയർ. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് വൈകിട്ട് 4 അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 83 ഇടിഞ്ഞ് 77,876. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 63 താഴ്ന്ന് 24,372. വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 200 ഉയർന്ന് 1,13,760. ഗ്രാമിന് 14,220 ഇന്നത്തെ വില. സുനാമി പ്രതിരോധ തയ്യാറെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി മോക് ഡ്രിൽ ആരംഭിച്ചു. രാവിലെ പ്രദേശവാസികൾക്ക് സുനാമി മുന്നറിയിപ്പ് നൽകുകയും സൈറൻ മുഴങ്ങുകയും ചെയ്തു. ജില്ലയിൽ നിന്ന് താലൂക്കിലേക്കും അവിടെ നിന്ന് ഗ്രാമപഞ്ചായത്തിലേക്കുമാണ് മുന്നറിയിപ്പ് വിവരങ്ങൾ കൈമാറുക. തുടർന്ന് 50 പേരെ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കും. 2 നടക്കുന്ന സുനാമി മോക് ഡ്രിലിൽ സുനാമിയെ നേരിടാൻ എത്രമാത്രം മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് എന്നതാണ് പരിശോധിക്കുന്നത്. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 ഒരു വെള്ളിയും ഒരു വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ആഗസ്റ്റ് 13. ടൈം ട്രാവലർ ആഗസ്റ്റ് 13 അന്തരംഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. 1795 ആഗസ്റ്റ് 13, മറാഠ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പശ്ചിമ മധ്യഭാരതത്തിൻ്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന മാൾവ രാജ്യം 3 പതിറ്റാണ്ട് കാലം പ്രശസ്തമായ നിലയിൽ ഭരിച്ച തത്വജ്ഞാനിയായ രാജ്ഞി അഹല്യബായ് ഹോൾക്കർ അന്തരിച്ചു. 1926 ആഗസ്റ്റ് 13, പശ്ചിമാർത്ഥഗോളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം സ്ഥാപിച്ചുകൊണ്ട് വിപ്ലവ പ്രസ്ഥാനത്തിലെ ചരിത്ര നായകനായി ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ച ഫിദൽ കാസ്ട്രോ ജന്മം കൊണ്ടിരിക്കുന്നു. 1961 ആഗസ്റ്റ് 13, രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള വിശ്വ മാനവികതയുടെ ചരിത്രത്തിലെ മഹാകളങ്കമായി നിലനിന്നിരുന്ന ബെർലിൻ മതിലിൻ്റെ നിർമ്മാണം ദേ ആരംഭിച്ചിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഹർ ഘർ തിരംഗ പ്രചാരണം ഏറ്റെടുത്ത് ജനങ്ങൾ. നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന 2-ാം ഘട്ടം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കു നീക്കത്തിന് ഈ മാസം 18-ന് തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിതീവ്രമഴ സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 265 ആയി. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ പ്രതിപക്ഷം ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനന ധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്ര കൽക്കരി മന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. രാജ്യത്തെ ഖനന മേഖലയെ കൂടുതൽ കാര്യക്ഷമവും നിക്ഷേപ സൌഹൃദവുമാക്കുക, നിർണായക ധാതുക്കളുടെ ആവശ്യകത തടസ്സമില്ലാതെ പൂർത്തിയാക്കുക എന്നിവ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു.
1: केंद्र सरकार कोई इसमें हस्ताक्षर नहीं है. सिर्फ भारत सरकार चाहते हैं मिनरल का रेट्स देश भर में एक स्थित हो.
0: 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 2 മലയാളികൾ ഉൾപ്പെടെ 115 പേർക്കാണ് പുരസ്കാരം. മോഹിനിയാട്ടം അധ്യാപിക ഗിരിജ ചന്ദ്രനും കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനുമാണ് ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഹർ ഘർ തിരംഗയുടെ ഭാഗമായി തിരംഗയാത്രകളും പുരോഗമിക്കുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷം അടുത്തതോടെ കേരളത്തിലെ ഖാദി വിൽപ്പനശാലകളിലും പോസ്റ്റ് ഓഫീസുകളിലും ദേശീയ പതാക വാങ്ങാനായി നിരവധി പേരാണ് എത്തുന്നത്. ന്യൂഡൽഹിയിലെ സഫ്തർജംഗ് വിമാനത്താവളത്തിൽ ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി തിരംഗയാത്ര കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രചാരണത്തിന് ലഭിക്കുന്ന പൊതുജന പങ്കാളിത്തത്തിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയതലത്തിൽ സംഘടിപ്പിച്ച വന്ദേമാതരം പ്രചാരണത്തിൽ 1-ഉം 2-ഉം സ്ഥാനങ്ങൾ നേടി ജമ്മുകാശ്മീരിന് ചരിത്ര നേട്ടം സമ്മാനിച്ച് പൂഞ്ച്, രാംബൻ ജില്ലകൾ. മികച്ച പങ്കാളിത്തം, കൃത്യമായ ഏകോപനം എന്നിവ മുൻനിർത്തി കൈവരിച്ച ഈ നേട്ടത്തിൽ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ മുതിർന്ന ഉദ്യോഗസ്ഥരെ ആദരിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്ന് ഉണ്ടാകും. പഞ്ചാബിലും ജാർഖണ്ഡിലും വിദ്യാർത്ഥികൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് ബിജെപി. വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ ഉയർന്നുവരുന്ന ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ബഹളമുണ്ടാക്കുന്നതെന്ന് ബിജെപി വക്താവ് സുധാൻശു ത്രിവേദി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മൌനം പാലിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ലൈബീരിയൻ വിദേശകാര്യമന്ത്രി സാറ ബെയ്സോലോ നാൻറ്റി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ എത്തി. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അവർ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ലൈബീരിയ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്ക് നീക്കത്തിന് ഈ മാസം 18 തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലം നാടിന് ലഭ്യമാകുന്നതിലേക്കുള്ള ആദ്യത്തെ പ്രധാന ചുവടുവയ്പാണിതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് 2 ലക്ഷം രൂപ അധികമായി നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. PMAY പദ്ധതി നഗരം 2.0 നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തതായി മുഖ്യമന്ത്രി അറിയിച്ചു.
3: ഗുണഭോക്താക്കൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കുന്നതിന് ആവശ്യമായ അധിക ഫണ്ട് അനുവദിക്കാനും ഉള്ള തീരുമാനം എന്നെടുത്തിട്ടുണ്ട്. നേരത്തെ വന്നിരുന്നൊരു നിർദ്ദേശമാണ് ഏകദേശം 5 കോടി രൂപയിലധികം കൊടുത്ത് എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് PMAY പദ്ധതി നഗരം 2 നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്.
0: മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരും കടന്നുവരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയവരെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംയോജിത ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. ഛത്തീസ്ഗഡിലെ വിവിധ പ്രദേശങ്ങളിൽ നാളെ വരെ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള അടിയന്തര നടപടികളിൽ സർക്കാരിന് പിന്തുണ നൽകുന്നതിനായാണ് തീരുമാനം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഭൂകമ്പത്തിൽ 265 പേർ മരിക്കുകയും 3494 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 496 പേരെ കാണാതായിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുവാനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ അവയവം മാറ്റിവയ്ക്കൽ നടന്നത് 1954. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മറ്റന്നാൾ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. കൂടുതൽ ആരാധകരെ എത്തിക്കുന്നതിന് പ്രവേശനം സൌജന്യമാക്കിയിരിക്കുകയാണ്. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2ാം മത്സരം ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. ഇന്ത്യ അഫ്ഗാൻ T20 പരമ്പര അടുത്ത മാസം ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് സ്ഥിരീകരിച്ച് BCCI. അടുത്ത മാസം 13 മുതൽ 17 വരെ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലായിരിക്കും 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര നടക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടം. സെൻസെക്സ് 68 പോയിന്റ് ഇടിഞ്ഞ് 77,898 നിഫ്റ്റി 66 പോയിന്റ് താഴ്ന്ന് 24,371 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 200 രൂപ ഉയർന്ന് 1,13,760 രൂപയും ഗ്രാമിന് 14,220 രൂപയുമാണ് ഇന്നത്തെ വില. സബർമതി ജമ്മുതാവി എക്സ്പ്രസ് ഖത്തർ വരെ നീട്ടുന്നതിന് റെയിൽവേ ബോർഡ് അനുമതി നൽകി. ജമ്മു വഴി സർവീസ് നടത്തുകയും ഉധംപൂരിലെ ഷഹീദ്

തീവ്രമഴ സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 265. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഗതം ഈ നേരം.
2: സുഗതം ഈ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ പുഴകൾ ഒഴുകുന്നത് വാസ്തവത്തിൽ പുറകോട്ടല്ലേ, ചരിത്രത്തിലേക്കല്ലേ? വയലാർ പറയുന്നു, നദികൾക്ക് എന്നെക്കാളും ഓർമ്മ കാണണം. അവർ കടലിൽ ചിറകുള്ള സംഗീതപ്രിയർ, നിലത്തെഴുതാൻ പഠിച്ചവർ, പറയാൻ പഠിച്ചവർ. ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, മലയാളത്തിൽ നദികളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് വയലാറാണെന്ന്. നദികളിൽ സുന്ദരി യമുന, ഗംഗായമുന സംഗമ സമതല ഭൂമി, പെരിയാറേ പെരിയാറേ, ആയിരം പാദസരങ്ങൾ കിലുക്കി ആലുവ പുഴ പിന്നെയും ഒഴുകി. ഞാൻ പറയുമ്പോൾ വേറെയും ചില പാട്ടുകൾ നിങ്ങളുടെ ചുണ്ടത്തെത്തുന്നുണ്ട് എനിക്കറിയാം. എവിടെ നിന്നോ ഒഴുകി വരുന്ന പുഴകൾ, എത്ര കാലങ്ങളായി അവ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്തിനൊക്കെ സാക്ഷിയായിട്ടുണ്ടാവും അല്ലേ? മാമാങ്കങ്ങൾക്ക്, മഹത്തായ സംസ്കാരങ്ങൾക്ക്, മഹോന്നതമായ പ്രണയങ്ങൾക്ക്, എന്തിനെല്ലാം പുഴകൾ സാക്ഷിയാവുന്നു. എത്രയെത്ര വീഴ്ചകൾക്ക്, എടുപ്പുകൾക്ക്, ദുരന്തങ്ങൾക്ക്, ഉരുൾപൊട്ടലുകൾക്ക്. അതുകൊണ്ടാവും എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് പുഴകൾക്ക് പുറകോട്ടും പ്രവാഹമുണ്ടെന്ന്. കരമനയാറിന് കുറുകെ കൂവക്കുടിപ്പാലം, ജർമ്മനിയിലെ സായിപ്പന്മാര് പണിത പാലം, അതിനു മുമ്പ് അവിടെ അപ്പോൾ കടത്തായിരുന്നിരിക്കുമോ, അതോ ഏലിയാവൂർ കടത്തായിരുന്നിരിക്കുമോ ആകെ ഉണ്ടായിരുന്നത്, അറിഞ്ഞുകൂടാ. പക്ഷെ പുഴകൾക്ക് എല്ലാം അറിയാം. കരമനയാറിന് അവിടെ കടത്തുണ്ടായിരുന്നോ ഇല്ലയോ എല്ലാം അറിയാം. എല്ലാറ്റിനും സാക്ഷിയാവുന്ന പുഴകൾ.

ഇരുളിന്റെ കൂടാരമാകെ കുലുങ്ങുമാറ് അരിയ പുഞ്ചിറകുകൾ വീശി വരുമൊരുഷസിന്റെ തേരുരുൾപ്പാട്ടിന്റെ ശ്രുതിയൊത്തു പാടുകയാലോ എന്ന് ONV. എത്ര രസമുള്ള വരികളാണല്ലേ. ചിറകുകൾ വീശി പറന്നു വരുന്ന ഉഷസ് എന്ന പ്രയോഗം തന്നെ എത്ര ചാരുതയാർന്നിരിക്കുന്നു. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നക്കിത്തം പറയുന്നതിൽ വെളിച്ചത്തിന്റെ വിശാലതയാണുള്ളത്. വെളിച്ചമല്ല കവിക്ക് ദുഃഖമുണ്ടാക്കുന്നത്, വെളിച്ചത്തിൽ കാണേണ്ടി വരുന്ന കാഴ്ചകളാണ് വാസ്തവത്തിൽ കവിയെ ദുഃഖിതനാക്കുന്നത്. മാധവി അമ്മമ്മ ഇടയ്ക്കിടെ പറയുമായിരുന്നു, നാരായണ നാരായണ, എന്തൊക്കെ കണ്ടാലാ കണ്ണടയ്ക്കാൻ പറ്റണത് എന്ന്. ഈ പരിദേവനത്തിന്റെ കാവ്യഗഹനതയാണ് വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നത്. അതേതാണ്ട് ഏതുപോലെയാണെന്നറിയുമോ, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മരിക്കണം എന്ന് തോന്നില്ലേ, അതുപോലെയാണ്. മരിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, അനുഭവിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ മനുഷ്യരെല്ലാവരും സത്യം പറഞ്ഞാൽ ഒരുപോലെയാണ്.

പഠിക്കുന്ന കാലം മുതലേ സിനിമ പ്രാന്ത് തന്നെയായിരുന്നു. ഇന്നും അതെ, എന്നും അതെ. ഞാനും അജിയും അന്ന് കണ്ട സിനിമകൾക്കൊന്നും കയ്യും കണക്കുമില്ല എന്ന് വേണം പറയാൻ. നെടുമങ്ങാട് അന്ന് 3 തിയേറ്ററുകളാണ് ഉണ്ടായിരുന്നത്. സൂര്യ വലിയ തിയേറ്ററായിരുന്നു. എന്നാൽ ഓലമേഞ്ഞ റാണി തിയേറ്ററിന്റെ ആംബിയൻസ് അതൊന്ന് വേറെ തന്നെയായിരുന്നു. രണ്ടു വശങ്ങളിലും കവുങ്ങുകൊണ്ടുള്ള തൂണുകൾ. ഒരു 5000 ഓലയെങ്കിലും വേണമായിരുന്നു ആണ്ടോടാണ്ട് കൂര കെട്ടാൻ. ശരിക്കും ഓല കൊട്ടക. റാണി ഇന്ന് പക്ഷേ മൾട്ടിപ്ലക്സായി. റാണി തിയേറ്ററിന്റെ ആദ്യത്തെ പേര് ഭുവനേശ്വരി എന്നാണെന്ന് കേട്ടിട്ടുണ്ട്. പെട്രോൾ പമ്പിനടുത്ത് സരസ്വതി തിയേറ്റർ, അതിനും ഉണ്ടായിരുന്നു മറ്റൊരു പേര്. സരസ്വതി തിയേറ്റർ എന്ന സ്ഥലം വലിയൊരു സൂപ്പർ മാർക്കറ്റ് വന്നു. സ്വന്തം നാട്ടിലെ ഒരേ ഒരു തിയേറ്റർ ഭദ്ര ടാക്കീസായിരുന്നു. 50 പൈസ ടിക്കറ്റ് നിരക്കുണ്ടായിരുന്ന കാലം എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. അതിന്റെ പിന്നിലെ ബെഞ്ചിന് 1 രൂപ, മരക്കസേരയ്ക്ക് 2 രൂപ. പുറകോട്ട് പോകുന്തോറും നിരക്ക് കൂടുന്നതിന്റെ ഗുട്ടൻസ് അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല. 2 രൂപ കൊടുത്ത് പിറകിലിരിക്കുന്നവർ ഞങ്ങളെ സംബന്ധിച്ച് വെറും പൊട്ടന്മാരായിരുന്നു. സ്ത്രീകൾ അധികമൊന്നും അന്ന് സിനിമ കാണാൻ വരാറില്ല. വന്നാൽ തന്നെ കുടുംബത്തോടെയാവും വരവ്. വലിയ പത്രാസാവും അവരുടെയൊക്കെ മുഖങ്ങളിൽ. ഒറ്റയ്ക്ക് സിനിമയ്ക്ക് വന്നവരൊക്കെ കുടുംബത്തോടെ വന്നവരുടെ മുമ്പിൽ 7 കൂലികളായിരുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർ എന്ന രീതിയിലുള്ള നോട്ടം കാണുമ്പോഴാണ് എവിടെ നിന്നില്ലാതെ ഇരച്ചു കയറുന്നത്. പിന്നെ ആകെയുള്ള ആശ്വാസം ഇവരൊക്കെ മസിൽ പിടിച്ചിരുന്ന് സിനിമ കാണുമ്പോൾ ഞങ്ങൾ 7 കൂലികൾ ബഹുസ്വതന്ത്രരായിരുന്നു എന്നുള്ളതാണ്. കൂവാം, വിസിലടിക്കാം, വേണമെന്ന് വെച്ചാൽ സ്ക്രീനിന്റെ മുമ്പിൽ ചെന്ന് 2 ചാട്ടവും ചാടാം. ഇതെല്ലാം ആ കുടുംബത്തിൽ പിറന്നവർക്ക് വിലക്കപ്പെട്ട കനികളാണ്. ഒരു കണക്കിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാല്യകൗമാരം മുതൽ യൗവനാരംഭം വരെ എല്ലാവരും കുറച്ച് ദാരിദ്ര്യപ്പെട്ട് ജീവിക്കണമെന്നാണ്. ദാരിദ്ര്യമുണ്ടാക്കിത്തരുന്ന സ്വാതന്ത്ര്യം പ്രഭുത്വമുണ്ടാക്കിത്തരും എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അടിച്ചു പൊളിച്ച് കളിച്ച് തിമിർക്കുന്ന ബാല്യമുണ്ടല്ലോ, അതൊരനുഭവം തന്നെയാണ്.

ഒരു കവിത വായിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഈ കവിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് എഴുതിയത് 11-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പേര് സിനാഷ. കാഞ്ഞങ്ങാട് ബെല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന സിനാഷ ഇതിനോടകം ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 17 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. സിനാഷ വായിച്ച ലോകപ്രശസ്തമായ പുസ്തകങ്ങളെക്കുറിച്ചുള്ള വായനാ കുറിപ്പുകളും പ്രസിദ്ധീകരിച്ചു. സത്യം പറഞ്ഞാൽ അമ്പരപ്പിക്കുന്നൊരു പുസ്തകമാണത്. ബുക്കർ പ്രൈസ് പോലെ വലിയ സമ്മാനങ്ങൾ സിനാഷയെ തേടിവരും എന്നതിൽ സംശയമില്ല. അത്രത്തോളം ഗഹനമാണ് സിനാഷയുടെ രചനകൾ. സിനാഷയുടെ അടിമയുടെ അനാട്ടമി എന്ന കവിത ഞാൻ വെറുതെ ഒന്ന് വായിക്കാം. നിങ്ങളെ ഉണർത്താൻ എനിക്ക് കഴിയും. എന്റെ വീടിനെ നിങ്ങൾ ശ്മശാനമാക്കി മാറ്റി വരച്ചു. എന്റെ ഈ കറുത്ത കാലുകളെ നിങ്ങൾ സൂര്യന് വിറ്റു. എന്റെ ഭൂമിയെ അച്ചുതണ്ടൊടിച്ച് കുഴിച്ചു മൂടി. എന്നിട്ടും ഈ മിന്നലുകളിൽ എന്റെ മുറിവുകൾ ഇരുട്ടിലേക്ക് ഇളിച്ചു കാട്ടുന്നു. ഭൂഖണ്ഡങ്ങൾ തോറും എന്റെ ശരീരം പരന്നൊഴുകുന്നു. കറുപ്പിന്റെ കൂതറലുകളിൽ കവിതയുടെ പ്രതികാരം പുകഞ്ഞു വിങ്ങുന്നു. പാതാളത്തിന്റെ ശബ്ദം എന്റെ തൊണ്ടയിലെ മുൾപടർപ്പുകളിലൂടെ നിങ്ങളുടെ ബദ്ധരതയിലേക്ക് അലറി വിളിക്കുകയാണ്. ശവപ്പെട്ടികളിൽ നിന്നും വെളിച്ചം നിറഞ്ഞൊഴുകുന്നു. ഇരുട്ടുകൊണ്ട് നിങ്ങൾ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യത്തിന്റെ അടിത്തറയിൽ കിടന്ന് എന്റെ പൂർവികരുടെ നട്ടലുകൾ പുളയുന്നു. കാരണം നിങ്ങൾ എന്റെ ചരിത്രത്തെ അത്രമേൽ മരണം കൊണ്ട് വെളുപ്പിച്ചു കളഞ്ഞു. വെയിൽ കൊണ്ട് പിളർന്നുപോയ എന്റെ മസ്തിഷ്കത്തെ നോക്കുക. നിങ്ങളുടെ ഉറക്കത്തിന്റെ ചർമ്മത്തിനടിയിലേക്ക് എനിക്കെന്റെ വണ്ടുകളെ തിരികെ കയറ്റണം. എന്റെ ഭാഷയുടെ ഉമിനീരിൽ നിങ്ങളുടെ കൽപ്പനകളെ ഒന്നൊന്നായി മുക്കിക്കൊല്ലണം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചുവട്ടിൽ മരിച്ചു കിടക്കുന്ന കറുത്ത കുഞ്ഞുങ്ങളെ മഴവില്ലിന്റെ ഉറവയിലേക്ക് വിളിച്ചുകൊണ്ടുവരണം. ഞാൻ കരയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ അസ്ഥികൾക്ക് ഓരോന്നിനും നിങ്ങളുടെ ചാട്ടവാറിന്റെ ചിരികളുടെ കണക്കറിയാം. എനിക്ക് നിങ്ങളെ ഉണർത്തിയേ തീരൂ. ഈ ഉടലിന്റെ രാഷ്ട്രീയം നിങ്ങളെ വെളിച്ചത്തിലേക്ക് തൂക്കിയെറിയണം. നിങ്ങളുടെ ചക്രവാളത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് എന്റെ കറുത്ത മാലാഖമാർ ഉദിച്ചു പൊന്തണം. തകർന്ന കിരീടത്തിനുമേൽ ചവിട്ടി നിൽക്കാൻ വേണ്ടി എന്റെ കാലുകൾ തിരിച്ചു വരണം. ഋതുഭേദങ്ങളെ കടത്തിവെട്ടി എന്റെ ഭൂമി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ കോശങ്ങളുടെ പ്രത്യാശയെ ആവാഹിച്ച് ഞാൻ പാടുന്ന കറുത്ത പാട്ടിന് എനിക്ക് നിങ്ങളെ കൊണ്ട് നൃത്തം ചെയ്യിക്കണം. ഋതുഭേദങ്ങളെ കടത്തിവെട്ടി എന്റെ ഭൂമി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ കോശങ്ങളുടെ പ്രത്യാശയെ ആവാഹിച്ച് ഞാൻ പാടുന്ന കറുത്ത പാട്ടിന് എനിക്ക് നിങ്ങളെ കൊണ്ട് നൃത്തം ചെയ്യിക്കണം.

സിനിമയും കഥയും കവിതയും പാട്ടും ശില്പങ്ങളൊന്നുമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ വയ്യ തന്നെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കോഴിക്കോട് സർവകലാശാലയിൽ പഠിക്കുമ്പോൾ ഈ കഥയും കവിതയും ഒക്കെ കൂട്ടിനുണ്ട്. ഒരു സെമിനാറിന് ഒരു കവിതയുടെ മനഃശാസ്ത്ര നിരൂപണം ഞാൻ തയ്യാറാക്കി അവതരിപ്പിച്ചു. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നന്നായി പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ ഒരു ടീച്ചർ, അവരെന്നോട് ചോദിച്ചത് എങ്കിൽ പിന്നെ എം എക്ക് ലിറ്ററേച്ചർ എടുത്താൽ പോരായിരുന്നു എന്നാണ്. എന്തു പറയാനാണ് അവരെക്കുറിച്ച്? കലയെയും സാഹിത്യത്തെയും അങ്ങനെ ജോലിയായി കാണുന്നവരുണ്ട്. ഈ ടീച്ചറുണ്ടല്ലോ, അവർ ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ല. പഠിച്ചു പരീക്ഷ എഴുതി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി, അധ്യാപികയായി. ക്ലാസ്സിൽ നന്നായി പാട്ടുപാടുന്ന കൂട്ടുകാരനോട് അവർ ചോദിച്ചത് എങ്കിൽ പിന്നെ സംഗീതം പഠിക്കാൻ പോയാൽ പോരായിരുന്നു എന്നായിരുന്നു. അവർ കരുതി വച്ചിരിക്കുന്നത് സൈക്കോളജി പഠിക്കുന്നവർക്ക് സാഹിത്യത്തിലോ സംഗീതത്തിലോ അഭിരുചിയുടെ ആവശ്യകത എന്താണ് എന്നാണ്. കലയുടെ ആവശ്യകത എന്താണ് എന്നൊക്കെ ചിന്തിക്കുന്നവരെക്കുറിച്ച് എന്തു പറയാനാണ്? അവരെന്തോ കരുതട്ടെ, ഹോസ്റ്റൽ മുറിയിൽ ബാബുക്കയുടെ പാട്ട് കേൾക്കാതിരിക്കാൻ ഞങ്ങൾക്കാവതില്ല. ചുവരിൽ മൈക്കൽ ജാക്സന്റെയും വാൻഗോഗിന്റെയും ചിത്രങ്ങൾ തൂക്കാതിരിക്കാൻ ഞങ്ങൾക്കാവതില്ല. എന്തെങ്കിലും വായിക്കാത്തൊരു ദിവസം അതെങ്ങനെയാണ് കടന്നുപോകുന്നത്? കഴിയില്ല തന്നെ. ഞാനിപ്പോൾ സനിഷയുടെ പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കുന്നു.

ഇരിഞ്ചയം ഒരു ഗ്രാമമാണ്. അവിടെ ഒരു ഗ്രന്ഥശാലയുണ്ട്, യുണൈറ്റഡ് ലൈബ്രറി. എന്നെ ഏറെ ഇഷ്ടമുണ്ടായിരുന്ന സെബാസ്റ്റ്യൻ സാറിനെ കാണാൻ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ ഞാനവിടെ പോകുമായിരുന്നു. എന്റെ ഗ്രാമത്തിലെ ലൈബ്രറി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകിയിട്ടുള്ള ലൈബ്രറി ഇരിഞ്ചയം ലൈബ്രറിയാണ്. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെയായി ഒരു കൂട്ടം ആളുകൾ. പണ്ടുപണ്ടേയുള്ള ഗ്രാമമാണ് ഇരിഞ്ചയം. ഒരു ഗ്രന്ഥശാലയ്ക്ക് എങ്ങനെ ഒരു നാടിന്റെ ഭാഗമാകാം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇരിഞ്ചയം യുണൈറ്റഡ് ലൈബ്രറി. ഇരിഞ്ചയത്ത് ഞാൻ ആദ്യം പരിചയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകൻ സെബാസ്റ്റ്യനാണ്. ആദ്യം പരിചയപ്പെടുന്ന എഴുത്തുകാരൻ ഇരിഞ്ചയം രവിയാണ്. അദ്ദേഹം വലിയ വിജ്ഞാനകോശമൊക്കെ എഴുതി. എന്നാലും എനിക്കിഷ്ടം ഇരിഞ്ചയം രവി എന്ന നോവലിസ്റ്റിന്റെ നാർമുടിപ്പുടവ എന്ന കൃതിയാണ്. ഇരിഞ്ചയം യുണൈറ്റഡ് ലൈബ്രറി വായനയുടെ വേനലവധി എന്നൊരു പരിപാടി നടത്തി. കുട്ടികളെ തകർത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രണ്ടു മാസം കൊണ്ട് 73 പുസ്തകം മുതൽ 2 പുസ്തകം വരെ വായിച്ചവരുണ്ടായിരുന്നു. ഒരു വായനശാല ഒരു ദേശത്തെ നിർമ്മിച്ചതിന്റെ 75 വർഷങ്ങൾ. ഇരിഞ്ചയത്തെ എഴുത്തുകാർ എന്ന് വേണമെങ്കിൽ ഒരു പുസ്തകം തന്നെ എഴുതാമെന്ന് തോന്നിയിട്ടുണ്ട്. ഭീഷണിലാൽ, അസീം താനിമൂട്, ഷിനു, അങ്ങനെ ഇരിഞ്ചയം തൊട്ടും തലോടിയും വളർത്തി വലുതാക്കിയ എത്ര പേർ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രന്ഥശാല എങ്ങനെയാണ് ഒരു ദേശത്തെ സ്വാധീനിക്കുന്നത്? അങ്ങനെ എത്രയോ ഗ്രന്ഥശാലകളുണ്ട്. എന്നാലും എന്തുകൊണ്ടോ പ്രിയം ഇരിഞ്ചയം യുണൈറ്റഡ് ലൈബ്രറിയോട് തന്നെയാണ്.

പുറകോട്ടൊഴുകുന്ന പുഴകൾ എന്ന പേരിൽ ഒരു കഥ എഴുതണം. കവിതയായാലും മതി. ഇനി ഒരാൾ ഇങ്ങനെ ഒരു നോവൽ എഴുതുകയാണെന്ന് കരുതൂ. പുറകോട്ടൊഴുകുന്ന ഗംഗ എത്ര എഴുതിയാലാണ് തീരുക? എന്തൊക്കെ എഴുതിയാലാണ് തീരുക? എഴുതി എഴുതി ഈ നദി ഇതാ എന്നെ ഭഗീരഥന് മുന്നിൽ കൊണ്ടു നിർത്തുന്നു. ഞാൻ അയാളോട് ചോദിക്കുന്നു, എന്തിനായിരുന്നു ഇത്രയും യജ്ഞം? പ്രയത്നത്തിന് അർത്ഥമുണ്ടായി എന്ന് തോന്നുന്നുണ്ടോ? നോക്ക്, കാലങ്ങൾ താണ്ടിപ്പോയ ഗംഗ എത്രമേൽ മലിനമായിരിക്കുന്നു. ഒരു തിരിച്ചുപോക്ക് അത് കൊതിക്കുന്നുണ്ട്. ഭയം നിന്നെയാണ്. ഭഗീരഥ, വീണ്ടും നീയൊരു ദുരന്തത്തിന് കൂട്ടുനിൽക്കരുത്. ആകാശത്തിന്റെ അപാരതകളിൽ എവിടെയോ വിശുദ്ധിയോടെ മേഘക്കൂടാരങ്ങളിലൂടെ ഒഴുകിയ ഒരു പുഴ, മലിനമായ പുളിനോപാന്തങ്ങളിലേക്ക് നീ അതിനെ തിരിച്ചു വിളിക്കരുത്. ആകാശം ഗംഗയെ തിരിച്ചു വിളിക്കുന്നു. ഭഗീരഥ, തിരിച്ചു കയറാനുള്ള വാതിലുകളെ വിലക്കാതിരിക്കുക. അത് ഉറവിടം തേടി തിരിച്ചു പൊയ്ക്കൊള്ളട്ടെ. സ്വയം വിശുദ്ധമാകട്ടെ.

ഒരു തിരിച്ചുപോക്ക്. എല്ലാവരും കൊതിക്കുന്നുണ്ടാകുമോ? പറഞ്ഞുകൂടാ. മരത്തിനെ തിരിച്ചു വിളിക്കുന്ന വിത്ത് എന്നൊരു കവിതാ സമാഹാരമുണ്ട്. പ്രിയ കവി അസീം താന്നിമൂടിൻ്റെതാണ്. കവിതയുടെ ശീർഷകം ഒന്നുകൂടി കേട്ടുനോക്കൂ. മരത്തിനെ തിരിച്ചു വിളിക്കുന്ന വിത്ത്. എന്തൊരെഴുത്താണ്! കവിതയുടേതല്ലാത്ത തരത്തിൽ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. കെട്ട ലോകത്ത് ചില്ല വീശി സ്വയം പൂത്തു നിന്നിട്ട് അർത്ഥമെന്ത്? വരിക, തിരികെ വരിക, ഈ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചെത്തുക. ജന്മം കൊടുത്ത ഓരോന്നും അങ്ങനെ തിരികെ വിളിക്കപ്പെട്ടാൽ എങ്ങനെയാവും? മരത്തിനെ തിരിച്ചു വിളിക്കുന്ന വിത്ത് എന്ന അസീം താന്നിമൂടിൻ്റെ കവിത വീണ്ടും വീണ്ടും വായിക്കാൻ എന്നെ തിരികെ വിളിക്കുന്നു. ആവർത്തനത്തിൽ ഒട്ടും വിരസമല്ലാതെ ഞാനത് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കുന്നു.

അസൂയയായിരുന്നു. തീക്കും കാറ്റിനും സൂര്യചന്ദ്രന്മാർക്കൊക്കെയും എത്ര പേരുകളാണ് നിനക്കെന്ന് പർവ്വതങ്ങൾ ചോദിക്കും. സിന്ധു, യാങ്സി, യമുന, തേജസ്വിനി, നൈൽ, ഗംഗ, എല്ലാം നീ തന്നെ. വളഞ്ഞും തിരിഞ്ഞും കുറെ നേർത്തും നിറഞ്ഞു പെരുത്തും പ്രയാണത്തിന്റെ നാനാർത്ഥങ്ങൾ. ഒഴുകുന്നതിന്റെ സുഖം വീശുന്നതേക്കാൾ വലുതാണെന്ന് പറഞ്ഞ് കാറ്റിനോട് തർക്കിച്ചു. ഏതു ജ്വാലയും അണയ്ക്കാൻ പോന്ന കരുത്തുണ്ടെന്ന് തീയോട് അഹങ്കാരം. എന്നിട്ടാണിപ്പോൾ അണകൊണ്ട് തടഞ്ഞ് അപ്പുറം പോകാൻ പാടില്ലെന്ന് വിധിച്ച് കരാറുകൾ എടുത്തു കാണിച്ച് ലംഘിക്കാൻ പോവുകയാണെന്ന് കൽപ്പിച്ച് കാറ്റായാൽ മതിയായിരുന്നു. മലയായിരുന്നെങ്കിലും വെയിലായിരുന്നെങ്കിലും മതിയായിരുന്നു. അണകെട്ടി തടയില്ലായിരുന്നല്ലോ. ഇതിപ്പോ ഏറാൻ മൂളിക്കൊണ്ട് തടഞ്ഞു ചുറ്റിക്കൊണ്ട് ഇതിനൊക്കെ വേണ്ടി ഞാൻ എന്തു വിഴച്ചെന്നേ? കൊന്നവരോടും കൊല്ലാൻ പോകുന്നവരോടും അങ്ങനെ എനിക്ക് ചോദിക്കാനുള്ളൂ. ഒരു പുഴയുടെ വിലാപമെന്ന് കവിതയ്ക്ക് പേരിടാൻ തോന്നി. പക്ഷേ സൈന്ധവശോകം എന്ന കവിതയാണ്. ഞാനത് രണ്ടു മൂന്ന് വട്ടം വായിച്ചു. എന്തൊക്കെയോ എവിടെയൊക്കെയോ കൊള്ളുന്നുണ്ട്. വായിച്ചാൽ നിങ്ങൾക്കും കൊള്ളും, കൊള്ളാതിരിക്കില്ല. കാരണം കൊന്നവരോടും കൊല്ലാൻ പോകുന്നവരോടും എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, ഞാൻ എന്തു പിഴച്ചു.

ഇത് കരുണാസായി റേഡിയോ 91.2 FM കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ. തമിഴകത്തിൽ ഇന്ന് ആദ്യമായി അരൺമണി 4 എന്ന ചിത്രത്തിനു വേണ്ടി ഹിപ് ഹോപ്പ് തമിഴ സംഗീതം നിർവഹിച്ച് കോശേഷ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് മീനാക്ഷി ഇളയ.

ചിത്രം വീട്ടിലെ വിശേഷം. സംഗീതം ഗിരീഷ് ഗോപാലകൃഷ്ണൻ. രചന നിർവഹിച്ചിരിക്കുന്നത് പാ വിജയ്. ആലാപനം സിദ് ശ്രീറാം.

നൻപേണ്ട എന്ന ചിത്രത്തിനു വേണ്ടി ഹാരിസ് ജയരാജ് സംഗീതം നിർവഹിച്ച് വൈരമുത്തു രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് പി ഉണ്ണികൃഷ്ണനും ബോംബെ ജയശ്രീയും.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: ചിത്രം ഇവൻ വേറെ മാതിരി. സംഗീതം നൽകിയിരിക്കുന്നത് സി സത്യ. രചന ന മുത്തുകുമാർ. ആലപിച്ചിരിക്കുന്നത് മധുശ്രീ.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇനി കേൾക്കാം പൊന്നീൻ സെൽവൻ പാർട്ട് 1 എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകി ശിവ ആനന്ദ് രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് അന്താരാ നന്ദി.

ഗാർഗി എന്ന ചിത്രത്തിനു വേണ്ടി ഗോവിന്ദ് വസന്ത സംഗീതം നൽകി. കാർത്തിക് നേഹ രചന നിർവഹിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് രവിജി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

ിൽ കണ്ടു ഞാൻ നിന്നെ ഒരാനന്ദ ഹേമന്ത സന്ധ്യയിൽ, അന്നത്തെ നിന്റെ പുടവയും ഒന്നാം പിറ പോലെ നെറ്റിയിൽ ചാർത്തിയ ചന്ദനത്തിൻ്റെ വരക്കുറിയും നിന്റെ ചുണ്ടിൽ വിളർന്നു വിളരാതെ നിന്നൊരാ പുഞ്ചിരിയും പുടവത്തുമ്പുലയാതെ മന്ദമണയും പദങ്ങളിൽ തത്തുന്ന വെൺപ്രാവിണതൻ നടയഴകും നിന്നെ എൻ്റെ മനസ്സിൽ അതേപടി വാർത്തെടുത്ത് അന്നേ പ്രതിഷ്ഠിച്ചിരിപ്പു ഞാനോ മനി. ആവില്ലെനിക്കു മറക്കുവാനക്കാഴ്ച ആദ്യമായി ദർശിച്ച സൂര്യോദയം പോലെ, ആവില്ലെനിക്കു മറക്കുവാനക്കാഴ്ച ആദ്യമായി ദർശിച്ച സൂര്യോദയം.

തുളുത്തുപോയി. മുന്തിരി കൊയ്ത്തിനു വന്നൊരു കാനന കന്യകയെപ്പോലെ നിന്നു നീയെങ്കിലും വന്ന കാര്യം മറന്നെന്ന പോലൊന്നു പകച്ചുവോ? നേർക്കുനേർക്കന്നാദ്യമായി കാൺമിതെങ്കിലും പൊയ്പോയ ജന്മങ്ങൾ തന്നിടവേളകൾ പിന്നിട്ടു പിന്നെയും കണ്ടുമുട്ടു.

രംഗത്തിലെന്തിന് അശാന്തിതൻ ചിറ്റലമാലയുണർത്തി നീ. മഞ്ഞിൻ മറയ്ക്കുള്ളിൽ നിന്ന് ഉരുഷസിൻ്റെ മഞ്ഞിമ പോൽ എന്നെ മാടി വിളിച്ചു നീ. മഞ്ഞിൻ മറയ്ക്കുള്ളിൽ നിന്ന് ഉരുഷസിൻ്റെ മഞ്ഞിമ പോൽ എന്നെ മാടി വിളിച്ചു നീ.

പാൽക്കുടമേന്തി നടക്കുമ്പോഴും പകൽ സ്വപ്നത്തിൽ എന്നടുത്തെത്തുന്ന ഗോപിക, ഏക്താരയിൽ ശ്രുതിമീട്ടി എൻ പേർ ചൊല്ലി ഏകയായെന്നെ തിരയുമാരാധിക, എൻ പ്രിയ കിന്നരം മീട്ടി വാഴ്ത്തും ശ്യാമസുന്ദരിയാമൻ യെരൂശലേം കന്യക, തേനും തിനയും തിരഞ്ഞുപോകി എൻ്റെ പ്രാണനിലെ തേൻകുഴമ്പായിരുന്നവൾ, എൻ്റെ വള്ളം തിരിച്ചെത്തും വരെ വഴിക്കണ്ണുമായൻ കുടിൽ മുറ്റത്തു നിൽപ്പവൾ, എൻ്റെ വള്ളം തിരിച്ചെത്തും വരെ വഴിക്കണ്ണുമായൻ കുടിൽ മുറ്റത്തു നിൽപ്പവൾ, വാഴ്വിൻ നിലങ്ങളിൽ പുന്നൽ കതിരും നിലാവും ഒരുമിച്ചു കൊയ്യുവാൻ വന്നവൾ, നാടോടികളായലയുമ്പോഴും എൻ്റെ കൂടെയല്ലാതെ ഉറങ്ങാൻ മടിച്ചവൾ, ഏതു ജന്മത്തിലും എന്നെ പിരിയുവാനാവാത്ത സ്നേഹാതുരത്വമായി വന്നു നീ, ഏതു ജന്മത്തിലും എന്നെ പിരിയുവാനാവാത്ത സ്നേഹാതുരത്വമായി വന്നു നീ.

ഒപ്പിലെ പാൽക്കാരി പെൺകിടാവിൻ മുഖം കാണുന്നു നിന്നിൽ ഞാൻ. എന്റെ പുല്ലാങ്കുഴൽ പാട്ടു കേൾക്കുന്നിടത്തെല്ലാം മറന്നു നീയോടിയെത്തുന്നതും നീ ചാരി നിൽക്കവേ താനേ തളിർക്കുന്ന നീലക്കടമ്പിൻ കുളിർച്ഛായയിൽ നമ്മൾ മേളിച്ചിരിപ്പതും രാസോത്സവങ്ങൾ തന്നേകാന്തഹർഷം നുകർന്നിരിക്കുന്നതും കോപതാപങ്ങളിൽ പോലും ഓരോമന കൗതുകം നിന്നിൽ ഞാൻ കണ്ടു രസിപ്പതും പിന്നിട്ടുപോന്നതാം ഏതോ പുരാതന ജന്മസ്മൃതികളായി എന്നിലുണരുന്നു. പിന്നിട്ടുപോന്നതാമേതോ പുരാതന ജന്മസ്മൃതികളായി എന്നിലുണരുന്നു.

സ്വീകരിച്ചൊരാത്മാക്കൾ നാം നിന്നോട് യാത്ര ചോദിക്കാതെ ഒരക്ഷരം മിണ്ടാതെ പുല്ലാങ്കുഴലുമെടുക്കാതെ താലപ്പൊലിയേന്തി നിന്ന മഹാരാജധാനിയൊന്നിൻ മടിത്തട്ടിലണഞ്ഞ ഞാൻ നീരവം നിന്നയോർത്തോമനെ വാർത്ത കണ്ണീരിൻ കഥയാരറിയുന്നു കൈവിട്ടൊരൻ മുളന്തണ്ടിനെയോർത്ത് എൻ പ്രിയപ്പെട്ട നിന്നെയോർത്ത് അന്തരാനീറിത്തപിച്ചു ഞാൻ കൈവിട്ടൊരൻ മുളന്തണ്ടിനെയോർത്ത് എൻ പ്രിയപ്പെട്ട നിന്നെയോർത്ത് അന്തരാനീറിത്തപിച്ചു ഞാൻ സ്നേഹപാത്രത്തെ സ്വയം വിടിഞ്ഞിട്ട് ഒരു സ്നേഹകണത്തിനായി ദാഹിച്ചെരിഞ്ഞു ഞാൻ സ്നേഹപാത്രത്തെ സ്വയം വിടിഞ്ഞിട്ട് ഒരു സ്നേഹകണത്തിനായി ദാഹിച്ചെരിഞ്ഞു ഞാൻ.

മനസ്സിൽ മഴ പെയ്യ്ക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് എ. അയ്യപ്പൻ സംസാരിക്കുന്നു.

0: എഴുത്ത് പഠിച്ച കാലത്ത് എഴുത്തു തുടങ്ങിയതാണ്. ഈ കൈയക്ഷരം നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. ഇവിടെ കൊള്ളാവുന്ന കൈയക്ഷരത്തിൽ ഒരാൾ ഞാനാണ്. കാരണം നമുക്ക് ബെറ്റ് ഈ ഇന്ത്യയിലെ സാഹിത്യകാരനുമായിട്ടും കൈയക്ഷരത്തിൻ്റെ കാര്യത്തിൽ, കൈയടക്കത്തിൻ്റെ കാര്യത്തിലല്ല, കൈയക്ഷരം അക്ഷരം എന്ന് പറയുന്നതന്നെ അക്ഷരം അയ്യപ്പൻ എന്ന് തന്നെ വിളിക്കുന്നതന്നെ. ഞാൻ ഈ കൊച്ചുനാളിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ തുടങ്ങിയതാണ് അക്ഷര മാഗസിൻ. എനിക്ക് കണ്ടു ഈ 22 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ എന്നെ ആദ്യം അനുബന്ധിച്ചത് എം ഗോവിന്ദനാണ്. അദ്ദേഹം അതുപോലെ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമീക്ഷ, ഇങ്ങനെ ഈ കുട്ടിക്കാലത്ത് തന്നെ ഈ കുരുത്തക്കേട് കാണിച്ചു തുടങ്ങിയെന്ന് എൻ്റെ ചോദിച്ചത് അതാണ്. പല പത്രവാദികമാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. കവിത ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക്. അച്ചടിക്കാതിരുന്നിട്ടുണ്ട്, പിന്നെ ഒരു കാലത്ത് അവർ തന്നെ അച്ചടിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചയക്കാതെ അത് തന്നെ ഞാൻ വീണ്ടും മലർമിക്ക് കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ നശിപ്പിക്കേണ്ട ഒരു ഗതി അവർക്ക് വന്നുള്ള ബാല്യകാലമാണ്. ഞാനിപ്പോൾ ഈ ആസ് ഇറ്റ് ഈസ് ഇപ്പം ജീവിച്ചിരിക്കുന്ന കാലത്തെക്കാളും ദുരന്തമായിരുന്നു ബാല്യകാലം എന്നൊക്കെ പറഞ്ഞാൽ. കഷ്ടപ്പാടും അതാണ്. എൻ്റെ അമ്മയും വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെ വളർത്തിയത്. ഇപ്പം എൻ്റെ പെങ്ങൾ എനിക്ക് ഇഷ്ടമൊന്നുമില്ല, കണ്ടില്ലേ, ഭയങ്കര സുഭിക്ഷ അവാർഡും അല്ലേ, കൂട്ടുകാർ അല്ലേ, കാറ്, ഒരു പ്രശ്നമില്ല. ആസ് ഇറ്റ് ഈസ് ഞാൻ വളരെ ഒരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താ നിങ്ങൾക്കറിയില്ല. ഏത് നിമിഷവും തട്ടിപ്പോകാവുന്ന ഒരു ഒരു ഇത് തന്നെ. അങ്ങനെയാണ് ഡോക്ടർ കൺസെൻറ്റ്. പക്ഷെ അത് അതിജീവിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ അനുകർത്താവാണ്. ഞാൻ എന്നെ അനുകരിക്കുകയാണ്. അല്ല വേറെ ഞാൻ ബേഴ്സ്വരത്തിനെയോ കേസിനെയോ ഇവിടുത്തെ എത്തുന്നതിനെയോ ആരെയും അനുകരിച്ചിട്ടില്ല. ഞാൻ എന്നെ തന്നെയാണ് അനുകരിക്കുന്നത്. കാരണം എൻ്റെ ഒരു എനിക്കൊരു ജീവിതമേ ഉള്ളൂ. എന്നെ തന്നെ അനുകരിക്കാതെ എനിക്ക് മാർഗമില്ല, ഒരേ അനുഭവമേ ഉള്ളൂ. അതാണ് ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ അടുത്ത കൂട്ടുകാർ ശശി കയ്യി ശങ്കരപ്പിള്ള എല്ലാവരും എങ്ങനെ നിനക്കൊന്ന് മാറി താമസിച്ചൂടേന്ന് പറഞ്ഞു. പറഞ്ഞ് ഉള്ള വീട്ടിൽ തന്നെ താമസിക്കുന്ന വൃത്തിയില്ലാതിരിക്കുമ്പോൾ ഇനി മാറണം. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എപ്പോൾ പോകും എന്ന് ഏത് മനസ്സാണ് ഏത് കണ്ണാണ് നീ പറയാൻ പറ്റില്ല. പ്രസവം വച്ചിട്ടിരിക്കുന്ന അപ്പുറത്തെ ആൾക്കാർ പറയുന്നത് ഈ മനുഷ്യൻ ഇതുവരെ പഠിത്തം മതിയാക്കിയില്ലെന്ന്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പുസ്തകായന ഒരേ എഴുത്ത് ഇവർ വിചാരം. അതാണ് ഈ നാട്ടിൻപുറൻ്റെ ഒരു പ്രശ്നമത്. പഠിത്തം തുടങ്ങിയത് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നുമല്ല, പുസ്തകം വായിച്ചിട്ടാണ്. അത് സജീവമായിരുന്നു അന്ന്. അന്ന് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്നത്തെ സഫയൊന്നുമല്ല. ഈ പണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഒളിവിൽ ഇരുന്ന് താമസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ആ അനുഭവം കുട്ടിക്കാലത്ത് തന്നെ എനിക്കുണ്ടായി. എന്നെ പോലീസ് തിരക്കി അടിയന്തരാവസ്ഥ ആ സമയത്ത് ഞാനീ പോലീസ് സ്റ്റേഷനിൽ കയറി പിന്നെ കപ്പ വിടുന്നതെന്നും നിങ്ങൾ പറഞ്ഞു. കുട്ടികളുണ്ടാക്കുന്ന ഏർപ്പാടാണ്, പക്ഷെ അതിൻ്റെ ഇത് മേൽനോട്ടം എനിക്കില്ല. ചെയ്തത് ശരിയാണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ എന്നെ നെഹ്റു എന്ന് വിളിച്ചിരുന്നത്. സമാധാനം വെള്ളം ഉടുപ്പേ ഉള്ളൂ. എൻ്റെ നാടിനോട് തന്നെയാണ് മമത കൂടുതൽ എന്നോട് തന്നെയാണ്. നല്ല പ്രയോഗബന്ധങ്ങളുണ്ടായിരുന്നു. ഈ ഒരാൾ എന്നെ അവളെ മാത്രം അല്ലെങ്കിൽ അവൾ അദ്ദേഹത്തെ മാത്രം അങ്ങനെയൊന്നുമല്ല, ഇത്തിരി ഉണ്ടായിരുന്നു. ഭരിക്കുന്നത് വരെ പ്രേമം ഉണ്ടാവും. നിങ്ങൾ ഈ പിന്നെ കിഴവനും കടലെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ദർശൻ നോവൽ. അതിനകത്ത് പിന്നെ അയാളുടെ ഏതാണ് ഞാൻ ഈ അത്യാവശ്യമുള്ള സംഭവങ്ങളെല്ലാം മറക്കും. എൻ്റെ പ്രിയപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മറക്കും. എൻ്റെ ഒരു കിഴവനുണ്ട്, സാന്തിയാഗോ. അയാൾ പറയുന്നതാണ്, അയാൾ പറയുന്നതല്ല ഈ നോവലിസ്റ്റിന്, മാൻ കെൻ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ് എന്ന് പറയുന്നുണ്ട്. മനുഷ്യനെ നശിപ്പിക്കുവാനാവും, തോൽപ്പിക്കാനാവില്ലെന്നത്. അല്ലെങ്കിൽ ഈ റിവോൾവർ ഇങ്ങനെ അയാളുടെ സ്വന്തം അങ്ങനെ അങ്ങനെ മരിച്ചതിനാണ്. എത്ര യാതനകളിലൂടെ പോയാലും ഇതുവരെ മരിക്കാൻ തോന്നിയിട്ടില്ല. സത്യം, മരിക്കാൻ പോകുന്ന യാതന തുല്യം ആണ്. പക്ഷേ ഇതുവരെ എനിക്ക് അവിടെ ഞാൻ ഭീരുവാണ്. കാരണം എനിക്ക് കാണണം, എനിക്ക് നദിയും നിങ്ങളെയും മഴവില്ലും അത് ഇതൊക്കെ ഇതൊക്കെ ഇതൊക്കെ റൊമാൻറ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ പോലും അത് കണ്ടേ. പ്രണയം എന്ന് പറഞ്ഞാൽ ഈ പഴയ പ്രേമത്തിൻ്റെ ശക്തിയൊന്നുമില്ല, മനസ്സിലല്ലേ. അവർ സൈക്കിൾ ആയിട്ട് വരുന്ന ഒരുത്തൻ പ്രണയിച്ച് കഴിയുന്ന നടക്കണം ഇത് കഴിയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചോക്ലേറ്റ് പറയുമല്ലേ. ഇപ്പം ഒരു മെസ്സഡസ് ഒരു അംബാസഡർ അല്ലെങ്കിൽ കാറുമായിട്ട് അതാണ് പ്രണയത്തിൻ്റെ രീതി അങ്ങോട്ട് മാറി കഴിഞ്ഞു. സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറയില്ലെങ്കിൽ പ്രണയവുമില്ല, പെങ്ങളുമില്ല, ചങ്ങാത്തവുമില്ല, ഒന്നുമില്ല. ഇന്ന് ഇന്നത്തെ അവസ്ഥ എനിക്ക് ബോധ്യപ്പെടുത്തിയതാണ്. അപ്പം ഈ ചങ്ങമ്പുഴയുടെ പ്രണയം കൊണ്ട് ഇവിടെ ആരെങ്കിലും നടക്കുന്നുണ്ടോ? ഇടപ്പള്ളിയുടെ അതാണ് അപ്പം തന്നെ അവർക്ക് പരാജയങ്ങളുണ്ടായിട്ടുള്ളൂ ഈ ഇടപ്പള്ളിക്കും ചങ്ങമ്പുഴയ്ക്കും ആ കാലത്ത്. ഈ കാലത്തെ കുറിച്ച് ഒന്നും പറയണ്ട.
1: ക്യാമ്പസുകളെക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിന്റെയും എം മുകുന്ദന്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിന്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനയ്ക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തളി തുടരുന്നു. കണ്ണാന്തളിയിൽ ഇനി ഒരു നാടകം കേൾക്കാം.
1: കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഉണ്ടാകുന്ന മൂല്യച്യുതിയുടെ നേർക്കാഴ്ച. മാനുഷിക ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നാം മയക്കുമരുന്നിനും മൊബൈലിനും അടിമയാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതമാണ് എന്ന സന്ദേശം പകർന്നുകൊണ്ടും മാതാപിതാക്കളെയും മുതിർന്നവരെയും അധ്യാപകരെയും യുവതലമുറ ബഹുമാനിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു നാടകം വെളിപാട്.

ആവാൻ പോണൂന്ന് കേട്ടു. ഏ, ഈ വെളിച്ചപ്പാട് അറിയാണ്ട് ആരാ വെളിപാട് നടത്തുന്നത്? വെളിപാടിന് അധികാരി വെളിച്ചപ്പാടാണ്. അമ്മയുടെ അരുളപ്പാടാണ് വെളിപാട്. വെളിച്ചപ്പാടിന്റെ സ്ഥാനം കൈയടക്കി വെളിപാട് നടത്തുന്നത് ആരാ? ഏ, എന്തോ എന്താ എന്താ എന്താ നാടകോ? നാടകത്തിനും വെളിപാടുണ്ടോ? ആഹാ, ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുകളയാം. കൊള്ളാവുന്ന വെളിപാടാണെങ്കിൽ കണ്ടു പഠിക്കണം. നിങ്ങളോടൊപ്പം ഞാനും നാടകം കാണാം. ദാ, ഏ, വെളിപാട് പറയുന്ന വെളിച്ചപ്പാടും നാടക വെളിപാട് കാണുന്നുണ്ട്. നമുക്ക് കാണാം അല്ലേ?

0: ശാലിനി, ശാലിനി
1: ആ എന്താ? ദാ വരുന്നു.
0: നാളെയല്ലേ രാഹുലിന്റെ പാരന്റ് ടീച്ചർ മീറ്റിംഗ്. നീ സ്കൂളിൽ പോണം, എനിക്ക് തൃശൂറിൽ കോൺഫറൻസിന് പോണം.
1: അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്കാണെ നാളെ ഓഫീസിൽ 100 കൂട്ടം പണിയുള്ളതാ.
0: ആ ഒന്നും പറയണ്ട, നീ തന്നെ പോണം.
1: നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു.
2: നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയമില്ലെങ്കിൽ ഞാൻ പോകാം അവന്റെ കൂടെ.
0: അമ്മയ്ക്ക് വയസ്സാം കാലത്ത് വേറെ പണിയൊന്നുമില്ലേ, അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം.
2: ഓ, എന്താന്ന് വെച്ചാ ചെയ്യ്, ആരെങ്കിലും പോണോന്ന് വെച്ച് പറഞ്ഞേ ഉള്ളൂ.

0: എന്തോ നാടാ ഇത്.
1: ഹേ മാം, ഡാഡ്, നിങ്ങൾ വരണമെന്നില്ല. ഫ്രീ ആകുമ്പോ സാറിന്റെ കൂടെ ഒരു വീഡിയോ ചാറ്റ് ചെയ്താൽ മതി,
0: അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചാലും മതി.

0: ചേട്ടാ ബസ് വരാറായി, ഞാൻ പോവാ.
1: ആ ഞാനും വരുന്നു.
2: എടാ നീ എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോ.
3: ആദ്യം അവൻ പല്ല് തേച്ചോന്ന് ചോദിക്കും.
2: അതൊക്കെ അവൻ അറിയാ. എടാ രാഹുലെ, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടേ. നിങ്ങൾ എന്തോന്നാ രാവിലെ മൊബൈലിൽ കളിക്കുവാണോ? വല്ല ബ്ലൂവെയിലും ആണോ?
3: അതൊക്കെ പണ്ടേ കളിച്ചു കഴിഞ്ഞതാ. അതിന്റെ അവസാനമാണല്ലോ നിന്നെ കെട്ടിയത്.
2: ഓ, ഒരു തമാശ. അല്ലെങ്കിലും ഇപ്പൊ നമ്മളെയൊന്നും വേണ്ടല്ലോ. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ.

0: ഓ വന്നോ, എന്താ ലേറ്റ് ആയത്?
1: സാർ കോച്ചിങ്.
0: നന്നായി, കോച്ചി കോച്ചി നടന്നോ. ടേക്ക് യുവർ സീറ്റ്. ഓക്കെ, വാട്ട് ഇസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ? അഞ്ജു, വാട്ട് ഇസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ?
2: റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ സാർ.
0: ഗെറ്റ് ഔട്ട്.
2: താങ്ക് യു സാർ.
0: ഫ്രെഡി.
1: സാർ എ പ്ലസ് ബി പ്ലസ്.
0: നല്ല കോച്ചിങ്. രാഹുൽ.
3: സാർ എ സ്ക്വയർ പ്ലസ് ബി ബി സ്ക്വയർ.
0: മതി മതി, ഈ ഇടയായി നിനക്ക് ഇത്തിരി ഉഴപ്പ് കൂടുന്നുണ്ട്. ഷാരൺ.
4: സർ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ.
0: വെരി ഗുഡ്. ഓക്കെ, ഡു സം ക്വസ്റ്റ്യൻസ്.
2: എന്താടാ അവിടെ?
3: ആ ഒന്നുമില്ലടാ.
2: അളയാ അളി, ഒരു സെൽഫി എടാ.
3: ആ ശരി.
0: എന്താ ഇത്? കൊള്ളാം, ക്ലാസ്സിലാണ് സെൽഫി, ഇതാണ് പരിപാടി. നിന്റെ പാരന്റ്സിനെ ഞാൻ ഇന്ന് വിളിച്ച് പറയുന്നുണ്ട്.

0: ആ ഹലോ,
1: ഹലോ, രാഹുലിന്റെ അമ്മയല്ലേ?
0: അതെ.
1: ഞാൻ രാഹുലിന്റെ സാറാണ്. അവൻ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ലേ?
0: അല്ല, എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ചിലപ്പോ അറിയാതെ എങ്ങാനും ബാഗിൽ.
1: അറിയാതെ ഒന്നും അല്ല, അവനെ ശ്രദ്ധിക്കണം. നല്ലവണ്ണം പഠിച്ചോണ്ടിരുന്ന കുട്ടിയാ. ഇപ്പൊ നല്ല ഉഴപ്പാണ്. അനാവശ്യ കൂട്ടുകളൊക്കെ ഉണ്ടെന്നാ തോന്നുന്നേ.
0: ഞാൻ ശ്രദ്ധിച്ചോളാം സാർ.
2: അമ്മ, ഞാൻ ഇപ്പോ വരാം. ഫ്രെഡിയുടെ വീട്ടിൽ പോണം.
0: നീ ഇപ്പൊ വന്ന് കേറിയതല്ലേ ഉള്ളൂ.
2: അതിനെന്താ, ഞാൻ ഉടനെ വരാം.
0: നീ ഇപ്പൊ പോകണ്ട.
2: അതെന്താ ഞാൻ പോയാലോ?
0: പോകണ്ടാന്ന് വെച്ചാ പോകണ്ട.
2: അതെന്താ ഞാൻ പോയാലോ?
0: പോകണ്ടാന്നല്ലേ പറഞ്ഞേ.
2: അതെന്താ ഞാൻ പോയാലെന്നാ?

0: എടാ ഫ്രെഡി, നീ കാര്യം പറയടാ.
1: സാധനമൊക്കെ റെഡിയാണ്, കാശ് കൊടുക്കണം. കാശ് എപ്പ തരാ സാധനം തരും? ഡ്രഗ്സിന്റെ കാര്യത്തിൽ കടമില്ല.
0: എടാ കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാൻ കാശ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. എനിക്ക് സാധനം കിട്ടിയേ പറ്റൂ.
1: മുമ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കാശുണ്ടെങ്കിലേ കാര്യം നടക്കൂ.
0: അളിയ, നീ കാറാണ് ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിയത്. എന്താടാ നീ ഇപ്പൊ ഇങ്ങനെ കിട്ടൂലെന്നൊക്കെ പറഞ്ഞ?
2: നീ എന്താടാ ഫോണിൽ പറഞ്ഞത്?
0: ഒന്നുമില്ല. നിങ്ങൾ എന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ?
2: മക്കളെ, ഞാൻ എന്തൊക്കെയാടാ ഈ കേൾക്കുന്നത്? നീ ആരോടാ സംസാരിച്ചത്?
0: നാശം, വയസ്സായ വല്ല മൂലയിലും പോയിരിക്കണം.
2: അമ്മേ, അച്ഛാ.
3: എന്താ, എന്തു പറ്റി?
2: ഒന്നുമില്ല, ഒന്ന് തല കറങ്ങിയതാ.
4: അതൊന്നും അല്ല, ചേട്ടൻ അമ്മുമ്മയെ പിടിച്ച് തള്ളിയതാ.
3: രാഹുലേ, രാഹുലേ, എന്താണേ ഇത്? ആ ഇങ്ങിതാ.
1: അളിയാ, ഫ്രെഡിയാടാ, ഇന്നത്തേക്ക് ഇവിടെ സാധനം ഒപ്പിച്ചു തരാം. കാശില്ല, ഡ്രഗ്സിന്റെ പരിപാടി ഇനിയേ നടക്കൂല.
3: എടാ നിന്നെ ഞാൻ.
2: അവനെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട, എല്ലാവർക്കും തിരക്കോടെ തിരക്ക്. സ്നേഹം കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ അവനൊരു മൊബൈൽ ഫോണാണ് വാങ്ങിച്ചു കൊടുത്തത്. മക്കളെ ശ്രദ്ധിച്ചു വളർത്തണം.
4: ഞാൻ മാത്രം ശ്രദ്ധിച്ചാ പോരല്ലോ.
3: ആ ഇനി എന്റെ കുറ്റം.
5: ഹലോ, രാഹുലല്ലേ?
3: അല്ല, അവന്റെ തന്ത. നിനക്ക് എന്തോന്ന് വേണോടാ?
5: ആ തന്തയെ തന്നെയാ വേണ്ടത്. ഇത് പോലീസ് സ്റ്റേഷനിൽ നെസ്സയ്യാ. തന്റെ മോന്റെ കൂട്ടുകാരൻ ഫ്രെഡി എന്നൊരുത്തൻ ഞങ്ങളുടെ പിടിയിലായിട്ടുണ്ട്. ഡ്രഗ്സാണ് കേസ്. തന്റെ മോനും കൂട്ടാളിയാണ്. ഞങ്ങൾ അങ്ങോട്ട് വരണോ അതോ താൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ?
3: ആ ഞാൻ അവനെ കൊണ്ടുവരാം സാർ.
4: അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ.
2: അയ്യോ അച്ഛാ, വേണ്ട അച്ഛാ, അവന് പോലീസിന് കൊടുക്കല്ലേടാ.
0: അച്ഛാ രക്ഷിക്കണം. അമ്മ, ഞാൻ ഒരിക്കലും ആ സാധനം കൈ കൊണ്ടുപോലും തൊടത്തില്ല. എന്നെ കൊണ്ടുപോവല്ലേ. അമ്മ അച്ഛനോട് പറയ്, ഞാൻ തെറ്റ് ചെയ്യൂല. അച്ഛാ
3: എന്തായാലും സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം.
6: കണ്ടില്ലേ നാടക വെളിപാട്? ഒരു കുടുംബം മുഴുക്ക കണ്ണീര് കുടിക്കണു. നഞ്ചെന്തിന് നാനാഴി, ഒന്നു മതി. പഠിക്കേണ്ട പ്രായത്തിൽ എന്തിനീ പൊല്ലാപ്പ് പരിപാടി? ജീവിതം കുട്ടിച്ചോറാക്കല്ലേ കുട്ടികളെ. നാടക

മൊബൈലിനും മയക്കുമരുന്നിനും അടിയറ വച്ച് നീർക്കുമിളകൾ പോലെ പൊട്ടിച്ചിതറുവാനുള്ളതല്ല ദൈവം തന്ന ഈ വിലയേറിയ ജീവിതം. ഈ ദുരന്തത്തിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ നമുക്ക് പറന്നുയരാം.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ! കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം! കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ!

കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ. പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലൂടെ ഒരു സഞ്ചാരം.

0: പാട്ടിന്റെ പൊരുളിൽ ഇന്ന് ബിച്ചു തിരുമല രചന നിർവഹിച്ച് ഇളയരാജ ഇണമിട്ട വാരിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ എന്ന പാട്ടിനെ കുറിച്ച് കേൾക്കാം. മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ ഗ്രാമീണ പ്രണയത്തെ ഇത്രത്തോളം മനോഹരമായും താളാത്മകമായും ആവിഷ്കരിച്ച മറ്റൊരു ഗാനം വിരളമായിരിക്കും. ബിച്ചു തിരുമലയുടെ വരികളിൽ ഇളയരാജ സംഗീതം നൽകിയ ഈ ഗാനം ഒരു പെൺകുട്ടിയുടെ ശാലീന സൗന്ദര്യത്തെയും അവളോടുള്ള അനുരാഗത്തെയും കേരളീയമായ ബിംബങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. ഗാനത്തിന്റെ തുടക്കത്തിൽ തന്നെ നായികയുടെ കണ്ണുകളെ വർണ്ണിക്കാൻ കവി ഉപയോഗിക്കുന്ന ഉപമകൾ ശ്രദ്ധേയമാണ്. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ ഇളം മാനോ, കണ്ണുകളെ മീനിനോടും മാനിനോടും ഓലഞ്ഞാലി കുരുവിയോടും ഉപമിക്കുമ്പോൾ അവളുടെ നോട്ടത്തിലെ ചടുലതയും നിഷ്കളങ്കതയുമാണ് കവി വരച്ചു കാട്ടുന്നത്. പീലി വീശിയാടും മാമയിൽ എന്ന ബിംബം അവളുടെ സൗന്ദര്യത്തിലെ ആഡംബരത്തെയും പ്രസരിപ്പിനെയും സൂചിപ്പിക്കുന്നു. പ്രകൃതിയിലെ ജീവജാലങ്ങളുമായി നായികയുടെ അഴകിനെ ബന്ധിപ്പിക്കുന്നത് മലയാള കവിതയിലെ സുന്ദരമായൊരു ശൈലിയാണ്. ഗാനത്തിന്റെ ആദ്യ ഖണ്ഡികയിൽ കേരളത്തിന്റെ ഉത്സവ സംസ്കാരവും കാർഷിക പാരമ്പര്യവുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇല്ലം നിറ നിറനിറ വല്ലം നിറ ചൊല്ലും കിളി വിഷുക്കണി കന്നിക്കിളി. ഇല്ലം നിറ വല്ലം നിറ എന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. വിഷുക്കണിയും കന്നിക്കിളിയും ചേർന്ന് സൃഷ്ടിക്കുന്ന പശ്ചാത്തലം ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ ജീവിതത്തിലെ വിശുദ്ധിയും സമൃദ്ധിയും വിളിച്ചോതുന്നു. അവൾ വളർന്നുവരുന്ന പ്രായത്തെയും യൗവനത്തെയും തുമ്പിലകൾ പിന്നി കുമ്പിളുകൾ തുന്നുന്നതിനോട് ഉപമിക്കുന്നതിലൂടെ പ്രകൃതിയുടെ മാറ്റങ്ങൾ അവളുടെ വളർച്ചയിൽ പ്രതിഫലിക്കുന്നത് കവി കാട്ടിത്തരുന്നു. ഗാനത്തിന്റെ രണ്ടാം ഭാഗം ശുഭകരമായ ഒരു മംഗല്യ മുഹൂർത്തത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പൊന്നും കുല നിറപറ വെള്ളിത്തിര നാദസ്വരം തകിലടി താലപ്പൊലി. നാദസ്വരവും തകിലടിയും താലപ്പൊലിയും ഒരു വിവാഹത്തിന്റെ ആഘോഷമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നാല് നില പന്തലിൽ താലി കെട്ടുമ്പോൾ കാമുകൻ അവളിൽ തിരയുന്നത് ആ നിമിഷത്തിലെ നാണവും തുടർക്കിനാക്കളുമാണ്. ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളും അവളുടെ കാമുകന്റെ പ്രതീക്ഷകളും ഇവിടെ ഒന്നിക്കുന്നു. ഇളയരാജയുടെ സംഗീതമാകട്ടെ ഗാനത്തിലെ ഗ്രാമീണ ഭാവത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. പാട്ടിന്റെ താളം ഒരു ഗ്രാമീണ ഉത്സവത്തിന്റെ സന്തോഷം ശ്രോതാക്കളിൽ നിറയ്ക്കുന്നു. വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ എന്ന ഗാനം കേവലമൊരു പ്രണയഗീതമല്ല, അത് കേരളീയ ഗ്രാമീണതയുടെയും ഐശ്വര്യത്തിന്റെയും പ്രണയ സ്വപ്നങ്ങളുടെയും ഒരു മനോഹരമായ സംഗമമാണ്. വരികളിലെ ലാളിത്യവും ഭാവപൊലിമയും ഈ ഗാനത്തെ തലമുറകൾക്കിപ്പുറവും മലയാളികളുടെ പ്രിയപ്പെട്ട പാട്ടായി നിലനിർത്തുന്നു.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
2: ഡേവിഡ് ഡിയോപ് രചിച്ച വിഖ്യാതമായ കൃതിയാണ് അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക്. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഫ്രിക്കൻ സൈനികരുടെ അനുഭവങ്ങൾ വിവരിക്കുന്ന ഈ നോവൽ 2021 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യത്തെ ഫ്രഞ്ച് നോവലായി ചരിത്രം സൃഷ്ടിച്ചു. ഫ്രാൻസിന് വേണ്ടി ഒന്നാം ലോകമഹായുദ്ധത്തിൽ പോരാടാനെത്തിയ സെനഗലീസ് സൈനികനായ ആൽഫ എൻഡിയയെ കേന്ദ്രീകരിച്ചാണ് കഥ വികസിക്കുന്നത്. യുദ്ധക്കളത്തിൽ വെച്ച് തന്റെ ആത്മമിത്രമായ മാഡംബ ദിയോപ് ശത്രുക്കളുടെ കുത്തേറ്റ് ദാരുണമായി കൊല്ലപ്പെടുന്നു. മരണത്തിന് തൊട്ടുമുമ്പ് തന്നെ കൊന്നുതരാൻ മാഡംബ യാചിക്കുന്നുണ്ടെങ്കിലും ആൽഫയ്ക്ക് അതിന് കഴിയുന്നില്ല. സുഹൃത്തിനെ രക്ഷിക്കാനായില്ല എന്ന കുറ്റബോധം ആൽഫയുടെ മാനസിക നിലയെ തകിടം മറിക്കുന്നു. ഇതിനെ തുടർന്ന് ശത്രു സൈനികരോട് പ്രതികാരം ചെയ്യാനായി അയാൾ രാത്രികാലങ്ങളിൽ നടത്തുന്ന ക്രൂരമായ കൃത്യങ്ങളും അതിലൂടെ അയാൾക്കുണ്ടാകുന്ന മാനസിക പരിവർത്തനവുമാണ് നോവൽ ചർച്ച ചെയ്യുന്നത്. യുദ്ധം മനുഷ്യനെ എങ്ങനെ വെറുമൊരു കൊലയന്ത്രമാക്കി മാറ്റുന്നു എന്ന് നോവൽ വരച്ചുകാട്ടുന്നു. പട്ടാപ്പകൽ ശത്രുവിനെ കൊല്ലുന്നത് വീരകൃത്യം ആയി കാണുന്ന സൈന്യം രാത്രിയിൽ അതേ കൃത്യം ചെയ്യുന്ന ആൽഫയെ ഭ്രാന്തൻ ആയിട്ടാണ് മുദ്രകുത്തുന്നത്. യുദ്ധത്തിലെ ഇത്തരം വൈരുദ്ധ്യങ്ങളെ ഗ്രന്ഥകാരൻ ചോദ്യം ചെയ്യുന്നു. ഫ്രഞ്ച് ഭാഷ നന്നായി അറിയാത്ത ആഫ്രിക്കൻ സൈനികരെ അപരിഷ്കൃതർ എന്ന് വിളിച്ചുകൊണ്ട് ഫ്രഞ്ച് സൈന്യം അവരെ അപകടകരമായ മുൻനിര പോരാട്ടങ്ങളിലേക്ക് തള്ളിവിടുന്നു. വംശീയത എങ്ങനെയാണ് യുദ്ധക്കളത്തിൽ പോലും നിലനിൽക്കുന്നതെന്ന് പുസ്തകം വെളിപ്പെടുത്തുന്നു. സുഹൃത്തിന്റെ മരണം ആൽഫയുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന ആഘാതം വിവരിക്കാൻ മന്ത്രം പോലെ ആവർത്തിക്കുന്ന വരികൾ ഡിയോപ് ഉപയോഗിക്കുന്നു. യുദ്ധം ശാരീരികമായി മാത്രമല്ല ആന്തരികമായും ഒരു മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് ഇത് കാണിച്ചു തരുന്നു. ആൽഫയുടെ പെരുമാറ്റത്തെ നമ്മുടെ മസ്തിഷ്കത്തിലെ അമിഗ്ഡല നൽകുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് പ്രതികരണത്തിന്റെ അതിരൂക്ഷമായ അവസ്ഥയായി കാണാം. അതിഭീകരമായ ഒരു അപകടത്തെ നേരിടുമ്പോൾ അമിഗ്ഡല ഉണർത്തുന്ന ഭയവും ദേഷ്യവും നിയന്ത്രിക്കാൻ അയാളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന് കഴിയാതെ വരുന്നു. ഇത് അയാളെ യുക്തിരഹിതമായ ക്രൂരതകളിലേക്ക് നയിക്കുന്നു. വളരെ ലളിതമായ എന്നാൽ കവിത തുളുമ്പുന്ന ഭാഷയിലാണ് ഡിയോപ്പ് ഈ നോവൽ രചിച്ചിരിക്കുന്നത്. ആൽഫയുടെ ചിന്തകളിലൂടെ കടന്നുപോകുന്ന വായനക്കാരന് അയാളുടെ മാനസിക വ്യഥകളും ഏകാന്തതയും കൃത്യമായി അനുഭവപ്പെടും. അറ്റ് നൈറ്റ് ഓൾ ബ്ലഡ് ഈസ് ബ്ലാക്ക് എന്ന പേര് തന്നെ യുദ്ധക്കളത്തിൽ മരിച്ചു വീഴുന്ന എല്ലാവരുടെയും രക്തത്തിന് ഒരേ നിറമാണെന്നും അവിടെ ജാതിയോ വർണ്ണമോ ഇല്ലെന്നുമുള്ള വലിയ സത്യം വിളിച്ചു പറയുന്നു. യുദ്ധത്തിന്റെ രാഷ്ട്രീയം പറയുന്നതിനൊപ്പം തന്നെ ഒരു മനുഷ്യന്റെ ആന്തരിക തകർച്ചയുടെ ആഴമളക്കുന്ന കൃതി എന്ന നിലയിൽ ഈ നോവൽ ലോക സാഹിത്യത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

വാക്കുകൾ താക്കോലുകൾ പോലെയാണ്. തുറക്കാത്ത ഏത് ഹൃദയത്തിൻ വാതിലും തുറക്കുവാൻ അതിനാകും. വീണ്ടും ഒരിക്കലും തിരിച്ചു കയറാനാവാത്ത വിധം പൂട്ടുവാനും അതിനാകും. വാക്കുകൾക്ക് അർത്ഥമുണ്ട്, അത് സൂക്ഷിച്ചുപയോഗിക്കാനാവണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

നിങ്ങൾ സംഭാവന ചോദിച്ചിട്ട് തരാത്ത വ്യക്തിയെ ഏതു വിധേനയും തകർക്കണമെന്ന ചിന്തയാണ് നിങ്ങൾക്കുണ്ടാകുന്നതെങ്കിൽ മാനസിക വൈകല്യത്തിന് ഉടമയാണ് നിങ്ങൾ. പിരിവ് ചോദിച്ചിട്ട് തരാത്ത കടക്കാരനെ കിണിയിൽപ്പെടുത്തണമെന്ന ചിന്തയും മാനസിക വൈകല്യമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പുരസ്കാര ഗീതങ്ങൾ.
2: 1977 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ഒ എൻ വിക്കായിരുന്നു. മദനോത്സവം എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. സലീൽ ചൗധരിയുടെ സംഗീതം, കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

1977-ലെ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് കെ രാഘവനായിരുന്നു. പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് പി ഭാസ്കരനായിരുന്നു. കെ പി ബ്രഹ്മാനന്ദന് ആലപിച്ച ഗാനം കേൾക്കാം.

1977 മികച്ച ഗായകൻ കെ ജെ യേശുദാസും മികച്ച ഗായിക എസ് ജാനകിയുമായിരുന്നു. മദനോത്സവം എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് സലീൽ ചൗധരി. സന്ധ്യേ കണ്ണീരിതെന്തേ എന്ന പാട്ട് കേൾക്കാം.

ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട. പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്. അത് നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്. അത് ചിലപ്പോൾ അപമാനത്തിന് കാരണമായി എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

വെറുക്കപ്പെടുമോ എന്ന് ഭയന്ന് ഒന്നും മൂടി വെക്കേണ്ടതില്ല. മുഖസ്തുതി പറഞ്ഞു കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകുന്നതാണ്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസൈ റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

വയൽ ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് കൂർക്ക കൃഷിയെ കുറിച്ച് കേൾക്കാം. കേരളീയരുടെ ഭക്ഷണശീലങ്ങളുമായി ഏറെ ഇഴചേർന്ന് നിൽക്കുന്ന ഒരു കിഴങ്ങ് വർഗ വിളയാണ് കൂർക്ക. രുചിയുടെയും പോഷകമൂല്യത്തിന്റെയും കാര്യത്തിൽ മറ്റ് പല കിഴങ്ങുവിളകളെയും പിന്നിലാക്കുന്ന കൂർക്ക ഗ്രാമീണ ഭക്ഷണ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇരുമ്പ്, കാൽസ്യം, നാരുകൾ, അന്നജം തുടങ്ങിയ പോഷക ഘടകങ്ങളാൽ സമ്പന്നമായ കൂർക്ക ആരോഗ്യകരമായ ഭക്ഷണ വിഭവങ്ങളുടെ പട്ടികയിൽ എന്നും മുൻപന്തിയിലാണ്. വിപണിയിൽ നല്ല വില ലഭിക്കുന്നതിനാൽ കർഷകർക്കും വീട്ടുവളപ്പ് കൃഷിക്കാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട വിളയായി ഇത് മാറിയിട്ടുണ്ട്. കേരളത്തിൽ, പ്രത്യേകിച്ച് മധ്യകേരളത്തിലെ മണൽ കലർന്നതും ശരൽ സ്വഭാവമുള്ളതുമായ മണ്ണുകളാണ് കൂർക്ക കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. നല്ല നീർവാർച്ചയുള്ള സ്ഥലങ്ങളിലാണ് കൂർക്ക മികച്ച വിളവ് നൽകുന്നത്. വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ കൃഷിക്ക് അനുയോജ്യമല്ല. മൺസൂൺ മഴ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് കൂർക്ക കൃഷിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത്. സാധാരണയായി ഏപ്രിൽ അവസാനത്തോടെ വാരങ്ങളെടുത്ത് കൂർക്ക കിഴങ്ങുകൾ നട്ടുപിടിപ്പിക്കുന്നു. പിന്നീട് ഇവയിൽ നിന്ന് വളർന്നു വരുന്ന തലപ്പുകളാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. ഏകദേശം 20 സെന്റിമീറ്റർ നീളത്തിൽ വളർന്ന കരുത്തുള്ള തലപ്പുകൾ തിരഞ്ഞെടുത്ത് ജൂൺ മാസത്തിൽ പ്രധാന കൃഷിയിടത്തിലേക്ക് മാറ്റി നടുന്നതാണ് പതിവ്. ഇങ്ങനെ തലപ്പുകൾ ഉപയോഗിച്ച് നടുമ്പോൾ വേരുപിടുത്തം വേഗത്തിലാകുകയും ചെടികളുടെ വളർച്ച മെച്ചപ്പെടുകയും ചെയ്യുന്നു. കൃഷിക്കായി 90 സെന്റിമീറ്റർ വീതിയിലും 20 സെന്റിമീറ്റർ ഉയരത്തിലും ബെഡുകൾ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. ബെഡുകളിൽ തലപ്പുകൾ നടുമ്പോൾ അതിന്റെ പകുതി ഭാഗമെങ്കിലും മണ്ണിനുള്ളിൽ ആഴ്ന്നിരിക്കണം. ഇത് തലപ്പുകൾക്ക് ശക്തമായി വേരുപിടിക്കാനും പിന്നീട് കൂടുതൽ കിഴങ്ങുകൾ രൂപപ്പെടാനും സഹായിക്കുന്നു. കൃഷിയുടെ തുടക്കത്തിൽ ആവശ്യമായ ഈർപ്പം നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ്. കൂർക്കയുടെ മെച്ചപ്പെട്ട ഇനങ്ങൾ വികസിപ്പിക്കുന്നതിൽ കേരള കാർഷിക സർവകലാശാല നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. സർവകലാശാല പുറത്തിറക്കിയ നിധി, സുലഭ എന്നീ ഇനങ്ങൾ കർഷകർക്കിടയിൽ പ്രചാരം നേടിയവയാണ്. ഇതുകൂടാതെ ശ്രീധര എന്ന ഇനവും കൃഷിക്കായി ലഭ്യമാണ്. വിവിധ പ്രദേശങ്ങളിൽ നാടൻ ഇനങ്ങളും ഇപ്പോഴും വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. ചെറിയ കിഴങ്ങുകളുള്ള നാടൻ ഇനങ്ങൾക്ക് പ്രത്യേക മണവും സ്വാദും കൂടുതലാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വലിയ കിഴങ്ങുകളുള്ള ഇനങ്ങൾക്ക് വിളവ് കൂടുതലാണെങ്കിലും മണത്തിന്റെ കാര്യത്തിൽ ഇവ നാടൻ ഇനങ്ങളെക്കാൾ പിന്നിലാണ്. ജൈവ വളങ്ങളോട് വളരെ നന്നായി പ്രതികരിക്കുന്ന ഒരു വിളയാണ് കൂർക്ക. അതിനാൽ ജൈവ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കിഴങ്ങ് വർഗ്ഗങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കാം. ഒരു ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ 10 ടണ്ണിൽ കൂടുതൽ ജൈവവളം നൽകുന്നത് മികച്ച വളർച്ചയ്ക്കും വിളവിനും സഹായിക്കും. ചാണകവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് തുടങ്ങിയ ജൈവവളങ്ങൾ കൃഷിയിടത്തിൽ ധാരാളമായി ചേർക്കുന്നത് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും കിഴങ്ങുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൃഷിക്ക് ശേഷം 5 മാസം പിന്നിടുമ്പോഴേക്കും ചെടികളുടെ ഇലകൾ ക്രമേണ മഞ്ഞളിക്കാൻ തുടങ്ങും. ഇത് വിളവെടുപ്പിനുള്ള പ്രധാന സൂചനയാണ്. ഇലകൾ ഉണങ്ങിത്തുടങ്ങുമ്പോൾ കിഴങ്ങുകൾ പാകമായതായി മനസ്സിലാക്കാം. ഈ സമയത്താണ് വിളവെടുപ്പ് നടത്തേണ്ടത്. ശരിയായ സമയത്ത് വിളവെടുക്കുന്നത് കിഴങ്ങുകളുടെ ഗുണനിലവാരവും സംഭരണശേഷിയും വർദ്ധിപ്പിക്കുന്നു. പോഷകമൂല്യം, രുചി, വിപണി വില, കൃഷിയുടെ ലാളിത്യം എന്നീ സവിശേഷതകൾ കൊണ്ട് കൂർക്ക ഇന്ന് വീണ്ടും ജനപ്രീതി നേടിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ സ്ഥലത്തുപോലും വിജയകരമായി കൃഷി ചെയ്യാൻ കഴിയുന്ന ഈ കിഴങ്ങുവിള വീട്ടുവളപ്പുകളിലും വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയിടങ്ങളിലും മികച്ച വരുമാനം നൽകുന്ന ഒരു കാർഷിക വിളയാണ്. ശരിയായ ഇനങ്ങൾ തിരഞ്ഞെടുക്കുകയും ആവശ്യമായ ജൈവ പരിപാലനം നൽകുകയും ചെയ്താൽ കൂർക്ക കൃഷി കർഷകർക്ക് മികച്ച വിളവും ലാഭവും ഉറപ്പു നൽകും. അവതരണം ഷാൽമ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ਸ਼ਰਵਿ ਆਵਿਸ਼ਕਾਰ।
1: ഈ യാത്ര എനിക്കിഷ്ടം, അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
2: ഈ യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് നീല പെൻഗ്വിനുകളുടെ രാജവീഥികളെ കുറിച്ച് കേൾക്കാം.
3: സൂര്യൻ കടലിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറയുന്ന ഒരു സന്ധ്യാസമയം. ആകാശത്തിന്റെ നീലയും ഓറഞ്ചും ചുവപ്പും കലർന്ന വർണ്ണങ്ങൾ കടൽ തീരത്ത് ഒരു മാന്ത്രിക വെളിച്ചം പരത്തും. അപ്പോഴാണ് ആ അത്ഭുത കാഴ്ച ആരംഭിക്കുന്നത്. പകലന്തിയോളം കടലിന്റെ അഗാധതയിൽ മീൻവേട്ട കഴിഞ്ഞ് കൊച്ചു കാഴ്ചക്കാരായി നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആകർഷിച്ചുകൊണ്ട് ലിറ്റിൽ പെൻഗ്വിൻസ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പെൻഗ്വിനുകൾ തീരത്തേക്ക് വരുന്നു. ഇവയ്ക്ക് ഏകദേശം 33 സെന്റിമീറ്റർ ഒരടിയിൽ താഴെ മാത്രമേ ഉയരമുള്ളൂ. ആദ്യം തിരമാലകൾക്കിടയിലൂടെ ഒരു ചെറിയ അനക്കം കാണാം. ഒരു കൊച്ചു കറുത്ത പുള്ളി പോലെ ആദ്യമായി ഒരു പെൻഗ്വിൻ തലയുയർത്തും. ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ പെൻഗ്വിനുകൾ വെള്ളത്തിൽ നിന്ന് തലയുയർത്തി ചുറ്റും നോക്കും. എന്തെങ്കിലും അപകടമുണ്ടോ എന്ന് നിരീക്ഷിച്ച ശേഷം ഒന്ന് മടിച്ചു മടിച്ച് അവർ പതുക്കെ കരയിലേക്ക് കയറും. ഈ മുൻനിരക്കാർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കിയാൽ പിന്നെയാണ് പ്രധാന പരേഡ് ആരംഭിക്കുന്നത്. പിന്നാലെ 100 കണക്കിന് കുഞ്ഞൻ സൈനികർ തിരമാലകളുടെ താളം പിടിച്ച് കരയിലേക്ക് കയറുന്നത് കാണാം. 1000കണക്കിന് പെൻഗ്വിനുകൾ തിരമാലകൾക്കൊപ്പം ചെറിയ ചെറിയ കൂട്ടങ്ങളായി ബീച്ചിലേക്ക് വരും. അവരുടെ നടത്തം ഒരു യഥാർത്ഥ പരേഡ് പോലെയാണ്. കുഞ്ഞു കൈകൾ വീശി ഓടി നടന്ന് പരസ്പരം വിളിച്ചും തോളിൽ തട്ടിയും പോകുന്ന അവരുടെ നടത്തം കാണാൻ എന്ത് രസമാണെന്നോ. കാലുകൾ ചെറുതായി അകറ്റി ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ഭംഗിയുള്ള വാഡിൽ എന്ന പ്രത്യേക നടത്തത്തിൽ അവർ മണലിലൂടെ നീങ്ങുമ്പോൾ അത് കാണുന്നവരുടെ മനസ്സിൽ സന്തോഷത്തിന്റെ ഒരു ചിരി വിടർത്തും. കടൽത്തീരത്തിന്റെ വെളിച്ചത്തിൽ അവരുടെ തൂവലുകൾ സ്ഫടികം പോലെ തിളങ്ങും. അവർ കൂട്ടം കൂട്ടമായി ഒന്നിച്ച് മുന്നോട്ട് നടക്കും. കാരണം കൂട്ടമായി സഞ്ചരിക്കുന്നത് അവരെ കടൽക്കാക്കുകളെ പോലെയുള്ള ഇരപിടിയന്മാരിൽ നിന്ന് സംരക്ഷിക്കും. കോളനികളിലെ അവരുടെ വീടുകളായ മാളങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഈ യാത്ര. മാളങ്ങൾക്കരികിൽ എത്തുമ്പോൾ ഒരു ദിവസം മുഴുവൻ കാത്തിരുന്ന കുഞ്ഞു പെൻഗ്വിനുകളുടെ ആർത്തിയോടെയുള്ള വിളി ഉയരും. ആ വിളിക്ക് മറുപടിയായി തങ്ങളുടെ കൊച്ചു വീടുകളിലേക്ക് തിരക്കിട്ട് കയറിപ്പോകുന്ന മാതാപിതാക്കളെ കാണുന്നത് അതിമനോഹരമായ ഒരു കുടുംബ ബന്ധത്തിന്റെ കാഴ്ചയാണ്. വിക്ടോറിയയിലെ മെൽബണിൽ നിന്ന് ഏകദേശം 140 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് ഫിലിപ്പ് ഐലൻഡ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബാസ് കടലിടുക്കിലാണ്. ഈ കടലിടുക്ക് ഓസ്ട്രേലിയൻ ഭൂപ്രദേശമായ വിക്ടോറിയയെ ടാസ്മാനിയ ദ്വീപിൽ നിന്ന് വേർതിരിക്കുന്നു. ഫിലിപ്പ്സ് ഐലൻഡ് ബാസ് കടലിടുക്കിൽ നിന്ന് മെൽബണിനടുത്തായി വിക്ടോറിയൻ തീരത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതി സ്നേഹികളും വന്യജീവികളെ ഉൾപ്പെടുന്നവരും തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരിടമാണിത്. ഫിലിപ്പ് ഐലൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ആകർഷണവും ആയ ലോകപ്രശസ്തമായ പെൻഗ്വിൻ പരേഡാണ് നേരത്തെ വിശദീകരിച്ചത്. വർഷത്തിൽ 365 ദിവസവും സൂര്യൻ അസ്തമിച്ച ഉടനെയാണ് ഈ പരേഡ് ആരംഭിക്കുന്നത്. പെൻഗ്വിനുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ വെളിച്ചം കുറയുമ്പോഴാണ് അവർ കരയിലേക്ക് കയറുന്നത്. സന്ദർശകരെല്ലാവരും തങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ഗാലറി സീറ്റുകളിലോ പ്രത്യേക ഇടങ്ങളിലോ സ്ഥാനം പിടിക്കും. കടൽക്കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കും. അസ്തമയ സൂര്യന്റെ മനോഹരമായ വർണ്ണങ്ങൾ ആകാശത്ത് മാഞ്ഞു പോകുമ്പോൾ ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പാണ്. ഗാലറിയിലിരുന്നാണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ടത്. പെൻഗ്വിനുകൾക്ക് ഒരു കാരണവശാലും ശല്യമുണ്ടാവാതിരിക്കാൻ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഫ്ലാഷ് ലൈറ്റ് അവരുടെ കണ്ണുകൾക്ക് ദോഷകരമാണത്രേ. ഇത് വെറുമൊരു ടൂറിസ്റ്റ് ആകർഷണം മാത്രമല്ല, പ്രകൃതിയിലെ നിത്യേനയുള്ള ഒരു അത്ഭുതമാണ്. ഈ കാഴ്ച കാണുന്ന ഓരോ നിമിഷവും ഈ കൊച്ചു കാഴ്ചകളോട് നമുക്ക് തോന്നുന്ന വാത്സല്യവും ആദരവും വിലമതിക്കാനാവാത്തതാണ്. നിശയുടെ ശാന്തതയിൽ ഈ പെൻഗ്വിൻ പരേഡ് ഒരു സ്വപ്നം പോലെ മനസ്സിൽ തങ്ങി നിൽക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനുഷ്യൻ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹെൽമറ്റ് ധരിക്കുകയും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പുതപ്പുമോടുകയും ചെയ്യാറുണ്ട്. എന്നാൽ ശരീരം തകരുമ്പോൾ, നമ്മൾ പുറമേയുള്ള ഇത്തരം കവചങ്ങൾ ഉപയോഗിക്കുമ്പോൾ, മനസ്സ് മുറിവേൽക്കുമ്പോൾ കഥ മാറുകയാണ്. അവിടെ ശരീരക്ഷയമല്ല, മറിച്ച് തലച്ചോറാണ് സ്വന്തം നിലനിൽപ്പിനായി അദൃശ്യമായ പ്രതിരോധ കോട്ടകൾ തീർക്കാൻ തുടങ്ങുന്നത്. സത്യം സഹിക്കാനാവാത്ത അവസ്ഥ വരുമ്പോഴോ കടുത്ത അപമാനം, ഭയം, കുറ്റബോധം, നിരാശ, അസൂയ, കോപം തുടങ്ങിയ തീവ്രമായ വികാരങ്ങൾ മനസ്സിനെ തകർക്കാൻ തുനിയുമ്പോഴോ തലച്ചോർ നമ്മളറിയാതെ പ്രയോഗിക്കുന്ന ചില രഹസ്യ തന്ത്രങ്ങളുണ്ട്. മനഃശാസ്ത്രത്തിൽ ഇവയെ ഡിഫൻസ് മെക്കാനിസംസ് എന്ന് വിളിക്കുന്നു. സിഗ്മണ്ട് ഫ്രോയിഡും പിന്നീട് അന്ന ഫ്രോയിഡും ചേർന്ന് ലോകത്തിന് പരിചയപ്പെടുത്തിയ ഈ ആശയം കേവലം മാനസിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ഓരോ സാധാരണ മനുഷ്യനും തന്റെ ദൈനംദിന ജീവിതത്തിൽ അറിയാതെ ഉപയോഗിക്കുന്ന മാനസിക ആയുധങ്ങളാണ്. തീർത്തും അബോധ മനസ്സിന്റെ താൽപര്യപ്രകാരം പ്രവർത്തിക്കുന്ന ഈ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡിനയൽ. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ യാഥാർത്ഥ്യങ്ങൾ താങ്ങാൻ കഴിയാതെ വരുമ്പോൾ മനസ്സ് അതിനെ പൂർണ്ണമായി നിഷേധിക്കുന്ന അവസ്ഥയാണിത്. ഡോക്ടർ മാരകമായ രോഗമുണ്ടെന്ന് പറഞ്ഞാലും റിപ്പോർട്ട് തെറ്റാണെന്ന് വിശ്വസിക്കുന്നതും പ്രണയബന്ധം തകർന്നിട്ടും പങ്കാളി തിരിച്ചുവരുമെന്ന് കാത്തിരിക്കുന്നതും സത്യം മറക്കാനല്ല, മറിച്ച് അത് ഉൾക്കൊള്ളാനുള്ള ഭയം കൊണ്ട് മനസ്സ് നടത്തുന്ന താൽക്കാലിക രക്ഷാപ്രവർത്തനമാണ്. സമാനമായ രീതിയിൽ ഓർക്കാനും പോലും ഭയപ്പെടുന്ന ബാല്യകാല ട്രോമകളോ അപകടങ്ങളോ ബോധമനസ്സിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റുന്ന പ്രക്രിയയാണ് റിപ്രഷൻ. ഇത് വെറുതെ മറന്നു പോകുന്നതല്ല, മറിച്ച് വേദനയേറിയ ഓർമ്മകളെ തലച്ചോറൊരു ഇരുണ്ട മുറിയിലെന്ന പോലെ അടച്ചുപൂട്ടുന്നതാണ്. എന്നാൽ ഈ ഓർമ്മകൾ ഇല്ലാതാകുന്നില്ല എന്നത് മാത്രമല്ല, അവ പിന്നീട് നെയ്ലുപോലെ മനുഷ്യന്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുകയും ചെയ്യും. മറ്റൊരു രസകരമായ തന്ത്രമാണ് പ്രൊജക്ഷൻ. സ്വന്തം മനസ്സിലുള്ള അസൂയയോ ദേഷ്യമോ പോലുള്ള നെഗറ്റീവ് വികാരങ്ങളെ മറ്റൊരാളിലേക്ക് ചാർത്തിക്കൊടുത്ത് അവനാണ് എന്നെ അസൂയപ്പെടുന്നത് എന്ന് സ്ഥാപിക്കാൻ മനസ്സ് ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. സ്വന്തം കുറ്റങ്ങൾ കാണാൻ തയ്യാറാകാത്തതുകൊണ്ട് മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത് ഈ സ്വഭാവമാണ്. അതേസമയം നമ്മളിൽ പലരും എപ്പോഴെങ്കിലും ഇരയായിട്ടുള്ള ഒന്നാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓഫീസിൽ ബോസിനോട് തോന്നുന്ന ദേഷ്യം, അവിടെ പ്രകടിപ്പിക്കാൻ ഭയന്ന് വീട്ടിലെത്തി തികച്ചും സുരക്ഷിതരായ ഭാര്യയോടോ മക്കളോടോ തട്ടിക്കയറുന്നത് ഇതിനുദാഹരണമാണ്. യഥാർത്ഥ കാരണത്തോട് പ്രതികരിക്കാനാകാതെ വരുമ്പോൾ മനസ്സ് ഏറ്റവും എളുപ്പമുള്ള ഇരകളിലേക്ക് വികാരങ്ങളെ തിരിച്ചുവിടുന്നു. ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊന്നാണ് റേഷണലൈസേഷൻ അഥവാ ന്യായീകരണം കണ്ടെത്തൽ. പരീക്ഷയിൽ തോറ്റ വിദ്യാർത്ഥി തനിക്ക് പഠിക്കാൻ താൽപര്യമില്ലായിരുന്നു എന്ന് പറയുന്നതും, പ്രണയപരാജയത്തിൽ അവൾ എനിക്കൊത്തവളല്ലായിരുന്നു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നതും, കള്ളം പറയുന്നതല്ല മറിച്ച് തകർന്നേക്കാവുന്ന സ്വന്തം ആത്മാഭിമാനത്തെ താങ്ങി നിർത്താൻ മനസ്സ് കണ്ടെത്തുന്ന കേൾക്കാൻ സുഖമുള്ള കാരണങ്ങളാണ്. സമ്മർദ്ദങ്ങൾ കടുത്തുപോകുമ്പോൾ പ്രായപൂർത്തിയായൊരു മനുഷ്യൻ കുഞ്ഞുങ്ങളെപ്പോലെ കരയുകയോ അമിതമായി മറ്റുള്ളവരെ ആശ്രയിക്കുകയോ ചെയ്യുന്ന അവസ്ഥയെ റിഗ്രഷൻ എന്ന് വിളിക്കുന്നു. ഭയത്തിന്റെ മുന്നിൽ മനസ്സ് ഏറ്റവും സുരക്ഷിതമായിരുന്ന പഴയ ബാല്യകാലത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതാണത്. അതുപോലെ തന്നെ ഉള്ളിലെ യഥാർത്ഥ വികാരത്തിന് നേർവിപരീതമായി പുറമേ പെരുമാറുന്ന രീതിയാണ് റിയാക്ഷൻ ഫോർമേഷൻ. ഉള്ളിൽ കടുത്ത വെറുപ്പുള്ള ഒരാളോട് പുറമേ അമിതമായ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. എന്നാൽ ഈ പ്രതിരോധ തന്ത്രങ്ങളിൽ ഏറ്റവും മനോഹരവും ക്രിയാത്മകവുമായ രൂപം സബ്ലിമേഷനാണ്. ഉള്ളിലെ കോപത്തെയും വേദനയെയും മികച്ച കലകളായോ സംഗീതമായോ സാഹിത്യമായോ അല്ലെങ്കിൽ കായിക രംഗത്തെ നേട്ടങ്ങളായോ മാറ്റി നിർക്കുന്ന അത്ഭുത വിദ്യയാണത്. ലോകത്തിലെ പല മഹത്തായ സൃഷ്ടികൾക്ക് പിന്നിലും കലാകാരന്മാരുടെ ഈ സബ്ലിമേഷൻ അടങ്ങിയിട്ടുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ, മനുഷ്യൻ പലപ്പോഴും സത്യങ്ങളെ നേരിടാൻ ഭയപ്പെടുമ്പോൾ അവനിൽ നിന്ന് താൽക്കാലികമായി രക്ഷ നേടാൻ തലച്ചോറൊരുക്കുന്ന സുരക്ഷാ കവചങ്ങളാണ് ഡിഫൻസ് മെക്കാനിസംസ്. ഇവ നമ്മെ കടുത്ത മാനസിക തകർച്ചയിൽ നിന്ന് കാത്തുസൂക്ഷിക്കുന്ന സേഫ്റ്റി വാൽവുകളായി പ്രവർത്തിക്കുന്നുണ്ടെന്നത് സത്യമാണ്. എങ്കിലും ഒരു പരിധിക്കപ്പുറം ഇവയെ ആശ്രയിക്കുന്നത് നമ്മെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകറ്റുകയും സ്വയം തിരുത്താനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും

0: ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധഭൂമി പോലെ സത്യവും അതിനെ പ്രതിരോധിക്കുന്ന മനസ്സും തമ്മിൽ പോരാടുമ്പോൾ ഉള്ളിൽ നടക്കുന്ന രഹസ്യ കളികളെക്കുറിച്ച് ആത്മബോധം ഉണ്ടായിരിക്കുക എന്നത് ഓരോ മനുഷ്യനും തന്റെ മാനസിക പക്വത നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബാല്യകാല സ്മരണകൾ അയവിറക്കുന്ന ഈ ഗാനം കേൾക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ബാല്യകാലത്തേക്ക് തിരിച്ചു പോകുന്നത് പോലെ തോന്നാം. ചില്ല് എന്ന ചിത്രത്തിനു വേണ്ടി ONV രചിച്ച ഈ ഗാനം സംഗീതമയമാക്കിയത് MB ശ്രീനിവാസനാണ്. ഈ ഗാനം വികാരഭരിതനായി യേശുദാസ് പാടുന്നത് നമുക്ക് വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: വന്നതിൽ സന്തോഷമില്ല, പോയതിൽ ഖേദമില്ല. ബുദ്ധൻ ഗയയ്ക്കടുത്ത് ഗയശീർഷം എന്ന മലയിൽ തങ്ങുകയായിരുന്നു. മഞ്ഞുകാലം, ജനുവരിക്കും ഫെബ്രുവരിക്കുമിടയിൽ ഏറ്റവും തണുപ്പമുള്ള 8 നാളുകൾക്ക് അന്തരട്ടകം എന്ന് പറയും. അങ്ങനെയുള്ള രാത്രികളിൽ ജഡിലന്മാർ എന്നറിയപ്പെടുന്ന ഏതാനും സന്യാസികൾ തണുത്തുറയുന്ന ഗയ നദീജലത്തിൽ മുങ്ങിക്കുളിച്ച് ഹോമങ്ങൾ ചെയ്യുന്നത് ബുദ്ധൻ കാണാനിടയായി. അത്തരം തീവ്ര പീഡനങ്ങൾ കൊണ്ട് വിശുദ്ധി നേടാമെന്നാണ് ജഡിലന്മാർ വിശ്വസിച്ചിരുന്നത്. ഭഗവാൻ അവരുടെ പ്രവൃത്തി കണ്ട് ഇപ്രകാരം പറഞ്ഞു: ജലത്താലല്ല മനുഷ്യൻ വിശുദ്ധി നേടുന്നത്. ഈ നദീജലത്തിൽ എത്രയേറെ ജനങ്ങളുണ്ട് സ്നാനം ചെയ്യുന്നു. ആരിൽ സത്യവും ധർമ്മവുമുണ്ടോ അവരാകുന്നു വിശുദ്ധൻ. മറ്റൊരിക്കൽ ബുദ്ധൻ ശ്രാവസ്തിയിലെ ജേതവനത്തിൽ തങ്ങുകയായിരുന്നു. ബുദ്ധനെ കണ്ടു വണങ്ങാൻ സംഗാമജി എന്ന മുതിർന്ന ഭിക്ഷു അവിടെ വന്നു. മരച്ചുവട്ടിലിരുന്ന് ഉച്ചവിശ്രമം കൊള്ളുകയായിരുന്നു സംഗാമജി. അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ പത്നി ഒരു ബാലനെയും കൂട്ടി അടുത്തേക്ക് ചെന്നു പറഞ്ഞു: ഹേ സന്യാസി, ഞാൻ അങ്ങയുടെ പത്നിയും ഇവൻ അങ്ങയുടെ മകനുമാണ്, ഞങ്ങളെ പരിപാലിക്കൂ. സംഗാമജി ഒന്നും മിണ്ടിയില്ല. ഇത് മൂന്നുരു ആവർത്തിച്ചു. പിന്നെ ആ സ്ത്രീ കുഞ്ഞിനെ സംഗാമജിയുടെ മുന്നിലിരുത്തിയിട്ട് ഇത് അങ്ങയുടെ മകൻ, പരിപാലിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് യാത്രയായി. ഏതാനും അടികൾ നടന്ന് സ്ത്രീ തിരിഞ്ഞു നോക്കി. സ്ഥവിരൻ, ആ മുതിർന്ന ഭിക്ഷു കുട്ടിയെ നോക്കുന്നത് പോലുമില്ല. ആ അമ്മ തിരിച്ചു വന്ന് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. സംഗാമജിയുടെ പ്രവൃത്തിയെപ്പറ്റി ബുദ്ധൻ പറഞ്ഞു: വന്നതിൽ സന്തോഷമില്ല, പോയതിൽ ഖേദമില്ല. സംഗാമജി ബന്ധന വിമുക്തൻ തന്നെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ആഗസ്റ്റ് 13. ടൈം ട്രാവലർ ആഗസ്റ്റ് 13-ന്റെ അന്തരംഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. 1795 ആഗസ്റ്റ് 13, മറാഠ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പശ്ചിമ മധ്യഭാരതത്തിൻ്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന മാൾവ രാജ്യം 3 പതിറ്റാണ്ട് കാലം പ്രശസ്തമായ നിലയിൽ ഭരിച്ച തത്വജ്ഞാനിയായ രാജ്ഞി അഹല്യബായ് ഹോൾക്കർ അന്തരിച്ചു 1926 ആഗസ്റ്റ് 13. പശ്ചിമാർത്ഥഗോളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം സ്ഥാപിച്ചുകൊണ്ട് വിപ്ലവ പ്രസ്ഥാനത്തിലെ ചരിത്ര നായകനായി ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ച ഫിദൽ കാസ്ട്രോ ജന്മം കൊണ്ടിരിക്കുന്നു. 1961 ആഗസ്റ്റ് 13, രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള വിശ്വ മാനവികതയുടെ ചരിത്രത്തിലെ മഹാകളങ്കമായി നിലനിന്നിരുന്ന ബെർലിൻ മതിലിൻ്റെ നിർമ്മാണം ദേ ആരംഭിച്ചിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. നിർമാല്യം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത് കെ പി ബ്രഹ്മാനന്ദനും എൽ ആർ അഞ്ജലിയും ചേർന്ന്.

യെരുശലേം പുത്രികളെ, നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കാതെ, നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ സന്തതികൾക്ക് വേണ്ടിയും വിലപിക്കുവിൻ. എന്തെന്നാൽ മനുഷ്യർ പച്ചമരത്തോടിപ്രകാരം ചെയ്താൽ ഉണങ്ങിയതിനോട് എന്തു ചെയ്യാൻ മടിക്കുകയില്ല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് വാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ സംസ്ഥാനത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീരദേശവും വനവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്ര നിയന്ത്രണം വർദ്ധിപ്പിക്കുന്ന നീക്കത്തെയും സംസ്ഥാനം എതിർക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും 2 മലയാളികൾ ഉൾപ്പെടെ 115 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് മോഹിനിയാട്ടം അധ്യാപിക ഗിരിജചന്ദ്രൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമ്മുടെ രാജ്യത്തെ ഒരു കലാകാരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് സംഗീത നാടക അക്കാദമിയുടെ ഒരു പുരസ്കാരം ലഭിക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രൗഢമായ ഒരു സദസ്സിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിച്ചത് എന്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിന് സർവശക്തനായ ഈശ്വരനോടും എന്റെ ഗുരുക്കന്മാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു.
0: ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ മറ്റന്നാൾ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പുകോട്ടയിൽ ഇതാദ്യമായി ഇത്തവണ വന്ദേമാതരം ആലപിക്കും. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടന്നു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കും. ഹർ ഘർ തിരംഗയുടെ ഭാഗമായുള്ള പരിപാടികളും പുരോഗമിക്കുകയാണ്. രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വനിതാ ശിശുവികസന വകുപ്പ് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വനിതാ നടത്തം നാളെ രാത്രി 9:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 1 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സ്വാതന്ത്ര്യം പകൽ മാത്രമല്ല രാത്രിയിലും എന്നതാണ് വനിതാ നടത്തത്തിന്റെ സന്ദേശം. പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
2: പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പ്രത്യേക പരാതി ഹെൽപ്പ് ഡെസ്ക്, വനിതാ ഹെൽപ്പ് ഡെസ്ക്, കുട്ടികളുടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി വിവിധ സേവനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. പോലീസ് സ്റ്റേഷൻ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും പൊതുജന സൌഹൃദ അന്തരീക്ഷം നിലനിർത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. അതോടൊപ്പം മൂന്നാമുറ പോലുള്ള അപരിഷ്കൃത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി ആധുനിക ജനാധിപത്യത്തിന്റെ ഉത്തമ മാതൃകയാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റാനും ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്.
0: ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ കൊച്ചിയിൽ സമാപിക്കും. 5 ദിവസത്തെ അഭ്യാസ പ്രകടനത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ്, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി 2005 മുതൽ നടത്തിവരുന്ന ഉഭയകക്ഷി പരിശീലന അഭ്യാസത്തിന്റെ 8th പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനായി 5 കോടിയിലധികം രൂപയുടെ അധിക ഫണ്ട് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ജീവനക്കാർക്കുള്ള ഉത്സവ ആനുകൂല്യങ്ങൾ നൽകുമെന്നും മെഡിസെപ്പ് പദ്ധതി പുനഃക്രമീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങൾ ഞായറാഴ്ച തുടങ്ങും. രാവിലെ 9 ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ മുഖ്യമന്ത്രി ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
4: ശനിയാഴ്ച വൈകിട്ട് ഹിൽ പാലസിൽ നിന്ന് അത്തപതാക അത്തം നഗറിലേക്ക് എത്തും. ഞായറാഴ്ച പുലർച്ചെ 5 അത്തം ഉണർത്തൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. തുടർന്ന് ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്ക് ഇറങ്ങും. ഗജവീരന്മാരും നിശ്ചല ദൃശ്യങ്ങളും കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. അത്തച്ചമയത്തോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഒട്ടേറെ സാംസ്കാരിക പരിപാടികളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിലെ വിവിധ വേദികളിൽ അരങ്ങേറുക.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 6 ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി കായിക താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കർ മുരളിക്കും പാരാ അത്ലറ്റിക്സിൽ വെള്ളി ലഭിച്ച മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. 12 വയസ്സിന് താഴെയുള്ളവരുടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയി ദിവീ വിജേഷിനും U23 ഏഷ്യൻ ഗെയിംസ് മിക്സഡ് റിലേയിൽ സ്വർണം നേടിയ സാന്ദ്രമോൾ സാബുവിനും 20 ലക്ഷം രൂപ വീതവും സമ്മാനിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സജൻ പ്രകാശ്, അൻസ ബാബു എന്നിവർക്ക് 5 ലക്ഷം രൂപ വീതവും നൽകും. അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിൽ വിവിധ കായിക ഇനങ്ങളിൽ നേട്ടം കൈവരിച്ച 4 മലയാളി കായിക താരങ്ങൾക്ക് മുംബൈ ആദായ നികുതി വകുപ്പ് സ്പോർട്സ് ക്വാട്ടയിൽ നിയമനം നൽകി. സാന്ദ്രമോൾ സാബു, ജിൽന MV, ശ്യാം പ്രസാദ് യു, അൽഫോൻസിയ എം എന്നിവർ മുംബൈ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ അലോക് കുമാറിൽ നിന്ന് നിയമന ഉത്തരവുകൾ ഏറ്റുവാങ്ങി. ഫുട്ബോൾ, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ എന്നീ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച താരങ്ങളാണ് ഇവർ. CBSE 12th class സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ. സാന്ധ്യരാഗങ്ങളിൽ ഇനി ബി വസന്തയും രേണുകയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബോബനും മോളിയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

മികച്ചത് തേടി മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിച്ചമുള്ള ജീവിതത്തിന് തിരശീല വീഴാൻ തുടങ്ങിയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹലോ, ഞാൻ ഷസിയ ജിലു, മലപ്പുറം തിരൂരിൽ നിന്നാണ് വരുന്നത്. ഇന്ന് കരുണാസായി റേഡിയോയിലൂടെ ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് ആശാൻ എന്ന മൂവിയിലെ സൂരജ് സന്തോഷ് പാടിയ കുഞ്ഞിക്കവിൾ മേഘമേ.

ഹായ്, ഞാൻ ആദില. ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു. ഞാൻ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് നീയാകും പൂവിൻ നറുമണി കണ്ടായി തീരുമാറോ ഫ്രം ഹാപ്പി സർദാർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് കൈലാസ്, ഞാൻ കോട്ടയ്ക്ക് നിന്നാണ് വരുന്നത്. എനിക്ക് റേഡിയോയിൽ കേൾക്കാൻ ഇഷ്ടപ്പെട്ട പാട്ട് റാസാത്തി ഉണ്ണെ കാണാതെ നെഞ്ച്, ജയചന്ദ്രൻ പാടിയ പാട്ട്.

ഹായ്, എൻ്റെ പേര് സ്റ്റെഫനൻ. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇന്ന് കരുണാസായി റേഡിയോയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് 1981 പുറത്തിറങ്ങിയ പാളങ്ങൾ എന്ന സിനിമയിലെ ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പാട്ടാണ്.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് അനു, ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എനിക്കിന്ന് കരുണാസായി കേൾക്കാൻ താല്പര്യമുള്ള പാട്ട് ചിത്രം സിനിമയിലുള്ള ഇരൺമേ.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹായ്, എൻ്റെ പേര് ഹാനിയ. ഞാൻ വരുന്നത് തിരുവല്ല എന്ന സ്ഥലത്തു നിന്നാണ്. കർണാസ റേഡിയോയിൽ എനിക്കിന്ന് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് എന്നോട് നീ ഇരുന്നാൽ ഐ എന്ന മൂവിയിലെ സോങ്ങാണ്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: പണ്ട് നമ്മൾ കരുതിയിരുന്നത് ഓർമ്മകൾ എന്നത് ഒരിക്കൽ റെക്കോർഡ് ചെയ്താൽ മാറ്റമില്ലാതെ ഇരിക്കുന്ന ഒരു സീഡി പോലെയാണ് എന്നാണ്. എന്നാൽ ഓരോ തവണ നമ്മൾ ഒരു കാര്യം ഓർത്തെടുക്കുമ്പോഴും ആ ഓർമ്മയെ തലച്ചോർ വീണ്ടും തിരുത്തി എഴുതുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. നമ്മുടെ ഓർമ്മകളെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കാറുണ്ട്. 10 വർഷം മുമ്പ് നടന്ന ആ കാര്യം എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങൾ ആ പഴയ കാര്യം ഇന്ന് ഓർത്തെടുക്കുമ്പോൾ അത് 10 വർഷം മുമ്പ് നടന്ന അതേപടിയല്ല നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. ഓരോ തവണ ഓർക്കുമ്പോഴും നിങ്ങളുടെ തലച്ചോർ ആ ഓർമ്മയിൽ പുതിയ നിറങ്ങളും മാറ്റങ്ങളും ചേർക്കുന്നുണ്ട്. ഓർമ്മകൾ എന്നത് ഒരു കമ്പ്യൂട്ടറിലെ ഫയൽ എടുക്കുന്നത് പോലെയല്ല, മറിച്ച് ഓരോ തവണ ഓർക്കുമ്പോഴും തലച്ചോർ ആ സംഭവത്തെ വീണ്ടും നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ, സാഹചര്യം, വികാരങ്ങൾ എന്നിവയെല്ലാം ആ പഴയ ഓർമ്മയുമായി കലരുന്നു. ഇതിനെയാണ് റീകൺസോളിഡേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ഓർമ്മ പുതുക്കുമ്പോൾ അത് താൽക്കാലികമായി അസ്ഥിരമാവുകയും പുതിയ വിവരങ്ങൾ കൂടി ചേർത്ത് വീണ്ടും സേവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പലപ്പോഴും ദൃക്സാക്ഷികൾ ഒരേ സംഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ കള്ളം പറയുന്നതല്ല, മറിച്ച് അവരുടെ തലച്ചോർ ആ ഓർമ്മയെ പലതവണ പുതുക്കിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണത്. ആവർത്തിച്ച ഒരു കാര്യം ഓർക്കുമ്പോൾ അതിലെ ചില ഭാഗങ്ങൾ മാഞ്ഞുപോകാനോ പുതിയ ചില ഭാവനകൾ അതിൽ കയറിക്കൂടാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർമ്മകൾ 100% കൃത്യമാണെന്ന് അവകാശപ്പെടാൻ നമുക്ക് കഴിയില്ല. ഒരു കാര്യം ഓർക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ, വികാരം എന്നിവയുമായി ബന്ധപ്പെട്ട നാഡീവ്യൂഹങ്ങൾ സജീവമാകും. സങ്കടത്തിലിരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അതിന് കൂടുതൽ സങ്കടകരമായ ഒരു സ്വഭാവം വരുന്നത് ഇതുകൊണ്ടാണ്. സന്തോഷത്തിലിരിക്കുമ്പോഴാകട്ടെ പഴയ കയ്പുള്ള അനുഭവങ്ങൾ പോലും അത്ര മോശമായി തോന്നില്ല. ഈ കണ്ടെത്തൽ മാനസികാരോഗ്യ രംഗത്ത് വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത്. ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മാനസിക ആഘാതം ഉണ്ടാക്കിയതോ ആയ ഓർമ്മകളെ ശരിയായ രീതിയിൽ വീണ്ടും ഓർത്തെടുക്കാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ ആ ഓർമ്മകളുടെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും. ഓർമ്മകളെ തിരുത്തി എഴുതാനുള്ള തലച്ചോറിന്റെ ഈ കഴിവ് കൗൺസിലിംഗിലും മറ്റും ഫലപ്രദമായി ഉപയോഗിക്കാം. ഓർമ്മകൾ എന്നത് ഉറച്ചുപോയ ശിലകളല്ല, മറിച്ച് ഒഴുകുന്ന പുഴ പോലെയാണ്. അത് മാറിക്കൊണ്ടേയിരിക്കും. പഴയ കാര്യങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നതിനേക്കാൾ പ്രധാനം ഇന്നത്തെ നമ്മുടെ ചിന്തകൾ നാളത്തെ നല്ല ഓർമ്മകളാക്കി മാറ്റുക എന്നതാണ്. കാരണം നിങ്ങളുടെ ഇന്നത്തെ സന്തോഷമാണ് നിങ്ങളുടെ ഓർമ്മകളുടെ നാളത്തെ നിറം.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് അവ്യക്തതയെ ഭയപ്പെടുന്ന തലച്ചോർ എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി അവ്യക്തതയെ ഭയപ്പെടുന്ന തലച്ചോർ എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. മനുഷ്യന്റെ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തിരുത്തിക്കുറിക്കുന്ന ഒരു രഹസ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത്,

0: അറിയാനും അതിനനുസരിച്ച് തയ്യാറെടുക്കാനും വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം പ്രവചിക്കാൻ കഴിയാത്തതും അനിശ്ചിതത്വം ഉള്ളതുമായി തോന്നുമ്പോൾ തലച്ചോറിലെ അലാറം സിസ്റ്റം ഉണരുന്നത്. ഈ അലാറം സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗമാണ് അമിഗ്ഡല. ഇത് വികാരങ്ങളെയും ഭയത്തെയും പ്രോസസ് ചെയ്യുന്ന കേന്ദ്രമാണ്. ജീവിതം അവ്യക്തമായിരിക്കുമ്പോൾ അമിഗ്ഡല സജീവമാവുകയും അപകടത്തെക്കുറിച്ച് സൂചനകൾക്കായി നിരന്തരം തിരയുകയും ആശൂന്യമായ ഭാഗങ്ങൾ നികത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു ടെസ്റ്റ് എഴുതുന്നതിനേക്കാൾ കൂടുതൽ സമ്മർദ്ദം നിങ്ങൾ അനുഭവിക്കുന്നത് അതിന്റെ ഫലം കാത്തിരിക്കുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ഒരാൾ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാനായി സമയം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാത്തിരിപ്പ് ആയിരിക്കും യഥാർത്ഥ സത്യം നേരിടുന്നതിനേക്കാൾ കൂടുതൽ അസ്വസ്ഥത നൽകുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ മനസ്സ് ആഗ്രഹിക്കുന്നു. ഉത്തരം ബുദ്ധിമുട്ട് ഉള്ളതാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വെല്ലുവിളി അഥവാ ചലഞ്ച്, ഇത് ഒരു പ്രശ്നമാണ്. എനിക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. അവ്യക്തത, അതായത് കൺഫ്യൂഷൻ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എവിടെയാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത് എന്നും അറിയില്ല. അതുകൊണ്ട് നമ്മുടെ തലച്ചോറ് സുഖസൗകര്യങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്നത് വ്യക്തമായ ദിശാബോധത്തിനാണ്. വ്യക്തത ലഭിക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിന് ഒരു ദിശാബോധം നൽകുന്നു. ഈ സമയത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രശ്നം പരിഹരിക്കുന്നതിനും ഉത്തരവാദിയായ തലച്ചോറിന്റെ ഭാഗമായ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന് ഇടപെടാൻ കഴിയുന്നു. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അമിഗ്ഡലയുടെ വൈകാരികമായ ആശയക്കുഴപ്പങ്ങളെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എവിടെ തുടങ്ങണമെന്നറിയില്ല, എല്ലാം ഒരു ദുരന്തമാകും. ഇത് അവ്യക്തതയാണ്. ഇവിടെ അമിഗ്ഡല അലാറം മുഴക്കുന്നു. എന്നാൽ എനിക്ക് 5 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിലൊന്നാമത്തേത് എ ആണ്, അത് 30 മിനിറ്റ് കൊണ്ട് തീർക്കാം. ഇപ്പോൾ വ്യക്തതയായി. ഇവിടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ചുമതല ഏറ്റെടുക്കുകയും അമിഗ്ഡലയെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു സത്യമുണ്ട്. സുഖസൗകര്യങ്ങൾ സമാധാനം നൽകുന്നില്ല, മറിച്ച് മനസ്സിലാക്കലാണ് സമാധാനം നൽകുന്നത്. നമ്മൾ കാര്യങ്ങൾ എത്രത്തോളം വ്യക്തമായി മനസ്സിലാക്കുന്നുവോ അത്രത്തോളം നമ്മുടെ സമ്മർദ്ദം കുറയുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾക്ക് അമിതമായ സമ്മർദ്ദമോ കാര്യങ്ങൾ താങ്ങാൻ കഴിയുന്നില്ല എന്ന തോന്നലോ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ എളുപ്പമാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവയെ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. തലച്ചോറിന് വ്യക്തത നൽകാനുള്ള ലളിതമായ വഴികളെക്കുറിച്ച് പറയാം. ആശങ്കകളെയും ചെയ്യാനുള്ള കാര്യങ്ങളെയും പേപ്പറിൽ എഴുതി വയ്ക്കുക. എഴുതുമ്പോൾ അവ അവ്യക്തമായ ചിന്തകളിൽ നിന്ന് വസ്തുതകളായി മാറുകയും തലച്ചോറിന് പ്രോസസ് ചെയ്യാൻ എളുപ്പമാവുകയും ചെയ്യും. വിശ്വസ്തനായ ഒരാളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന്റെ സഹായം തേടുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ചിന്തകളെ വാക്കുകളാക്കി മാറ്റാനും അതുവഴി അവ്യക്തമായതിനെ നിർവചിക്കാനും സഹായിക്കും. പ്രശ്നത്തിന്റെ പരിഹാരം അറിയില്ലെങ്കിൽ പോലും പ്രശ്നം എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുക. ഉദാഹരണത്തിന്, എന്റെ ജീവിതം തകർന്നു എന്നതിന് പകരം എന്റെ ജോലി, സാമ്പത്തിക കാര്യങ്ങൾ, വ്യക്തിബന്ധങ്ങൾ എന്നിവയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്ന് ലിസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ മനസ്സിന് വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്മർദ്ദത്തിന് അതിന്റെ ഭൂരിഭാഗം ശക്തിയും നഷ്ടപ്പെടുന്നു. ഓർക്കുക, തലച്ചോറ് വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ നയന. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ എന്ന അസുഖത്തെ കുറിച്ചാണ്. ഇന്ന് ലോകത്ത് മൊബൈൽ ഫോണും ഇന്റർനെറ്റും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് കുട്ടികളും കൗമാരക്കാരും യുവാക്കളും ഓൺലൈനിൽ ഗെയിമുകൾ ധാരാളമായി കളിക്കുന്നു. വിനോദത്തിനായാണ് നമ്മൾ ഈ ഗെയിമുകൾ കളിക്കുന്നത്. പക്ഷേ ഒരു പരിധിക്കപ്പുറമാകുമ്പോൾ ഈ ഗെയിം കളികൾ നമ്മളുടെ പഠനത്തെയും ജോലി

യും കുടുംബജീവിതത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്ന തരത്തിൽ മാറുന്നതായി കാണാം. ഇതൊരു നിയന്ത്രണം വിട്ട് രീതിയിൽ ഉപയോഗമാവുമ്പോൾ നമുക്കൊരു മാനസിക ആരോഗ്യ പ്രശ്നമായി മാറാം. ഇതാണ് ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്? ഗെയിം കളിക്കാനുള്ള ആഗ്രഹം നിയന്ത്രിക്കാൻ കഴിയാതെ വരിക, ഗെയിമിന് ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുക, അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഗെയിം കളി തുടർന്നുകൊണ്ടേയിരിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഈ അവസ്ഥ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും തുടരുമ്പോഴാണ് നമുക്ക് സാധാരണമായി രോഗനിർണയം നടത്തുന്നത്. പലപ്പോഴും ഈ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ പ്രശ്നം വിനോദത്തിനുമായി നമ്മൾ ഈ കളികൾ ആരംഭിച്ചതിന് ശേഷം ഒരു പ്രത്യേക അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഏതൊരു അഡിക്ഷനിലും ഏതൊരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോഴും ഉണ്ടാകുന്ന വിഡ്രോവൽ സിംറ്റംസ് പോലെ നമ്മൾ ഈ ഉപയോഗം നിർത്തുമ്പോൾ അവർക്ക് കുറെ വിഡ്രോവൽ സിംറ്റംസ് പിൻവാങ്ങൽ സിംറ്റംസും ഉണ്ടാകുന്നതായി കാണാം. നമുക്ക് എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നോക്കാം. ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ ഉള്ളവരിൽ പ്രധാനമായി കാണുന്നത് ദിവസത്തിന്റെ ഭൂരിഭാഗം സമയവും ഗെയിമിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക, ഗെയിം കളിക്കാനായുള്ള സമയം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക. ഈ 5 മിനിറ്റ് മതി, 5 മിനിറ്റ് മാത്രം, 5 മിനിറ്റ് മാത്രം എന്ന് മണിക്കൂറുകളോളം പറഞ്ഞു പറഞ്ഞ് ഇരുന്നിട്ട് ഒരുപാട് മണിക്കൂറുകളായാൽ കൂടുതൽ അത് നിർത്താതെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത, പഠനം, ജോലി, കുടുംബം, സുഹൃത്തുക്കൾ എന്നിവയെ അവഗണിക്കുക, ഉറക്കക്കുറവ്, ഭക്ഷണം ഒഴിവാക്കൽ, ശാരീരിക പ്രവർത്തനങ്ങൾ കുറയുക, ഗെയിം കളിക്കാൻ കഴിയാത്തതാൽ അസ്വസ്ഥത, ദേഷ്യം, ഉത്കണ്ഠ, വിഷമം എന്നിവ അനുഭവപ്പെടുക, മുൻപ് സന്തോഷം നൽകിയിരുന്ന മറ്റ് ഹോബികളിൽ താല്പര്യം കുറയുക, വീട്ടുകാരോട് സമയം മറച്ചു വയ്ക്കുകയോ കള്ളം പറയുകയും ചെയ്യുക, പരീക്ഷയിൽ മോശം പ്രകടനം, ജോലിയിൽ വീഴ്ച, സാമ്പത്തിക നഷ്ടം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഗെയിം കളി തുടരുക. എന്തുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്? ഒരൊറ്റ കാരണം മാത്രമല്ല ഇതിന് പിന്നിൽ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ തലച്ചോറിലെ കെമിക്കൽസ് അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ സംവിധാനം. ഗെയിം കളിക്കുമ്പോഴും ജയിക്കുമ്പോഴും പുതിയ ലെവലിൽ എത്തുമ്പോഴും നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രവർത്തിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ പ്രവർത്തനം വർദ്ധിക്കുന്നു. ആ ഒരു എന്താ പറയുക, ചിലരൊക്കെ പറയും കിക്ക് കിട്ടുന്നു, ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് അത് കിട്ടുമ്പോൾ അത് വീണ്ടും വീണ്ടും ആ കിക്ക് വേണം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം വേണമെന്ന് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നു. ആഗ്രഹം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് കളിക്കുമ്പോൾ കിട്ടുന്നതിനാൽ വീണ്ടും വീണ്ടും കളിച്ചുകൊണ്ടേയിരിക്കും. ഇതേ പ്രവർത്തനങ്ങൾ, ഇതേ മെക്കാനിസം തന്നെയാണ് മദ്യപാനത്തോടുള്ള ആസക്തിയുള്ള ആളുകൾക്കും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഏതൊരു അഡിക്ഷനും ഏത് ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോഴും കിട്ടുന്ന അതേ ഒരു എഫക്ട് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിനെ ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്, വ്യക്തിപരമായ ഘടകങ്ങൾ, ആവേശം കൂടുതലുള്ള ആൾക്കാർ, സ്വയം നിയന്ത്രണം കുറവുള്ളവർ, ഏകാന്തത അനുഭവിക്കുന്നവർ, ആത്മവിശ്വാസ കുറവുള്ളവർ എന്നിവരിൽ ഈ ഒരു പ്രവണത കൂടുതലാണ്. മൂന്നാമത്തേത്, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, വിഷാദ രോഗം, ADHD, ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി എന്നിവയുള്ള ആളുകൾക്ക് ഈ ഗെയിമിംഗ് ഡിസോർഡർ കൂടുതൽ കാണാം. നാലാമത്, എന്തെങ്കിലും എൻവയോൺമെന്റൽ അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ്, കുടുംബം, സാമൂഹിക ഘടകങ്ങൾ, കുടുംബത്തിൽ ആശയവിനിമയ കുറവായിരിക്കാം, മാതാപിതാക്കളുടെ മേൽനോട്ടക്കുറവായിരിക്കാം, അമിതമായ സ്ക്രീൻ ഉപയോഗം, കൂട്ടുകാരുടെ സ്വാധീനം എന്നിവ കാരണം ഇതുണ്ടാവാം. എന്തെല്ലാം ദോഷഫലങ്ങൾ ഉണ്ടാവാം ഇതിൽ നിന്ന്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠനത്തിൽ പിന്നോക്കം പോവുക, ജോലിയിൽ കാര്യക്ഷമത കുറയുക, കുടുംബ ബന്ധങ്ങളിൽ അകലം വരിക, ഉറക്കക്കുറവ്, ക്ഷീണം, അമിതവണ്ണം, കഴുത്ത് പുറവേദന, കണ്ണിന്റെ പ്രശ്നങ്ങൾ, ഉത്കണ്ഠയും വിഷാദവും വർദ്ധിക്കുക, ചിലരിൽ ആക്രമണ സ്വഭാവം അല്ലെങ്കിൽ സാമൂഹിക ഒറ്റപ്പെടലും ഉണ്ടാകാം. എന്താണ് ഇതിനെ എങ്ങനെ ചികിത്സിക്കാമെന്ന് നോക്കാം. ഈ ഒരവസ്ഥയ്ക്ക് ചികിത്സ ലഭ്യമാണ്. ഇതിന് രണ്ട് രീതിയിൽ നമുക്ക് ചികിത്സിക്കാം. മരുന്നുകൾ കൊടുക്കാം, അതായത് ഇപ്പം ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി എന്ന അസുഖങ്ങൾ കൂടെയുള്ള ആളുകളാണെങ്കിൽ അതിന്റെ അതിൻ്റെതായ ചികിത്സകൾ, ആൻസൈറ്റി ചികിത്സിക്കുക, ഡിപ്രഷൻ ചികിത്സിക്കുക, സോഷ്യൽ ആൻസൈറ്റി ആണെങ്കിൽ അത് ചികിത്സിക്കുക, പിന്നെ ദേഷ്യം കൂടുതൽ ഉണ്ടെങ്കിൽ, ഉറക്കക്കുറവുണ്ടെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ആദ്യമേ ചികിത്സിച്ച് മാറ്റുക, പിന്നെ തെറാപ്പി അല്ലെങ്കിൽ എന്താണ് കൗൺസിലിംഗ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനത്തെ രീതിയിലുള്ള ചികിത്സകളും ഉണ്ട്. അതിന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന രീതിയിൽ പറയുന്ന ഒരു തെറാപ്പി ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ഈ വഴി രോഗിക്ക് ഗെയിം കളിക്കാനുള്ള പ്രേരണ തിരിച്ചറിയുക, സമയം നിയന്ത്രിക്കാൻ പഠിക്കുക, ആരോഗ്യകരമായ ദിനചര്യ രൂപപ്പെടുത്തുക, പ്രശ്നപരിഹാര കഴിവുകൾ വികസിപ്പിക്കുക, സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ പുതിയ മാർഗങ്ങൾ അഭ്യസിക്കുക, മോട്ടിവേഷണൽ ഇന്റർവ്യൂ വഴി നമുക്ക് അവരുടെ മാറ്റത്തിനേക്കുള്ള പ്രചോദനം നൽകാൻ സഹായിക്കാം, കുടുംബത്തിലുള്ള ആളുകൾക്ക് ഫാമിലി തെറാപ്പി ആവശ്യമാണ്, മാതാപിതാക്കളോട് ശിക്ഷയേക്കാൾ പിന്തുണ നൽകുകയും വ്യക്തമായ സ്ക്രീൻ നിയമങ്ങൾ രൂപപ്പെടുത്തുകയും വേണം. നല്ല കറക്റ്റായിട്ടുള്ള റൂൾസ് സെറ്റ് ചെയ്ത് ആ റൂൾസ്
ശരിയായ രീതിയിൽ അവരെ കുട്ടികളിൽ എത്തിക്കുകയും ചെയ്യുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ദിവസേന വ്യായാമം, നല്ല ഉറക്കം, ഹോബികൾ, സുഹൃത്തുക്കളുമായുള്ള നേരിട്ടുള്ള ഇടപെടൽ, ഇതെല്ലാം ഗുണകരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാമിലിക്കും കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. കുട്ടികൾക്കും അല്ലെങ്കിൽ ആരാണോ ഇതിൽ ഇതിനാൽ ബുദ്ധിമുട്ടുന്നത് അവർക്കും കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും വേണം. എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? ഗെയിം കളി കാരണം പഠനമോ ജോലിയോ തകരുകയാണെങ്കിൽ, ഗെയിം നിർത്താൻ പലതവണ ശ്രമിച്ചിട്ടും കഴിയുന്നില്ലെങ്കിൽ, ഉറക്കം, ഭക്ഷണം, മാനസികാവസ്ഥ എന്നിവയെ ബാധിക്കുന്നുവെങ്കിൽ, വിഷാദം, ആത്മഹത്യ ചിന്തകൾ, കടുത്ത ദേഷ്യം എന്നിവ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിക്കണം. അവസാനമായി ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, എല്ലാ ഗെയിം കളിക്കുന്നവർക്കും ഈ രോഗമില്ല. വിനോദത്തിനായി നിയന്ത്രണത്തോടെ ഗെയിം കളിക്കുന്നത് സാധാരണമാണ്. എന്നാൽ ഗെയിമിംഗ് അല്ലെങ്കിൽ ഗെയിം ജീവിതത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോഴാണ് ചികിത്സ ആവശ്യമായി വരുന്നത്. നേരത്തെ ചെയ്തറിഞ്ഞ് ശരിയായ ചികിത്സയും കുടുംബത്തിന്റെ പിന്തുണയും ലഭിച്ചാൽ ഭൂരിഭാഗം ആളുകളും പൂർണ്ണമായും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന ഒരു അസുഖമാണ് ഇത്. എല്ലാവർക്കും നന്ദി. ആരോഗ്യകരമായ ഡിജിറ്റൽ ജീവിതം നമുക്ക് ഒരുമിച്ച് വളർത്തിയെടുക്കാം. നമസ്കാരം.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. പന്ത്രണ്ട് 1, 2012. ഇന്ന് അധികം സങ്കീർണമല്ലാത്തൊരു പ്രഭാതമാണ്. ജനലിലൂടെ ഞാൻ നോക്കി. മഴയുടെ കോള് ലേശവും കാണാനില്ല, എന്നാൽ ചൂട് അത്യധികം ഇല്ലതാനും. ഫാനിന്റെ സ്പീഡ് കുറച്ചു വെക്കുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നി. കുറച്ചുപേർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഫോളോപ്പിന് വന്ന ജെയിംസിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മനു പെട്ടെന്നൊരാളെ കാണണം എന്ന് പറഞ്ഞെനിക്ക് മെസ്സേജ് അയച്ചത്. മനു എന്നെ സഹായിക്കുന്ന ചെറുപ്പക്കാരനാണ്. ആവശ്യമില്ലാതെ അയാൾ ക്യാബിനിലേക്ക് കയറി വരില്ല, അത്യാവശ്യമില്ലാതെ അയാൾ മെസ്സേജ് അയക്കില്ല. ഞാൻ ജെയിംസിനോടെ സൈക്യാട്രിസ്റ്റിനെ കൂടി കാണാൻ പറഞ്ഞു. എന്നിട്ട് മനു പറഞ്ഞ ആളിനെ ഞാൻ അകത്തേക്ക് വിളിച്ചു. അകത്തേക്ക് അയാൾ പാഞ്ഞു കയറി വരികയാണ്, വല്ലാതെ കിതക്കുകയാണ്. ഒരുവിധം അയാൾ പേരും വയസ്സും പറഞ്ഞു. രവി, 32 വയസ്സ്. വലിയ വേഗത്തിലാണ് അയാൾ അത് പറഞ്ഞത്. അത് കണ്ട് ഞാൻ അയാളോട് പറഞ്ഞു കുറച്ച് വെള്ളം കുടിക്കാൻ. അയാൾ വെള്ളം കുടിക്കുന്നത് കണ്ടിട്ട് എനിക്കും കുടിക്കാൻ തോന്നി, കാരണം അങ്ങനെ മടമട അയാൾ കുടിക്കുകയായിരുന്നു. രവിക്ക് അമിതമായ ഉത്കണ്ഠയുണ്ടായിരുന്നു, വെപ്രാളമുണ്ടായിരുന്നു. അത് ആ വെള്ളം കൂടി കണ്ടാൽ അറിയാം. 32-കാരനായ രവി ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 6 മാസമായി അദ്ദേഹത്തിന് ജീവിതം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അത്രേ. എടുത്തു പറഞ്ഞത് അങ്ങനെയാണ്, എനിക്ക് ജീവിതം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഡോക്ടർ. അതിന് കാരണമായി പറഞ്ഞത് രവിക്ക് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഒരുതരം ആക്രമണങ്ങളാണ്. രവിയോട് ഞാൻ ചോദിച്ചു, എന്ത് ആക്രമണം? ബാധോപദ്രവമാണോ? രവി പറഞ്ഞു, ഏയ് അങ്ങനെയല്ല, അങ്ങനെയല്ല. ഈ ഇപ്പോൾ മരിച്ചുപോകുമെന്ന് തോന്നി, ശ്വാസം കിട്ടാതായി, നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി, കൈകാലുകൾ വിറച്ച്, വല്ലാത്തൊരു തണുപ്പ് ശരീരത്തിലൂടെ കടന്നുപോയി. ഞാൻ രവിയോട് പറഞ്ഞു, നിർത്തി നിർത്തി പറയൂ, എന്നാലല്ലേ മനസ്സിലാവൂ. രവി പറഞ്ഞു, ഇപ്പോൾ മരിച്ചുപോകുമെന്ന് തോന്നി, ശ്വാസം കിട്ടാതായി, നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി. ഞാൻ പറഞ്ഞു, ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. ഒരു ഹൃദയാഘാതം വന്നതാണെന്ന് കരുതി രവി ആശുപത്രിയിൽ പോയി. എന്നാ പരിശോധനയിൽ ഹൃദയത്തിന് യാതൊരു പ്രശ്നവുമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. പക്ഷെ എന്നിട്ട് രവിക്ക് ആ തോന്നൽ മാറിയില്ല. ഇപ്പോ വീണ്ടും വീണ്ടും അങ്ങനെ സംഭവിക്കും എന്ന് രവിക്ക് തോന്നും. രവിയുടെ നിർദ്ദേശപ്രകാരം ECG മാത്രമല്ല, എക്കോ എടുത്തു. രവി പറഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറായില്ല. ഇപ്പോഴും ഞാനത് അനുഭവിക്കുകയാണെന്ന് പറഞ്ഞാണ് രവി ഓടിക്കയറി വന്നത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ അനുഭവം കേൾക്കുമ്പോൾ രവിയുടെ മാത്രം അനുഭവമായി നമുക്ക് തോന്നും, പക്ഷെ അയാളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് ഭയമായി. ബസ്സിൽ യാത്ര ചെയ്യാൻ മടിച്ചു, കാരണം അവിടെ വെച്ച് വീണ്ടും ഒരാക്രമണം ഉണ്ടാകുമോ എന്നും ഭയപ്പെട്ടു. രവിയുടെ പ്രയോഗമായിരുന്നു ഈ ആക്രമണം എന്നത്. എനിക്കതിങ്ങ് ഇഷ്ടപ്പെട്ടു. അതൊരുതരം ആക്രമണം തന്നെയല്ലേ? മനസ്സിലൂടുണ്ടാവുന്ന ഒരു ആക്രമണം. സുഹൃത്തുക്കളോടൊപ്പം പുറത്തു പോകുന്നത് അയാൾ നിർത്തി. എപ്പോഴും അടുത്തൊരാക്രമണം വരുമോ എന്ന ചിന്ത അദ്ദേഹത്തെ വേട്ടയാടി. ഇതുകാരണം അദ്ദേഹത്തിന്റെ ജോലിയെയും കുടുംബജീവിതത്തെയും ഒക്കെ സാരമായി ബാധിച്ചു. രവി ഇത് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടിയാണ്. അപ്പോഴയാൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു, ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം കേട്ടപ്പോൾ രവിക്ക് സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് വ്യക്തമായി. ഒരു യഥാർത്ഥ ഭീഷണിയുമില്ലാതെ പെട്ടെന്നുണ്ടാകുന്ന അമിതമായ ഭയത്തിന്റെ ഒരവസ്ഥയാണിത്. നമ്മുടെ തലച്ചോറിലെ അപകടത്തെ തിരിച്ചറിയുന്ന സിസ്റ്റം തെറ്റായി പ്രവർത്തിക്കുമ്പോൾ അത് ശരീരം മുഴുവൻ പോരാടുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇവിടെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, സിസ്റ്റം മാറിപ്പോയി. തനിയെ തന്നെ തോന്നുകയാണ് എന്തോ സംഭവിക്കാൻ പോവാണെന്ന്, തനിയെ തന്നെ ഉണ്ടാവുകയാണ് ഒരു ഭയം. ഇതിനെയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഷയിൽ. ഞാൻ പേപ്പറിൽ വെറുതെ എഴുതി വെച്ചു, രവി
32 വയസ്സ്, പാനിക് അറ്റാക്ക്. രവിയുടെ ശരീരം ഒരു തെറ്റായ അലാറം നൽകുകയായിരുന്നു. ഇതൊരു രോഗമാണെന്നും ചികിത്സിച്ചാൽ പൂർണ്ണമായി മാറ്റാൻ കഴിയുന്ന ഒന്നാണെന്നും ഞാൻ രവിയെ ബോധ്യപ്പെടുത്തി. പക്ഷെ അതത്ര എളുപ്പമായിരുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. പക്ഷെ ക്രമാനുഗതമായി മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ രവി എന്നോട് ചോദിച്ചു, അപ്പോ എന്റെ പ്രശ്നം ഭേദമാകും അല്ലേ സാർ? ഞാൻ അയാളുടെ തോളിൽ തട്ടി പറഞ്ഞു, പിന്നെന്താ, ഇത് ഭേദമാക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷെ രവിയുടെ സംശയം മറ്റൊന്നായിരുന്നു. സാർ, ഈ മാനസിക പ്രശ്നങ്ങൾ വന്നാൽ അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് ആളുകൾ പറയുന്നുണ്ടല്ലോ. എന്റെ ഈ പ്രശ്നവും എന്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞു, രവി, അങ്ങനെയല്ല. അങ്ങനെ ചില രോഗങ്ങളുണ്ട്, ആ രോഗങ്ങൾ ചികിത്സിക്കാൻ വളരെ വൈകിയാൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഗണത്തിൽ വരുന്ന, അതിൻ്റെ ലിസ്റ്റിൽ വരുന്ന ഒരു രോഗമല്ല, ഒരു പ്രശ്നമല്ല രവിക്കുള്ളത്. രവിക്കുള്ളത് പാനിക് അറ്റാക്കാണ്. പേര് കേൾക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ തോന്നുമെങ്കിലും ഇത് വളരെ സാധാരണമാണ്. ഞാൻ രവിയോട് അടക്കം പറയുന്നതുപോലെ പറഞ്ഞു, രവി, ഇത് ഞാൻ വലിയ ചികിത്സയൊന്നും ചെയ്തില്ലെങ്കിലും ഇതൊക്കെ തനിയെ മാറുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ആവർത്തിച്ച് രവിക്കത് വരുന്നതുകൊണ്ട് നമുക്കൊരു ചികിത്സയുടെ ആവശ്യമുണ്ട്. അടുത്ത കൂടിക്കാഴ്ചയിൽ ചികിത്സ ആരംഭിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ചികിത്സയിൽ പ്രധാനമായും കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഉപയോഗിക്കും. രവിക്ക് ഉറക്കം കുറവാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രവിയോട് പറഞ്ഞു, അതുകൊണ്ട് മാത്രം നമുക്കൊരു മരുന്ന് കൂടെ കഴിക്കാം. രവിയെയും ഞാൻ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പറഞ്ഞുവിട്ടു. സൈക്യാട്രിസ്റ്റ് രവിക്ക് ഒരു മരുന്ന് എഴുതിയുള്ളൂ. അത് രവിക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കി. അപ്പോൾ അത്ര ചെറുതാണ് എൻ്റെ പ്രശ്നം അല്ലേ ഡോക്ടർ? രവി സൈക്യാട്രിസ്റ്റിനോട് ചോദിച്ചു. സൈക്യാട്രിസ്റ്റ് രവിയെ നോക്കി ചിരിച്ചു. രവിയുടെ ചിന്തകളെയും ഭയങ്ങളെയും തിരിച്ചറിയാനും അതിനെ നേരിടാനും ഒക്കെ സഹായിക്കുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഞാൻ രവിയിൽ ആരംഭിച്ചു. ശ്വാസമെടുക്കാനുള്ള വ്യായാമങ്ങൾ കൊടുത്തു, മറ്റ് റിലാക്സേഷൻ ടെക്നിക്കുകൾ കൊടുത്തു. ഏതാണ്ട് ഒരു മാസം തികച്ചെടുത്തിട്ടുണ്ടാവില്ല. രവിയുടെ ഭയങ്ങൾ ഒരു യാഥാർത്ഥ്യമല്ല, അത് മനസ്സിന്റെ പ്രതിഫലനം മാത്രമാണെന്ന് രവിക്ക് ബോധ്യപ്പെടാൻ തുടങ്ങി. ആ അവസ്ഥയിൽ നിന്ന് രവി മെല്ലെ മെല്ലെ പുറത്തു വരാൻ തുടങ്ങി. ജീവിതം തിരികെ കിട്ടുകയാണെന്ന് അയാൾക്ക് ഉറപ്പായി. ആശുപത്രി വിട്ടു പോകുമ്പോൾ രവി എനിക്ക് കൈതന്നിട്ട് പറഞ്ഞു, ഡോക്ടർ, ഇപ്പം എൻ്റെ ഉള്ളം കയ്യിൽ എൻ്റെ ജീവിതമിരിപ്പുണ്ട്. എൻ്റെ കൈവിട്ടു പോയിട്ടില്ല. എൻ്റെ ഉള്ളിൽ, എൻ്റെ ഉള്ളം കയ്യിൽ എൻ്റെ ജീവിതമിരിപ്പുണ്ട്. നന്ദി ഡോക്ടർ, സ്നേഹം. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ചെറുതും വലുതുമായി ഈ ഡയറിയിലുടനീളം എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? ഈ ഡയറിയിൽ രവിയുടെ മാത്രം കഥയല്ല, എനിക്ക് പരിചിതമായ എത്രയോ ആളുകളുടെ കഥകൾ. ആ കഥകളുമായി അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാം. മനഃശാസ്ത്രജ്ഞന്റെ ഡയറി

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ആകാശത്തിൻ്റെ അപാരതകളിൽ നിന്ന് എങ്ങോട്ടെന്നില്ലാതെ ഒഴുകിപ്പോകുന്ന മേഘങ്ങൾ, ആയിരമായിരം അപ്പൂപ്പൻ താടികൾ ഒരുമിച്ചൊന്നായി ഒഴുകി നീങ്ങുന്ന കാഴ്ചയുടെ സമ്മോഹനത. മേഘങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അവ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങനെയാണ് അവ മഴയായി പൊഴിയുന്നത്? ആരാണ് അവയ്ക്ക് മേഘം എന്ന് പേരിട്ടത്? മേഘങ്ങളില്ലെങ്കിൽ മാനമുണ്ടാകില്ലേ? അതോ മാനമില്ലെങ്കിൽ മേഘങ്ങൾ ഉണ്ടാകില്ലേ? കുഞ്ഞുനാളിൽ ചോദിച്ച അതേ ചോദ്യങ്ങൾ, അതേ സംശയങ്ങൾ, ആരും ഉത്തരം പറഞ്ഞു തരരുതെന്ന് ഇന്നും ആഗ്രഹിച്ചു പോകുന്ന കൗതുകങ്ങൾ. ഒരു മേഘത്തുണ്ട് പോലെ ഞാനും ഈ വാനവീഥിയിൽ ഇങ്ങനെ ഭാരമില്ലാതെ ഒഴുകി നീന്തുമ്പോൾ കണ്ടുപോകുന്ന അരയന്ന ചിറകുള്ള മേഘമാലകൾ. എന്തൊരിഷ്ടം, അത്രമേലിഷ്ടം.

ഏകാന്തതകളിൽ മൊട്ടച്ചിക്കുന്നിൻ്റെ മുകളിൽ മാനം നോക്കിക്കിടന്ന നാളുകളിൽ ഒറ്റയ്ക്ക് പോകുന്ന മേഘത്തിൻ്റെ ചിറകുകളിൽ ഞാൻ ഏൽപ്പിച്ച പ്രണയകാവ്യങ്ങൾ. കാളിദാസമേഘമേ നിൽക്കുമോ, ഒരു ദൂതുകൂടി കൊണ്ടുപോകുമോ, നിലാവറിയാതെ വാർത്തിങ്കിൽ കാണാതെ പാരിജാതപ്പൂക്കളിൽ ഒളിപ്പിച്ചു വച്ച കവിതകൾ, പ്രണയത്തിൻ്റെ പ്രാണനായി ഞാൻ എഴുതി വച്ച കിനാവുകൾ. ഇഷ്ടം, അത്രമേലിഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: അത്രയും അങ്കിരസും പുലഹനും പുലസ്തീനും സഞ്ചരിച്ച വ്യോമയാനങ്ങൾ മേഘങ്ങൾക്ക് കുതിരകളാകാനാകും. വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള കുതിരകൾ ഗന്ധർവന്മാർ പറന്നിറങ്ങി ഭൂമിയുടെ പച്ചപ്പിലേക്ക് വിരുന്നു വരുന്നതും മേഘങ്ങളുടെ പുറത്തേറി. മാലാഖമാരുമതി ആകാശങ്ങളിൽ ഇന്ദ്രജാലമൊരുക്കുന്ന മേഘമാലകളിലേറി അവർ വരും. ഞാനൊരു സ്വപ്നം കാണുന്നു. കരമനയാറിൻ്റെ തീരത്തെവിടെയെങ്കിലും ഒരു പുൽപ്പരപ്പിൽ ഗന്ധർവന്മാരും മാലാഖമാരുമൊത്ത് ഒരു സായന്തരം. അവരുടെ പാട്ടിൻ്റെ താളത്തിൽ പരന്നൊഴുകുന്ന പുഴ അലിഞ്ഞില്ലാതാകുന്ന ഞാൻ. സുന്ദര സ്വപ്നം ഒരു മേഘച്ചാർത്ത് പോലെ കാറ്റിലേറി ഇതാ മാഞ്ഞു പോകുന്നു. അനുഭൂതിയുടെ ഒരു സാന്ദ്രമേഘസ്പർശം ഇഷ്ടം. അത്രമേൽ ഇഷ്ടം.

മേഘങ്ങൾക്ക് എത്ര ഭാരമുണ്ടാവും? എന്തുകൊണ്ടാവും മേഘങ്ങൾ ആകാശവിധാനങ്ങൾക്കുമീതെ ഇങ്ങനെ ഉയർന്നു പൊങ്ങി പറക്കുന്നത്? എന്നെങ്കിലും ഒരു മേഘത്തുണ്ട് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് അടർന്നു വീണിട്ടുണ്ടാവുമോ? എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, മയിൽപ്പീലിത്തുണ്ടിനെ പുസ്തകത്താളുകൾക്കകത്ത് മാനം കാണാതെ വയ്ക്കുന്നത് പോലെ ഭൂമി ആ മേഘത്തുണ്ടിനെയും മാനം കാണിക്കാതെ ഒളിച്ചു വച്ചിട്ടുണ്ടാവും. അത്രയേറെ മൃദുലവും സൗമ്യവുമായ ഒരു മേഘചാർത്തിനെ ഉപേക്ഷിച്ചു കളയാൻ ഭൂമിക്ക് കഴിയുന്നതെങ്ങനെ? താഴ്വാരങ്ങളിൽ തൂവൽ പോലെ വല്ലപ്പോഴും കാണാവുന്ന പുകമഞ്ഞ് ഭൂമി ആരുമറിയാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ മേഘത്തുണ്ടായിരിക്കുമോ? മഞ്ഞ് പോലെ മേഘങ്ങൾ, മേഘങ്ങൾ പോലെ തൂമഞ്ഞിൻ തൂവലുകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

മേഘങ്ങളെ കീഴടങ്ങുവിൻ എന്നൊരു കവിതയുണ്ട്. വി മധുസൂദനൻ നായർ എഴുതിയ കവിത. കവിതയുടെ അർത്ഥതലങ്ങൾ ഭാവഗംഭീരമാണ്. എന്നാലും മേഘങ്ങളോടുള്ള ഇഷ്ടം എന്തുകൊണ്ടോ അവയോട് കീഴടങ്ങാൻ പറയുവാൻ തോന്നുന്നില്ല. സ്വതന്ത്രവും സ്വച്ഛന്ദവുമായി ഇങ്ങനെ സ്വൈരസഞ്ചാരം ചെയ്ത് എങ്ങോട്ടെന്നില്ലാതെ പറന്നും ചിലപ്പോൾ ഒന്നിച്ചും വല്ലപ്പോഴും പിണങ്ങിപ്പിരിഞ്ഞൊറ്റപ്പെട്ടും ചിലപ്പോൾ കൂട്ടം കൂട്ടമായും ആകാശവിധാനങ്ങളെ അലങ്കരിച്ചുകൊണ്ട് ഹൃദയാകർഷകമായി പറന്നേറുന്ന മേഘങ്ങളെ നിങ്ങൾ കീഴടങ്ങരുതേ എന്ന് പറയുവാനാണ് ഇഷ്ടം. അത്രമേലിഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: നിംബസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ, സ്ട്രാറ്റസും സൈറസും, പിന്നെയുമുണ്ട് മാമാമേഘങ്ങൾ, ക്യുമുലോ നിംബസുകൾ, ആൾട്ടോ ക്യുമുലസുകൾ, പഴയ 10-ാം ക്ലാസ്സിലെ ഭൂമിശാസ്ത്ര പാഠങ്ങൾ, ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആകാശത്തെക്കുറിച്ച് പഠിക്കുന്നത് എന്തിനാണെന്ന വികൃതി ചോദ്യം, മേഘങ്ങളെ അതിൻ്റെ പാട്ടിന് വിടാനും അതെങ്ങോട്ടെങ്കിലും പറന്നുപോയിക്കോട്ടെ എന്നുമുള്ള കമൻറ്റുകൾ, എന്നിട്ടും കാണാതെ പഠിച്ച പാഠങ്ങൾ ഓർമ്മയിൽ അവിടെ മേഘത്തുണ്ടുകൾ പോലെ. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ക്യുമുലോനിംബസ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത് ട്രോപ്പോസ്ഫിയറിലെ ജലബാഷ്പങ്ങളിൽ നിന്നാണ്. ഈ ക്യുമുലോനിംബസിൻ്റെ താഴെയുള്ള ജലബാഷ്പങ്ങൾ മഞ്ഞായി മാറും, ചിലപ്പോൾ ഐസ് പരലുകളായും മാറും. അതാണ് വല്ലപ്പോഴുമെങ്കിലും ആലിപ്പഴങ്ങളായി പൊഴിഞ്ഞു വീഴുന്നത്. പക്ഷേ ക്യുമുലോനിംബസുകൾ ചിലപ്പോൾ ഇടിമിന്നലുകളായും മാറും, ചിലപ്പോൾ ചുഴലിക്കാറ്റുകൾ, മറ്റു ചിലപ്പോൾ വലിയ ആലിപ്പഴങ്ങൾ. അതൊന്നും വേണ്ട, ചെറിയ ആലിപ്പഴങ്ങൾ മതി, അത് മതി. അങ്ങനെയാകുമ്പോഴേ ഇഷ്ടപ്പെടാനാവൂ. അന്നും ഇന്നും ആലിപ്പഴങ്ങൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

മേഘം എന്ന പേരിൽ ഒരു ചലച്ചിത്രമുണ്ട്. മേഘങ്ങളെ കീഴടങ്ങുവിൻ എന്ന പേരിൽ ഒരു കവിതയുണ്ട്. മേഘങ്ങളെ എന്നാരംഭിക്കുന്ന ചലച്ചിത്ര ഗാനമുണ്ട്. മേഘ എന്നു പേരുള്ള എത്രയോ പെൺകുട്ടികളുണ്ട്. മേഘത്തിൻ്റെ ഖായും മേഘലയുടെ ഖായും തിരിച്ചറിയാതെ പോകുന്ന സമയങ്ങളുമുണ്ട്. മേഘങ്ങളെ പാടിയുണർത്താൻ എന്നൊരു പാട്ട്, ഇപ്പോൾ ഓർമ്മ വരുന്നത് അതാണ്. ആ പാട്ട് ഇഷ്ടം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: മേഘങ്ങൾ ഗർജിക്കുമോ? ഇടിമുഴക്കങ്ങൾ മേഘഗർജനങ്ങളാണ്. ആണോ? അങ്ങനെയാണ് കേട്ടു പഠിച്ചത്. മേഘവിസ്ഫോടനങ്ങൾ വലിയ മഴയ്ക്ക് കാരണമാകുമത്രേ. മേഘശകലങ്ങൾ അടർന്നു വീഴുന്നതാണ് ആലിപ്പഴങ്ങളെന്ന് ആരോ പറഞ്ഞത് വിശ്വസിക്കാൻ വയ്യ. എങ്കിലും രസകരമായൊരു ചിന്തയാണത്. മേഘത്തിൻ്റെ ചെറിയ കഷണങ്ങൾ മഴയ്ക്കൊപ്പം ചിതറി വീഴുന്നു, ചെറിയ ചെറിയ ആലിപ്പഴങ്ങളായി. ഇഷ്ടം, അത്രമേലിഷ്ടം.

മേഘത്തെ വാഹനമാക്കിയ ദൈവങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ല. എന്നാൽ കുട്ടൂസനും ഡാഗിനിയും മേഘങ്ങൾക്കിടയിലൂടെ കുന്തത്തിലേറി പറന്നു പോകുന്ന കാഴ്ച മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നേയില്ല. മേഘങ്ങളെ ഇത്രമേലടുത്ത് കണ്ടവർ അവരല്ലാതെ വേറാരുമില്ലെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. മനസ്സിലിടം പിടിച്ച് മേഘത്തേരിൽ ഇരുന്നു പോകുന്നവർ ഇഷ്ടം, അത്രമേലിഷ്ടം.

അത്രമേലിഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സ്വാഗതം. പി എൻ ഗോപികൃഷ്ണന്റെ ഒരു കവിത വായിച്ചുകൊണ്ട് ആരംഭിക്കാം. കവിതയുടെ പേര് 1948 ജനുവരി 30. കൊള്ളാം പേര് അല്ലേ? 1948 ജനുവരി 30. ആ ശവശരീരം നോക്കി ജവഹർലാൽ ചുമരും ചാരിയിരുന്നു. തെറ്റിയിരിക്കുന്ന കണ്ണട മനു നേരെയാക്കി വെച്ചു. ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കാത്ത പരിപൂർണതയിൽ പുറത്ത് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട്. മിക്കവാറും ഗാന്ധി അമരനായിരിക്കുന്നു എന്നാകും. മരിച്ച ഗാന്ധിക്ക് ഭാഷയുടെ ചികിത്സ. വയറു നിറഞ്ഞ ഒരാൾ ബാക്കി വെച്ച അപ്പക്കഷണം പോലെ ആ മൃതശരീരം കാണപ്പെട്ടു. ആരായിരിക്കും വയറു നിറഞ്ഞ അയാൾ? താൻ, ജിന്ന, മൗണ്ട്ബാറ്റൺ, പട്ടേൽ, റാഡ്ക്ലിഫ്, അപ്പോഴുണ്ടായ രണ്ട് പുതിയ രാജ്യങ്ങൾ. നിമിഷങ്ങൾ ഉറുമ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് ജവഹർലാൽ കണ്ടു. അവ ആ അപ്പക്കഷണത്തെ വലിച്ചുകൊണ്ടുപോകാൻ പാടുപെടുന്നു. അതിലെന്താണ് അവശേഷിക്കുന്നത്? അഹിംസയുടെ മധുരം, ചർക്കനെയ്ത നാരുകൾ, സ്നേഹത്തിന്റെ ഡി എൻ എ. നവഖാലിയിലും ബീഹാറിലും ഒഴുകിയ ചോരപ്പുഴകളെ ആ അപ്പക്കഷണം വലിച്ചെടുത്തിരുന്നു. അതിന്റെ ഉപ്പിലാകണം ഉറുമ്പുകളുടെ രുചി ഗവേഷണം. അതോ ദില്ലിയിൽ ഒഴുകാനിരുന്ന ചോരക്കടലിനെ ഒറ്റയ്ക്ക് തടഞ്ഞ കയ്പൻ വീര്യത്തിലോ? കൊലയാളി ഹിന്ദുവെന്നറിഞ്ഞ ആശ്വാസത്തിൽ കസേരയിൽ മാത്രം ഇരുന്നു ശീലിച്ച മൗണ്ട് ബാറ്റൺ അപ്പുറത്ത് ചുമരു ചാരിയിരിക്കുന്നുണ്ട്. 10 മിനിറ്റ് മുമ്പ് സംസാരിച്ചിറങ്ങിപ്പോയ ആൾ മൃതശരീരത്തിൽ അടക്കം ചെയ്ത് തിരികെ വന്നത് വിശ്വസിക്കാനാകാതെ പട്ടേലും. ആകാശവാണിക്കാർ മൈക്ക് ശരിയാക്കിക്കൊണ്ടിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊലയാളിയുടെ പ്രസ്താവന കോൺസ്റ്റബിൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരു വഴിക്കണക്കിട്ടതെന്ന് അധ്യാപകൻ മരിച്ചിരിക്കുന്നു. ഇനി ഉത്തരം താൻ തന്നെ കണ്ടെത്തണം. 78 വർഷം കൊണ്ട് ഭൂമി എഴുതിയ ഈ പുസ്തകം താൻ തന്നെ പ്രകാശനം ചെയ്യണം. ജവഹർലാൽ മയക്ക് കയ്യിലെടുത്തു. താൻ പൊട്ടിക്കരയാൻ പോകുന്നു, അയാൾ വിചാരിച്ചു. മയക്ക് അപ്പോൾ സ്വയം സംസാരിക്കാൻ തുടങ്ങി. ആ വെളിച്ചം അസ്തമിച്ചിരിക്കുന്നു. വായിച്ചപ്പോൾ ഹൃദയത്തിലിറ്റിയ കണ്ണുനീർ, കേട്ടപ്പോൾ നിങ്ങളുടെ ഹൃദയവും വിതുമ്പിയിട്ടുണ്ടാവും. എനിക്കറിയാം, ഒരു കണ്ണുനീർത്തുള്ളി എറ്റുവീഴാതെ ഈ വരികൾ കേട്ടിരിക്കാനാവില്ല. ഗാന്ധിയെക്കുറിച്ചുള്ള ഏത് കവിതയും നമ്മളുടെ മനസ്സിനെ പിടിച്ചു നിർത്തും. വി മധുസൂദനൻ നായരുടെ ഗാന്ധി എന്ന കവിതയും സുഗതകുമാരിയുടെ ഗാന്ധിയെക്കുറിച്ചുള്ള കവിതയും ഇഷ്ടം. ഒരു രാജ്യത്തെ മുഴുവൻ നിരവധി കാരണങ്ങളാൽ ഗാന്ധി പൊതിഞ്ഞു നിൽക്കുന്നു. അതിലോരോ പൗരനും ഗാഠവും സമുന്നതവുമായ ഭാവശക്തിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന പല ദുരന്തങ്ങൾക്കും വിരാമമിടാൻ മരണം കൊണ്ട് കഴിഞ്ഞേക്കുമെന്ന് ഗാന്ധി കരുതി. സന്തത സഹചാരിയായ മനുവിന്റെ വാക്കുകളിലൂടെ വായിച്ചാൽ ജനുവരി 29-നും 30-നുമെല്ലാം ഗാന്ധി മരണത്തെക്കുറിച്ച് പലതവണ പറയുന്നുണ്ട് എന്നതാണ്. തന്റെ മരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രയോജനകരമായിരിക്കും എന്ന് ഗാന്ധി പറയുന്നതിന്റെ പൊരുൾ.

വിഭജനത്തിനു ശേഷം ഡൽഹി പൂർണ്ണമായും കലാപത്തിന്റെ കേന്ദ്രമായി മാറിയിരുന്നു. വെറുപ്പിന്റെ ശ്വാസോച്ഛ്വാസങ്ങൾ, വിദ്വേഷത്തിന്റെ നോട്ടങ്ങൾ ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് വെറുപ്പിന്റെ രക്തം പൊടിയുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും എന്ന് തന്നെ പറയാം, ഹൃദയങ്ങളിൽ നിന്ന് പകയുടെ രക്തമാണ് ഒഴുകിയത്. അവിടേക്കാണ്, ആ ഡൽഹിയിലേക്കാണ് 1947 സെപ്റ്റംബർ 9 ഗാന്ധി കൽക്കട്ടയിൽ നിന്ന് വന്നിറങ്ങുന്നത്. ഡൽഹിയിൽ വന്നാൽ കോളനിയിലാണ് ഗാന്ധിജി താമസിക്കാറ്. അന്നു പക്ഷേ കോളനി മുഴുവൻ അഭയാർത്ഥികളായിരുന്നു. സ്വീകരിക്കാൻ വന്ന പട്ടേലിനെക്കുറിച്ച് ഗാന്ധി പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. എന്നും തലയുയർത്തി നടന്നിരുന്ന പട്ടേലിത ഇന്ന് ശിരസ് താഴ്ത്തി നടക്കുന്നു. സ്വന്തം ജനതയുടെ മുന്നിൽ തലതാഴ്ത്തി നടക്കാൻ മാത്രം വിഭജനം ഭീകരമായ മുറിവുണ്ടാക്കിയിരുന്നു. അന്ന് ഗാന്ധിയെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ രാജ്കുമാരി, അമൃത് കൗറും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ അവരെല്ലാവരും ശിരസ് താഴ്ത്തിയാണ് നടന്നിരുന്നത്. കഠിന ദുഃഖത്തിന്റെ ഭാരമായിരിക്കുമോ, അതോ കുറ്റബോധത്തിന്റെ ഖനമോ, എന്തെന്നറിയില്ല. അവരെല്ലാവരും നിശബ്ദരായിരുന്നു. ഗാന്ധി വന്നിറങ്ങിയത് കലാപഭൂമിയിലേക്കാണ്. ദൃഢനിശ്ചയമില്ലാത്ത ഒരാൾക്കും അങ്ങനെ വന്നിറങ്ങാൻ കഴിയില്ലായിരുന്നു. വർഗീയതയുടെ തീ അണച്ചേ തീരൂ എന്ന ദൃഢനിശ്ചയമായിരുന്നു അത്. തുടർന്ന ദിവസങ്ങളിൽ ആയതിലേക്ക് വേണ്ടി ഗാന്ധി സത്യാഗ്രഹമിരുന്നു. 1948 ജനുവരി 13 മുതൽ 18 5 ദിവസം നിരാഹാരമനുഷ്ഠിക്കുകയും ചെയ്തു. ജനുവരി 30 ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് ആ ദാരുണാന്ത്യം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നേക്കുമായി ഒരുപക്ഷെ വർഗീയതയുടെ വിഷം ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തരമായ നിരാഹാര സമരത്തിലേക്ക് ഗാന്ധി പോകുമായിരുന്നു. അതിൽ ഫലം കാണുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ജനുവരി 30 ആ വെളിച്ചം അസ്തമിച്ചു.

കോൺഗ്രസ് പിരിച്ചുവിട്ട് ലോകസേവാ സംഘം എന്നൊരു സംഘടന രൂപീകരിക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. ആയതിലേക്കുള്ള കരടുരേഖകൾ ജനുവരി 30 രാവിലെ തന്നെ പ്യാരേലാലിനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു.

ഗാന്ധിയുടെ ചെറുമകൻ രാജ്മോഹൻ ഗാന്ധി ഗാന്ധിജിയെക്കുറിച്ച് ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അതിമനോഹരമായ ജീവചരിത്രം. കണ്ണൂരുള്ള സുഹൃത്ത് രാജ്നാഥാണ് ആ പുസ്തകം എനിക്ക് തന്നത്. ഇത്രയും നല്ലൊരു ജീവചരിത്രം ഗാന്ധിജിയെക്കുറിച്ച് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല തന്നെ. ഗാന്ധിജിയുടെ അവസാന നിമിഷങ്ങളെ രാജ്മോഹൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എ ഹേസ്റ്റ് ടു പ്രീ. ഏ, അങ്ങനെ വായിച്ചാൽ ശരിയാവില്ല. ഞാൻ എന്റേതായ രീതിയിൽ മലയാളത്തിൽ വായിക്കാൻ ശ്രമിക്കാം. പ്രാർത്ഥനയ്ക്കായുള്ള വേഗം, വിശുദ്ധമായ മണ്ണിന്റെ ദീർഘമായ മൗനം, അനശ്വരതയുടെ മായാത്ത കാഴ്ച, പ്രാർത്ഥിക്കാനെത്തിയവർ വരിവരിയായി നിൽക്കുന്നു, നന്മ മാത്രം അടയാളപ്പെട്ട് കിടക്കുന്നു, പരുഷമായ വന്ദനം, ആക്രമണത്തിന്റെ മണം, മൂന്ന് വേടിയുണ്ടകൾ, നിശബ്ദമായി ഒരു പ്രാർത്ഥന ഉയർന്നുവോ? ദൈവമേ, എന്റെ ദൈവമേ, അവരോട് പൊറുക്കണമേ. സ്നേഹനിർഭരമായ കൈകൾ, ഭൂമി, നനവ്, പുല്ലുകൾ, വിശാലമായ ആകാശം, മുങ്ങിത്തുറങ്ങുന്ന സൂര്യന്റെ അസ്തമയ പ്രകാശം, പൂർണമായ മരണം. ഒരു വിങ്ങലോടെയല്ലാതെ നിങ്ങൾക്കാർക്കും ഇത് വായിക്കാനാവില്ല. വിശുദ്ധമായ ഒരു സംഗീതം ആ വാക്കുകളിലാകെ പടർന്നു കിടക്കുന്നു. എന്റെ വാക്കുകൾക്ക് അതിനുള്ള ത്രാണിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനതിനെ മലയാളത്തിലേക്ക് പകർന്നൊഴിച്ചേനെ. അതുൾക്കൊള്ളാനുള്ള ഭാഷയുടെ പാനപാത്രം എന്റെ കയ്യിലില്ല.

ബ്രജലാൽ കൃഷ്ണയാണ് വീണുപോയ ഗാന്ധിയെ താങ്ങിയെടുക്കുന്നത്. സന്തത സഹചാരിയായ ബ്രജലാലിന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ ഞാൻ ഊഹിച്ചു നോക്കി. അയാളുടെ ഹൃദയം മിടിക്കുന്നുവെന്ന് അയാൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. എങ്ങനെയൊക്കെയോ ആയിരിക്കണം ബ്രജലാൽ ഗാന്ധിയെ കൈകളിൽ താങ്ങി ബിർള ഹൗസിനകത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ എത്തി. താൻ എത്തുന്നതിന് മുമ്പേ തന്നെ ഗാന്ധി മരിച്ചു എന്ന് ഡോക്ടർ രേഖപ്പെടുത്തി. നിസ്വൻ നിശ്ചലനായി കിടക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? ആർക്കുവേണ്ടിയായിരുന്നു? ഇന്ത്യയുടെ ഹൃദയമായിരുന്നില്ലേ ആ മിടിപ്പല്ലേ ഈ നിശ്ചലമായി കിടക്കുന്നത്? കൊടും ക്രൂരതയുടെ ഗൂഢഹൃദയമുള്ള ആൾക്ക് പോലും ചെയ്യാനാകാത്ത നീചത, മനുഷ്യനായി പിറന്ന ഒരാൾക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ പോലും ആകാത്ത ഭീകരത. മരണമറിഞ്ഞ് ആദ്യമെത്തുന്നത് പട്ടേലായിരുന്നു, പിന്നാലെ മൗണ്ട് ബാറ്റണും വന്നു. അതിനിടയിൽ ആരോ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു, കൊലയാളി മുസ്ലിമാണ്. വർഗീയതയുടെ കെട്ടഴിച്ചുവിടാനുള്ള ശ്രമത്തെ ശക്തമായ വാക്കുകൾ കൊണ്ട് മൗണ്ട് ബാറ്റണാണ് തടഞ്ഞത്. ഇഡിയറ്റ്, ഹീസ് എ ഹിന്ദു. അങ്ങനെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ മൃതശരീരം പോലും അപമാനപ്പെട്ടു പോകുന്ന വിധത്തിൽ വർഗീയത അതിന്റെ സംഹാര താണ്ഡവമാടിയേനെ.

ഗാന്ധിയുടെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രിയങ്കരവും ശ്രേഷ്ഠവുമായിട്ടുള്ളത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നതാണ്. ജീവിതത്തെക്കാൾ വലിയ സന്ദേശം വേറെ എന്താണുള്ളത് എന്ന് ഗാന്ധിജി എല്ലാവരോടും ചോദിക്കുന്നത് പോലുള്ള ഒരു ധ്വനി ആ സന്ദേശത്തിനുണ്ട്. അങ്ങേയറ്റം ലളിതമായ സന്ദേശം, അത്ര തന്നെ ഗഹനമായ ഒരു ആപ്തവാക്യം. ഗാന്ധി നമുക്ക് ആരായിരുന്നു? ബുദ്ധനെ പോലെ, നാരായണ ഗുരുവിനെ പോലെ നമ്മളൊട്ടും മനസ്സിലാക്കാതിരുന്ന ഒരാൾ. മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അല്പമാത്രമായെങ്കിലും ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, ഗാന്ധിയുടെ രക്തം വീണ് മണ്ണ് നനയുമായിരുന്നില്ല. 1947 സെപ്റ്റംബർ 5 ഗാന്ധിജിയെ കാണാൻ ദേവഘോഷ് ദാസ് ഗുപ്ത വന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു സന്ദേശം ഗാന്ധിയിൽ നിന്ന് എഴുതി വാങ്ങാനാണ് വന്നത്. അതിലേക്ക് ഗാന്ധി നൽകിയ സന്ദേശമായിരുന്നു എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നത്. ഇന്ത്യയാകെ പടർന്ന ഒരു ബൗദ്ധിക സ്വാധീനമായിരുന്നു ഗാന്ധി. അത് മനസ്സിലാക്കാനാവാതെ പോയത് മതത്തിന്റെ മൂഢത്വം നെഞ്ചിലേറ്റപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. തന്റെ ആശയങ്ങൾ അർത്ഥമില്ലാതായി തീർന്ന ഒരു കാലത്തിനും ലോകത്തിലും ജീവിച്ചിരിക്കുന്നതിൽ സ്വയം ലജ്ജിക്കുന്നു എന്ന് ഗാന്ധി തന്റെ 78-ാമത്തെ ജന്മദിനത്തിൽ ആശംസ നേരാൻ വന്നവരോട് പറയുകയുണ്ടായി. ഡൽഹിയിലെ കലാപം അവസാനിച്ചേ തീരൂ, അതിന് തന്റെ മരണമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്നുൾക്കൊണ്ടുകൊണ്ടാണ് ഗാന്ധി 1948 ജനുവരി 13 രാവിലെ നിരാഹാരമനുഷ്ഠിച്ചത്. അതേക്കുറിച്ച് BBC റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു: വീട്ടിലെ ഒരു ചെറിയ കട്ടിലിൽ ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലെ കിടക്കുന്ന വൃദ്ധനായ ആ മനുഷ്യന്റെ ശരീരം നമുക്ക് മുന്നിൽ യാതനയുടെ ഒരു വലിയ ലോകമാണ് തുറന്നു കാണിക്കുന്നത്. ഗാന്ധിയോടൊപ്പം ആ നിമിഷം മുതൽ ലോകത്തിന്റെ പല കോണുകളിലുള്ളവരും നിരാഹാരമനുഷ്ഠിച്ചു. പറഞ്ഞറിയിക്കാനാവാത്ത അത്രയും ധാർമ്മികമായ ഒരു സ്വാധീനം ആ നിരാഹാര സമരത്തിനുണ്ടാക്കാൻ കഴിഞ്ഞു. 5-ാമത്തെ ദിവസം 2 ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം ഗാന്ധിയുടെ മുന്നിലെത്തി. 100-ഓളം സംഘടനകളുടെ അഭ്യർത്ഥനകൾ. 5 ദിവസത്തെ നിരാഹാരം കൊണ്ട് വെറുപ്പിനെ അതിജീവിച്ച് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷം ഡൽഹിയിലെ തെരുവുകളിൽ സംജാതമായി. ഡൽഹി ശാന്തമായി.

ഗാന്ധി വിമർശനത്തിന് അതീതനല്ല. പക്ഷെ ഗാന്ധിയെ നിങ്ങൾ എതിർക്കുന്നുവെങ്കിൽ, കൈവിട്ട് കളയുന്നുവെങ്കിൽ, അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. അതിനർത്ഥം സാഹോദര്യത്തെ നിങ്ങൾ കൈവിടുന്നു എന്നാണ്, ജനാധിപത്യത്തെ നിങ്ങൾ കൈവിടുന്നു എന്നാണ്, സ്നേഹത്തെ നിങ്ങൾ കൈവിടുന്നു എന്നാണ്, നിർഭയത്വത്തെയും സത്യത്തെയും കൈവിടുന്നു എന്നാണ്. അതിനർത്ഥം നിങ്ങളുടെ തലയിൽ ഏതോ കാളകൂടം കടന്നുകൂടിയിരിക്കുന്നു എന്നു തന്നെയാണ്. പണ്ടുള്ള ആളുകൾ പറയുന്നത് പോലെ നിങ്ങളുടെ കൂട്ട് തെറ്റിയിരിക്കുന്നു, വഷളായി തുടങ്ങിയിരിക്കുന്നു. ഏതോ വിഷം ഉള്ളിൽ കയറാതെ നിങ്ങൾക്കെങ്ങനെയാണ് ഗാന്ധിയെ കൈവിടാനാകുന്നത്? ഗാന്ധി ഒരു വലിയ ചോയ്സാണ്. അത് സത്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചോയ്സാണ്, ജനാധിപത്യത്തിന്റെയും നിർഭയത്വത്തിന്റെയും ചോയ്സാണ്, മനുഷ്യത്വത്തിന്റെ ഒരു വലിയ ചോയ്സാണ്. അത് ഉൾക്കൊള്ളണമെങ്കിൽ ഗാന്ധിയെ ശരിക്കും പഠിക്കേണ്ടതുണ്ട്, ഗാന്ധി സാഹിത്യം മുഴുവൻ വായിക്കേണ്ടതുണ്ട്, ഗാന്ധി സഞ്ചരിച്ച വഴികളിലൂടെ ചരിത്രപഥങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. അല്ലാതെ ആത്മകഥയുടെ പേര് പരീക്ഷാ ചോദ്യത്തിനായി കാണാതെ പഠിച്ചാലോ? ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷമോ, നടന്നത് എത്ര മൈലെന്നോ, ഏതു മുതൽ ഏതുവരെയെന്നോ പഠിച്ചാൽ കിട്ടുന്നതല്ല ഗാന്ധി എന്നത്. അഗാധമായ അറിവും ധാരണയും അതിൽ നിന്ന് ഉയർക്കൊണ്ട ദീർഘവീക്ഷണവും ഗാന്ധിയുടെ കൈമുതലായിരുന്നു. കൃത്യമായ ലക്ഷ്യവും നിലപാടുകളും ഉണ്ടായിരുന്ന ഒരാൾ, ജീവിതം തന്നെയായിരുന്നു സന്ദേശം. മറ്റൊന്നായി വ്യാഖ്യാനിക്കാനാവാത്ത വിധം തനതായ മാനവൻ മഹാത്മാഗാന്ധി, ഗാന്ധിജി.

ആശയങ്ങളും സ്വപ്നങ്ങളും ഫലവത്താക്കിക്കൊണ്ട് ഇന്ത്യ ഒരു മാതൃകാ രാജ്യമാക്കി മാറ്റണം എന്നതായിരുന്നു ഗാന്ധിയുടെ അഭിലാഷം. അതിനുവേണ്ടി 100 വയസ്സിൽ കൂടുതൽ ജീവിച്ചിരിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ സംഭവിക്കുകയും ചെയ്തേനെ, അത് പാടില്ലെന്ന് ആരോ ആഗ്രഹിച്ചു. കാപാലികത്വത്തിന്റെ വെടിയുണ്ടകൾ ആ മഹാത്മാവിനെ നിശ്ചലമാക്കി. ഇതുപോലൊരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പുതുതലമുറയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്ന് ഐൻസ്റ്റീന്റെ പ്രസ്താവന. എത്ര ശരിയായ പ്രസ്താവന! എത്രയോ ലോക നേതാക്കൾ തെരുവിൽ വെടിയേറ്റ് വീണിട്ടുണ്ട്, പക്ഷേ ക്ഷീണിതമായ ഈ വൃദ്ധഹൃദയത്തിന് നേരെ തോക്ക് ചൂണ്ടിയപ്പോഴാണ്, മണ്ണ് രക്തം കൊണ്ട് നനഞ്ഞപ്പോഴാണ് അറിയാതെ ലോകം ചോദിച്ചു പോയത്, എന്തിന്, എന്തിനായിരുന്നു ഇത്രയും ക്രൂരത? ആ വെളിച്ചം അസ്തമിച്ചു എന്ന് നെഹ്റു പറഞ്ഞത് ലോകം കേട്ടു, ലോകം കണ്ണീർ വാർത്തു. എന്തിന്റെ പേരിലായാലും ആ ദേഹത്തേക്ക് തോക്കു ചൂണ്ടാൻ തോന്നിയ നാണക്കേട് അത് നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും ഈ രാജ്യത്തിന്റെ നെറ്റിയിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല തന്നെ.